ബഹുമാനം, സ്നേഹം, അംഗീകരിക്കൽ, പ്രശംസ, അഭിനന്ദനം ഇതൊന്നും നിർബന്ധിച്ച് പിടിച്ചു വാങ്ങാനാവില്ല. എന്നാൽ അവഹേളനവും അനാദരവും അവഗണനയും നിന്ദയും നിഷ്പ്രയാസം തള്ളിക്കളയാനുള്ള മനസ്സും ധൈര്യവും ഉണ്ടാവുക എന്നത് ഒരാളുടെ പ്രത്യേക മനസാന്നിധ്യമാണ്. എനിക്ക് അർഹമല്ലാത്തതൊന്നും സ്വീകരിക്കാതിരിക്കുക എന്നത് എൻ്റെ തീരുമാനം. എനിക്കെന്താണ് അർഹതപ്പെട്ടത് എന്ന് കണ്ടെത്തുകയാണ് ആദ്യം വേണ്ടത്. എന്തിനെ സ്വീകരിക്കണം, നിരാകരിക്കണം എന്നത് എൻ്റെ ആത്മവിശ്വാസമാണ്. യു കാൺ ഫോഴ്സ് സമ്മൺ ടു റെസ്പെക്റ്റ് യു, ബട്ട് യു ക്യാൻ റിഫ്യൂസ് ടു ബി ഡിസ്റെസ്പെക്റ്റഡ്.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്. ഏവർക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി.

0: അറിയിപ്പിന് ശേഷം കവിതാരയിൽ വൈലോപ്പിള്ളിയുടെ പന്തങ്ങൾ എന്ന കവിത ആലപിക്കുന്നു റെയ്ന റീച്ചൽ. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. 6:25 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. കോളാരി നെയ്യമൃത് മഠം നെയ്യമൃത് വ്രതക്കാർ സംസാരിച്ചതിന്റെ 2 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 കാവ്യസൗരഭം. എൽ തോമസ് കുട്ടിയുടെ റിംഗ് ടോൺ എന്ന കവിതയിലൂടെ അവതരിപ്പിക്കുന്നു ശ്രീമതി എൻ സുധാമണി ടീച്ചർ. 8:00 മധുരഗീതങ്ങൾ. 9:00 ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. തുടർന്ന് നാട്ടിലെ പാട്ട്, ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 കായികം. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 12:40 അറിയിപ്പുകൾ. 12:45 നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1:00 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിതസമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8:00 ചലച്ചിത്രഗാനങ്ങൾ. 8:30 റേഡിയോ എയ്റ്റ് സ്കൂളിൽ. 9:00 ചലച്ചിത്രഗാനങ്ങൾ. 10:00 സ്മൃതിഗീതങ്ങൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: കാവ്യധാര.
0: നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ വൈലോപ്പിള്ളിയുടെ കവിത പന്തങ്ങൾ. ആലപിക്കുന്നു റെയ്ന റീച്ചൽ.
2: ചോര

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പന്തങ്ങൾ എന്ന വയലോപ്പിള്ളിയുടെ കവിത. ആലപിച്ചത് റെയ്ന റേച്ചൽ. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: എസ്കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
0: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതും മായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു. ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
2: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ
0: ഇന്ന് June 12. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം June 12 വർഷത്തിലെ 163-ാം ദിനമാണ്. അന്തർദേശീയ തൊഴിൽ സംഘടനയുടെ ആഹ്വാനപ്രകാരം 2002 മുതൽ June 12 അന്തർദേശീയ ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നു. ബാലവേലയ്ക്കെതിരായ ലോകവ്യാപക പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കാനാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഫിലിപ്പൈൻ സ്വാതന്ത്ര്യ പോരാളികൾ സ്പെയിനിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് 1898 June 12 ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ച് ജീവൻ നഷ്ടപ്പെട്ട ആൻ ഫ്രാങ്ക്, കേരളത്തിലെ ജനപ്രിയ കാർട്ടൂണിസ്റ്റ് യേശുദാസൻ തുടങ്ങിയവരുടെ ജന്മദിനവും പഞ്ചവാദിരംഗത്ത് തിമില വിദഗ്ധരിൽ പ്രഥമ ഗണനീയനായ കലാകാരൻ അന്നമനട പരമേശ്വര മാരാർ, മലയാള ചലച്ചിത്രരംഗത്തെ ആദ്യകാല ഹാസ്യ നടന്മാരിൽ ഒരാളായ എസ് പി പിള്ള തുടങ്ങിയവരുടെ ചരമദിനവും June 12.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
3: വചനാമൃതം.
4: നിങ്ങൾക്കും നിങ്ങളുടെ ലക്ഷ്യത്തിനും ഇടയിൽ നിൽക്കുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾക്കത് നേടാൻ കഴിയാത്തതിൻ്റെ കാരണം നിങ്ങൾ സ്വയം പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കഥയാണ് APJ അബ്ദുൽ കലാം.
0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
5: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
5: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
5: ഫോൺ 9188951780.
2: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക, മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
6: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
0: നമസ്കാരം. ഇന്ന് June 12, ഇടവം 29, വെള്ളിയാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. 23rd ഫുട്ബോൾ ലോകകപ്പിന് മെക്സിക്കോയിൽ തുടക്കമായി. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ 2-0 പരാജയപ്പെടുത്തി. ഇന്നലെ ഇന്ത്യൻ സമയം രാത്രി 11 ആഗോള ഫുട്ബോൾ പോരാട്ടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന് തുടക്കമായത്. കൊളംബിയൻ പോപ്പ് ഗായിക ഷക്കീറയും നൈജീരിയക്കാരനായ ബെർണാബോയും ചേർന്ന് അവതരിപ്പിച്ച സംഗീത പരിപാടി ചടങ്ങിന് മാറ്റുകൂട്ടി. മെക്സിക്കോയുടെ ചരിത്രവും പാരമ്പര്യവും വിളിച്ചോതുന്ന കലാരൂപവും ഉദ്ഘാടനവേദിയെ ആകർഷകമാക്കി. UDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം പോലീസിലെ ആദ്യ അഴിച്ചുപണിയിൽ വൻമാറ്റം. ഇടത് സർക്കാർ പ്രധാന തസ്തികകളിൽ നിയമിച്ച മിക്ക ഉദ്യോഗസ്ഥരെയും മാറ്റി. ക്രമസമാധാന വിഭാഗം ADGP ഇന്റലിജൻസ് മേധാവി PVJ നിയമിച്ചു. HV വെങ്കടേഷ് ക്രൈംബ്രാഞ്ച് മേധാവിയായി. പോലീസ്

0: സംസ്ഥാനത്തെ ADGP എസ് ശ്രീജിത്തിനെ ജയിൽ മേധാവിയാക്കി. ബറ്റാലിയൻ ADGP ആയിരുന്ന ദിനേന്ദ്ര കശ്യപാണ് ഇന്റലിജൻസ് മേധാവി. ജയിൽ മേധാവിയായ ബൽറാം കുമാർ ഉപാധ്യായയെ ബറ്റാലിയൻ മേധാവിയുമാക്കി. വിജയന് സൈബർ ഓപ്പറേഷന്റെ അധിക ചുമതലയും നൽകിയിട്ടുണ്ട്. പോലീസ് ആസ്ഥാനത്ത് നിന്ന് ആർ നിശാന്തിനിയെ ഇന്റലിജൻസ് IG നിയമിച്ചു. എറണാകുളം റേഞ്ച് DIG അരുൾ RB കൃഷ്ണയെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറാക്കി. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP AP ഷൗക്കത്ത് അലിയാണ് പുതിയ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ. ട്രാഫിക് IG ഹർഷിത അതല്ലൂരിയെ പോലീസ് ആസ്ഥാനത്തേക്ക് മാറ്റി. ഇന്റലിജൻസ് IG എസ് ശ്യാം സുന്ദറിനെ ക്രൈംബ്രാഞ്ച് IG ആക്കി. കാസർകോട് ജില്ലാ പോലീസ് മേധാവിയായ BV വിജയഭാരത് റെഡ്ഡി കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറാകും. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറായ P നിതിൻ രാജ് കാസർകോട് ജില്ലാ പോലീസ് മേധാവിയുമാകും. ലോകത്തെ കൂടുതൽ ഇന്ധന പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട് ആഗോള ചരക്ക് നീക്കത്തിലെ തന്ത്രപ്രധാന ഇടനാഴിയായ ഹോർമോസ് കടലെടുക്ക് ഇറാൻ പൂർണ്ണമായും അടച്ചു. പശ്ചിമേഷ്യയെ വീണ്ടും സമ്പൂർണ്ണ യുദ്ധഭീതിയിലാഴ്ത്തി. US ഇറാനും ആക്രമണ പ്രത്യാക്രമണങ്ങൾ കടുപ്പിച്ച സാഹചര്യത്തിലാണിത്. ഒമാൻ തീരത്ത് വെച്ച് US നാവികസേനയുടെ മിസൈലേറ്റ് തീപിടിച്ച ചരക്ക് കപ്പലിൽ നിന്ന് കാണാതായ 3 ഇന്ത്യൻ നാവികരും മരിച്ചു. വ്യാഴാഴ്ച കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാളാണ് മരണവിവരം സ്ഥിരീകരിച്ചത്. ഇറാനിൽ ശക്തമായ ആക്രമണം നടത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെനസ്വേലയിൽ ചെയ്തതുപോലെ സമീപ ഭാവിയിൽ ഇറാന്റെ എണ്ണ വാതക വ്യവസായത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും US ഏറ്റെടുക്കുമെന്നും ഗാർഗ് ദ്വീപ് പിടിച്ചെടുക്കുമെന്നും ട്രംപ് ഭീഷണി മുഴക്കി. ഇറാന്റെ എണ്ണ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാന ദ്വീപാണ് ഗാർഗ്. 4 ദിവസത്തിനിടെ ഹോർമൂസ് കടലിടുക്കിനോട് ചേർന്ന ഒമാൻ തീരത്ത് അമേരിക്കൻ സൈന്യം ആക്രമിച്ചത് ഇന്ത്യൻ നാവികരുള്ള 3 വ്യാപാര കപ്പലുകൾ. ഇതിൽ അവസാനത്തേതിലാണ് 3 ഇന്ത്യക്കാർ മരിക്കുന്നത്. US കപ്പൽ ആക്രമണത്തെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. ന്യൂഡൽഹിയിലെ US നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചു. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കർണാടകയിൽ നിന്ന് വീണ്ടും രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. സംസ്ഥാനത്ത് ഒഴിവ് വന്ന 4 രാജ്യസഭാ സീറ്റുകളിൽ ഖാർഗെ അടക്കം 3 കോൺഗ്രസ് സ്ഥാനാർത്ഥികളും BJP ഒരു സ്ഥാനാർത്ഥിയും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. കോഴിക്കോട് 41-കാരന് നിപ സ്ഥിരീകരിച്ചെങ്കിലും സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നും ആശങ്ക വേണ്ടെന്നും മന്ത്രി K. മുരളീധരൻ. തോന്നിക്കൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലടക്കം കേരളത്തിൽ നടത്തിയ എല്ലാ പരിശോധനകളിലും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വാഹനാപകടത്തിൽ മരിച്ച വീട്ടമ്മയുടെ സേവനത്തിന് പ്രതിമാസം 30,000 രൂപ കണക്കാക്കി ഭർത്താവിന് നഷ്ടപരിഹാരം നിശ്ചയിക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. വീട്ടമ്മമാർ രാഷ്ട്രനിർമ്മാതാക്കളാണെന്നും മനുഷ്യരുടെയും രാജ്യത്തിന്റെയും വളർച്ചയ്ക്ക് അവർ സംഭാവന നൽകുന്നുണ്ടെന്നും നിരീക്ഷിച്ചാണ് സുപ്രീംകോടതിയുടെ നടപടി. മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിക്കാനുള്ള നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജന്റെ ഹർജി ഇന്ന് കേൾക്കാൻ സുപ്രീംകോടതി. ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വിയുടെ അഭ്യർത്ഥന ജസ്റ്റിസ് പ്രശാന്ത് കുമാർ മിശ്ര അധ്യക്ഷനായ ബെഞ്ച് അംഗീകരിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നതിൽ നിന്ന് കമ്മീഷനെ തടഞ്ഞുകൊണ്ട് ഉത്തരവിറക്കണമെന്നും സിംഗ്വി ആവശ്യപ്പെട്ടു. എന്നാൽ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ ഇടയ്ക്ക് വെച്ച് കോടതി ഇടപെടില്ലെന്നിരിക്കെ മീനാക്ഷി നടരാജന്റെ ഹർജി നിലനിൽക്കുന്നതെങ്ങനെയെന്ന് ജസ്റ്റിസ് മിശ്ര ചോദിച്ചു. മധ്യപ്രദേശ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ 3 BJP സ്ഥാനാർത്ഥികളും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതായി വരണാധികാരി പ്രഖ്യാപിച്ചു. തരുൺ ചുക്, രജനീഷ് അഗർവാൾ, മഹേഷ് കെവാത്ത് എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. മണിപ്പൂരിൽ നാഗ കുക്കി വിഭാഗക്കാർ തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമാകുന്നു. നാഗ വിഭാഗത്തിൽ നിന്ന് ബന്ദികളാക്കിയ 6 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതിന് പിന്നാലെ കുക്കികൾ താമസിക്കുന്ന കുൽത്തു കുക്കി ഗ്രാമത്തിൽ വ്യാഴാഴ്ച പുലർച്ചെ വെടിവെപ്പുണ്ടായി. ആക്രമണത്തിൽ 2 കുക്കി വിഭാഗക്കാർ കൊല്ലപ്പെട്ടു. പാകിസ്ഥാൻ സർക്കാരിനെതിരെ പാക് അധീന കാശ്മീരിൽ നടന്ന ജനകീയ പ്രതിഷേധ മാർച്ചിന് നേരെ പാക് സുരക്ഷാസേന നടത്തിയ വെടിവെപ്പിൽ 16 പേർ മരിച്ചു. 37 പേർക്ക് പരിക്കേറ്റു. റാവൽകോട്ടിൽ വ്യാഴാഴ്ച നടന്ന പ്രതിഷേധമാണ് വെടിവെപ്പിൽ കലാശിച്ചത്. നടിയെ ആക്രമിച്ച് അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ സർക്കാരും പ്രതികളും നൽകിയ അപ്പീലുകൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിശദവാദത്തിനായി മാറ്റി. 8-ാം പ്രതി നടൻ ദിലീപ് അടക്കമുള്ളവരെ വെറുതെ വിട്ട വിചാരണ കോടതി ഉത്തരവ് റദ്ദാക്കി ശിക്ഷിക്കണമെന്നാണ് സർക്കാർ ഫയൽ ചെയ്ത അപ്പീലിൽ ആവശ്യപ്പെടുന്നത്. പൾസർ സുനി അടക്കമുള്ള പ്രതികളുടെ ശിക്ഷ കൂട്ടണമെന്ന ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ട്. താൻ പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞത് ആരോഗ്യമന്ത്രിയുടെ കസേരയിലിരിക്കുമ്പോൾ ബാധകമല്ലെന്ന് മന്ത്രി K. മുരളീധരൻ. എരണംകെട്ടവർ നാട് ഭരിച്ചാൽ നിപ വരുമെന്ന പഴയ പ്രസ്താവന ചർച്ചയാകുന്നുണ്ടെന്ന് മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു മുരളീധരന്റെ പ്രതികരണം. താരസംഘടനയായ അമ്മയെ തകർക്കാൻ ശ്രമിച്ചെന്ന് ചൂണ്ടിക്കാട്ടി നടി അൻസിബ ഹസന് കാരണം കാണിക്കൽ നോട്ടീസ്. മാധ്യമങ്ങളിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും സംഘടനക്കെതിരെ നിരന്തരം പരസ്യപ്രസ്താവന നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ദേശീയപാതയിൽ കുറ്റിക്കോലിൽ കാറുകൾ കൂട്ടിമുട്ടിയതിനെ തുടർന്ന് സംഘർഷം. കണ്ണൂരിൽ നിന്ന് തളിപ്പറമ്പിലേക്ക് വരികയായിരുന്ന കാറിലെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണം. എതിർദിശയിൽ നിന്ന് വന്ന കാറിലെ യാത്രക്കാർ ഡ്രൈവറെ മർദ്ദിക്കുകയും ചെയ്തു. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി പോലീസ് നടത്തിയ പരിശോധനയിൽ തിരുവനന്തപുരം മാർത്താണ്ഡം സ്വദേശി പുഷ്പരാജിന്റെ അങ്ങാടിക്കടവിലെ വാടക വീട്ടിൽ നിന്ന് 29 ചാക്കുകളിലായി സൂക്ഷിച്ച 21,000 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. സ്കൂൾ സമയത്ത് നിയന്ത്രണം ലംഘിച്ചോടിയ 12 ടിപ്പർ ലോറികൾ മട്ടന്നൂർ പോലീസ് ഇൻസ്പെക്ടർ എ ബിനുവിന്റെ നേതൃത്വത്തിൽ പിടിച്ചെടുത്തു. രാവിലെ 8 മുതൽ 10 വരെയും വൈകിട്ട് 4 മുതൽ 6 വരെയും ടിപ്പർ ലോറികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഇത് പാലിക്കാതെ അമിതവേഗതയിൽ സ്കൂൾ പരിസരത്തുകൂടി ഓടിയ വാഹനങ്ങളാണ് മട്ടന്നൂർ പോലീസ് പിടിച്ചെടുത്തത്. ഇത്തരം വാഹനങ്ങൾക്കെതിരെ ശക്തമായ നടപടി തുടരുമെന്നും പോലീസ് അറിയിച്ചു. അഴിമതിക്കെതിരെ വിജിലൻസ് പ്രൊജക്ട് സീറോ പ്രഖ്യാപിച്ചതിനു പിന്നാലെ പരാതി പ്രളയം. ഫോൺ, വാട്സപ്പ്, സാമൂഹിക മാധ്യമ പേജുകൾ വഴിയൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് വ്യാപക പരാതികളാണ് ലഭിക്കുന്നത്. സംസ്ഥാനത്താകെ 850 ഉദ്യോഗസ്ഥർ വിജിലൻസ് നിരീക്ഷണത്തിലാണ്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൗജന്യ യാത്ര അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി. പദ്ധതിയുടെ സാമ്പത്തിക ചെലവ് പൂർണ്ണമായും സർക്കാർ വഹിക്കുമെന്ന് ഉത്തരവിലുണ്ട്. ജൂൺ 15 മുഖ്യമന്ത്രി VD സതീശൻ പദ്ധതി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. കൊട്ടിയൂർ തീർത്ഥാടനത്തിനായി എത്തിയവരുടെ വാൻ അമ്പായത്തോട്ടിൽ മറിഞ്ഞ് 13 പേർക്ക് പരിക്കേറ്റു. ദർശനത്തിനായി കർണാടകയിലെ ചാമരാജനഗർ കൊല്ലകലിൽ നിന്നെത്തിയവരുടെ വാനാണ് റോഡരികിൽ മൺതിട്ടയിലിടിച്ച് മറിഞ്ഞത്. കണ്ണൂരിൽ നഗരമധ്യത്തിൽ ജനങ്ങളെയും വ്യാപാരികളെയും ഭീതിയിലഴ്ത്തി പരക്കെ മോഷണം. പ്രസ് ക്ലബ്ബ് റോഡിലെ 7 വ്യാപാര സ്ഥാപനങ്ങളിലും പയ്യാമ്പലത്തെ കഫേയിലുമാണ് ബുധനാഴ്ച രാത്രി മോഷണം നടന്നത്. കൊട്ടിയൂരിൽ വൻ ഭക്തജന തിരക്ക്. 10,000 ദർശനത്തിനായി വ്യാഴാഴ്ച അക്കരെ കൊട്ടിയൂരിലേക്ക് വന്നു ചേർന്നത്. കർണാടകയിൽ നിന്നുള്ള ഭക്തരാണ് ദർശനം നടത്തിയവരിൽ ഏറെയും. വൈശാഖോത്സവത്തിലെ 4 ആരാധനകളിൽ അവസാനത്തേതായ രോഹിണി ആരാധന ഞായറാഴ്ച നടക്കും. പഴശ്ശി പദ്ധതിയിൽ നിന്നുള്ള അധിക ജലം ഉപയോഗിച്ച് പഴശ്ശി സാഗർ മിനി ജലവൈദ്യുത പദ്ധതിയിൽ നിന്നുള്ള വൈദ്യുതോൽപാദനം അടുത്ത വർഷം ആരംഭിക്കുമെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. 2027 May 31 പദ്ധതി കമ്മീഷൻ ചെയ്യാനുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും കരാറുകാരനും നൽകിയതായി മന്ത്രി പറഞ്ഞു. പദ്ധതി പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷം നടന്ന അവലോകന യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. വാരാപ്പോൾ മിനി ജലവൈദ്യുത പദ്ധതിയുടെ കനാലിൽ രൂപം കൊണ്ട വലിയ ഗർത്തത്തെ തുടർന്ന് ഒരു വർഷമായി വൈദ്യുതി ഉൽപ്പാദനം നിർത്തിവെച്ച പദ്ധതിയിൽ നിന്നും വീണ്ടും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ധാരണ. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫും ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരും അയ്യൻകുന്ന് പഞ്ചായത്തിലെ ജനപ്രതിനിധികളും നാട്ടുകാരുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന് തുടക്കം. ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാമിൽ ആതിഥേയരായ ഇംഗ്ലണ്ടും ശ്രീലങ്കയും തമ്മിൽ ഇന്ത്യൻ സമയം രാത്രി 11 ഉദ്ഘാടന മത്സരം. July 5 ലോർഡ്സിലാണ് ഫൈനൽ. ഹർമൻപ്രീത് നയിക്കുന്ന ഇന്ത്യയുടെ ആദ്യ മത്സരം June 14 ബർമിംഗ്ഹാമിൽ പാകിസ്ഥാനെതിരെയാണ്. ന്യൂസിലൻഡാണ് നിലവിലെ ചാമ്പ്യന്മാർ. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ദക്ഷിണ കൊറിയ ചെക്ക് റിപ്പബ്ലിക്കിനെയും കാനഡ ബോസ്നിയയെയും നേരിടും. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836. നന്ദാത്മജൻ കൊതേരിയുടെ വരികൾക്ക് കുഞ്ഞികൃഷ്ണൻ കൊതേരി ഈണം പകർന്ന് മേഘ കൊതേരി ആലപിച്ച ഗാനം ഗുരുവായൂരഞ്ജന കണ്ണനെ കാണുവാൻ.

0: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
1: ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ: മയക്കുമരുന്ന് ദുരുപയോഗം, സൈബർ തട്ടിപ്പ് തുടങ്ങിയ സാമൂഹിക വെല്ലുവിളികളെ നേരിടുന്നതിന് ഏകോപിത ശ്രമങ്ങൾ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ വികസനത്തിൽ യുവാക്കളുടെ പങ്ക് പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് നിപ ഷിഗല്ല രോഗബാധ സംബന്ധിച്ച സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും.

0: എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. പ്രതിരോധ നടപടികൾ, ബോധവൽക്കരണ ക്യാമ്പയിനുകൾ, ഫലപ്രദമായ ഭരണം എന്നിവയിലൂടെ മയക്കുമരുന്ന് ദുരുപയോഗം, സൈബർ തട്ടിപ്പ് തുടങ്ങി ഉയർന്നുവരുന്ന സാമൂഹിക വെല്ലുവിളികളെ നേരിടുന്നതിന് ഏകോപിത ശ്രമങ്ങൾ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാഷ്ട്രപതി ഭവനിൽ നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. വികസിത് ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വികസിത് ഭാരത് ദർശൻ ഓരോ സംസ്ഥാനത്തിന്റെയും ജില്ലയുടെയും ഗ്രാമത്തിന്റെയും കൂട്ടായ ദൃഢനിശ്ചയമായി മാറണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വാശ്രയത്വത്തിനായുള്ള രാജ്യത്തിന്റെ ദൃഢനിശ്ചയം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി യോഗത്തിൽ എടുത്തുപറഞ്ഞു. സംസ്ഥാന മുഖ്യമന്ത്രിമാർ, ലഫ്റ്റനന്റ് ഗവർണർമാർ, അഡ്മിനിസ്ട്രേറ്റർമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 2 ദിവസത്തെ സ്വിറ്റ്സർലാന്റ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വിറ്റ്സർലാന്റ് പ്രസിഡന്റ് ഗൈ പാർമെലിനുമായും സാമ്പത്തിക കാര്യങ്ങളുടെ സ്റ്റേറ്റ് സെക്രട്ടറിയുമായും സ്വിസ് ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തിലെ പ്രമുഖ പ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ സ്വിസ് സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും ഇന്ത്യ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ നടപ്പാക്കുന്നതിനെക്കുറിച്ചും ചർച്ചകൾക്ക് സന്ദർശനം സഹായമാകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തിന്റെ വികസനത്തിൽ യുവാക്കളുടെ പങ്ക് പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ 6-ാം ഘട്ട യുവസംഗമത്തിൽ ഛത്തീസ്ഗഡിലെ വിദ്യാർത്ഥി പ്രതിനിധികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. യുവസംഗമം യുവാക്കൾക്ക് പാഠപുസ്തകങ്ങൾക്കും ക്ലാസ് മുറികൾക്കുമപ്പുറം ഇന്ത്യയെ അനുഭവിക്കാനും രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യം, വികസന സംരംഭങ്ങൾ, ദേശീയ മുൻഗണനകൾ എന്നിവയെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിച്ചതായും ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ സബ് കാ സാത്ത്, സബ് കാ വികാസ്, സബ് കാ വിശ്വാസ്, സബ് കാ പ്രയാസ് എന്നീ തത്വങ്ങളാൽ നയിക്കപ്പെടുന്ന ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായി. 12 വർഷമായി പ്രധാന മേഖലകളിൽ ഗവൺമെന്റ് നടത്തിയ ശ്രമങ്ങളെ സംബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക ഫീച്ചറിൽ ഇന്ന് വിദേശ നയത്തിലൂടെ ഇന്ത്യയെ ആഗോള നേതാവായി അടയാളപ്പെടുത്തുന്നതിന് ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട്.
1: കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യ ആദ്യം എന്ന തത്വം നിലനിർത്തി രാജ്യം വിദേശ നയത്തിൽ പുതിയ ഊർജ്ജം പകർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പുതിയ സൌഹൃദങ്ങൾ സൃഷ്ടിക്കുന്നതിനൊപ്പം പഴയ ബന്ധങ്ങളും ശക്തിപ്പെടുത്തി. കോവിഡ് 19 പ്രതിസന്ധിയുടെ സമയത്ത് വാക്സിൻ മൈത്രി സംരംഭം ആരംഭിച്ചതാണ് രാജ്യത്തിന്റെ വിദേശ നയത്തിന്റെ പ്രധാന ആകർഷണം. 2021 ജനുവരി മുതൽ 99 രാജ്യങ്ങൾക്കും 2 UN സ്ഥാപനങ്ങൾക്കുമായി ഇന്ത്യ 30 കോടി 12 ലക്ഷത്തിലധികം വാക്സിൻ ഡോസുകൾ വിതരണം ചെയ്തു. വാക്സിൻ മൈത്രി പ്രകാരം അയൽപക്കം ആദ്യം എന്ന നയത്തിന് കീഴിൽ ഇന്ത്യ അയൽപക്ക രാജ്യങ്ങൾക്കും മുൻഗണന നൽകി. 2025 നവംബറിൽ ചുഴലിക്കാറ്റ് നാശം വിതച്ചപ്പോൾ ശ്രീലങ്കയിലെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് അടിയന്തര സഹായവും ദുരന്ത നിവാരണവും നൽകുന്നതിനായി ഇന്ത്യ ഓപ്പറേഷൻ സാഗർ ബന്ധു ആരംഭിച്ചു. ഈ ശ്രമത്തിൽ ഇന്ത്യൻ നാവികസേന, വ്യോമസേന, കരസേന, ദുരന്ത പ്രതികരണ സംഘങ്ങൾ എന്നിവ ഏകോപിത രക്ഷാപ്രവർത്തനത്തിൽ ഒന്നിച്ച് ഇന്ത്യ ശ്രീലങ്കയ്ക്ക് സമഗ്രമായ പിന്തുണ നൽകി.
0: 2 ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഉത്തരാഖണ്ഡിലെത്തും. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ 158-ാമത് റെഗുലർ കോഴ്സിന്റെയും 141-ാമത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിന്റെയും പാസിംഗ് ഔട്ട് പരേഡ് രാഷ്ട്രപതി അവലോകനം ചെയ്യും. ബയോ ഫാർമസ്യൂട്ടിക്കൽസ് മേഖലയിലെ മുന്നേറ്റം ആഗോളതലത്തിൽ ഇന്ത്യയ്ക്ക് മികച്ച സ്ഥാനം ഉറപ്പുവരുത്തുന്നുണ്ടെന്ന് കേന്ദ്രസഹമന്ത്രി അനുപ്രിയ പട്ടേൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ അസോചം സംഘടിപ്പിച്ച 2-ാമത് ഫാർമ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. വികസിത് ഭാരത്, സ്വസ്ഥ് ഭാരത് എന്നിവയ്ക്ക് ശക്തി പകർന്ന് 2047-ഓടെ 100 ബയോളജിക്കുകൾ സ്ഥാപിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. നൂതന ബയോളജിസ്റ്റിന്റെ ആഗോള ഭൂപടത്തിൽ ഇന്ത്യയ്ക്ക് മികച്ച സ്ഥാനം ഉറപ്പുവരുത്തുന്നതിന് എല്ലാവരും പിന്തുണ നൽകണമെന്നും അനുപ്രിയ പട്ടേൽ പറഞ്ഞു. RSS ശതാബ്ദിയുടെ ഭാഗമായി നാളെ തിരുവനന്തപുരത്തും മറ്റന്നാൾ തൃശൂരും സംഘടിപ്പിക്കുന്ന പ്രഭാഷണ സഭയിൽ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കും. അദ്ദേഹം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്തെത്തും. തുടർന്ന് അമൃതപുരിയിലെത്തി മാതാ അമൃതാനന്ദമയിയെ സന്ദർശിക്കും. തിരുവനന്തപുരം ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിൽ നാളെ വൈകിട്ടാണ് പ്രഭാഷണ സഭ. തൃശൂരിൽ പുഴക്കൽ ഹയാത്ത് റെജൻസിയിലാണ് പരിപാടി. സംസ്ഥാനത്ത് നിപ ഷിഗെല്ലെ രോഗബാധ സംബന്ധിച്ച സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിയായ 41-കാരനാണ് നിപ സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്

0: ജില്ലകളിലായി 20 ഷിഗല്ല പോസിറ്റീവ് കേസുകൾ സ്ഥിരീകരിച്ചതായി മന്ത്രി പറഞ്ഞു. ആകെ 514 പേരെ രോഗലക്ഷണങ്ങളെ തുടർന്ന് പരിശോധനയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ട്. വിവിധ ജില്ലകളിലായി രോഗബാധിതർ ചികിത്സയിൽ തുടരുകയാണ്. ഹോട്ടലുകളിലും തട്ടുകടകളിലും ഭക്ഷ്യസുരക്ഷാ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം നൽകിയതായും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും സഹകരണത്തോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരുന്നതായും മന്ത്രി അറിയിച്ചു. നിപ ചികിത്സയ്ക്ക് ആവശ്യമായ മരുന്നുകൾക്ക് ക്ഷാമമില്ലെന്ന് മന്ത്രി പറഞ്ഞു. വിദേശത്ത് നിന്നും കൊണ്ടുവരുന്ന പ്രത്യേക മരുന്ന് നിലവിൽ ചെന്നൈയിൽ ലഭ്യമാണ്. അത് കേരളത്തിൽ എത്തിക്കാൻ സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തെ ഔദ്യോഗികമായി വിവരങ്ങൾ അറിയിച്ചു. നിപ ഷിഗല്ല രോഗബാധയുടെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. മെയ് മുതൽ സെപ്റ്റംബർ വരെ കാലയളവിൽ നിപ വ്യാപന സാധ്യത കൂടുതലായതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായി ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി അറിയിച്ചു. നിപ സ്ഥിരീകരിച്ച വ്യക്തി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU ചികിത്സയിലാണ്. ഇയാളുടെ സമ്പർക്ക പട്ടികയിൽ 77 പേരാണുള്ളത്. ഇതിൽ 58 പേർ ആരോഗ്യ പ്രവർത്തകരും 14 പേർ കുടുംബാംഗങ്ങളും 5 പേർ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമാണ്. ഇവരിൽ ആർക്കും നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സമ്പർക്ക പട്ടികയിലെ 2 പേർ ഹയസ്റ്റ് റിസ്ക് വിഭാഗത്തിലും 13 പേർ ഹൈറിസ്ക് വിഭാഗത്തിലും 62 പേർ ലോ റിസ്ക് വിഭാഗത്തിലുമാണുള്ളത്. ഇതിൽ ഹയസ്റ്റ് ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും ക്വാറന്റൈനിലാണ്. രോഗബാധിതന്റെ റൂട്ട് മാപ്പ് തയ്യാറായിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം തൃശൂർ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. മറുപടിയില്ലാത്ത 2 ഗോളുകൾക്കാണ് സഹ ആതിഥേയരായ മെക്സിക്കോയുടെ ജയം. രാവിലെ 7:30 ദക്ഷിണകൊറിയ ചെക്ക് റിപ്പബ്ലിക്കുമായി ഏറ്റുമുട്ടും. മലപ്പുറം പ്രതിനിധി സുരേഷ് ബാബു.
1: മെക്സിക്കോ സിറ്റി സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ 80,000-ത്തോളം ആരാധകരെ സാക്ഷിയാക്കി ആതിഥേയർക്ക് മിന്നും ജയം. കളിയിൽ സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയ മെക്സിക്കോ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്കാണ് ദക്ഷിണാഫ്രിക്കയെ തകർത്തത്. പക്ഷേ അതിരുവിട്ട ഫൗളുകളുടെ പേരിൽ ചുവപ്പ് കാർഡുകളുടെ അതിപ്രസരം ഫിഫ ലോകകപ്പിന്റെ ആദ്യ മത്സരത്തിന് ആകെ നാണക്കനായി. 3 റെഡ് കാർഡുകളാണ് ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിൽ തന്നെ റഫറിക്ക് പുറത്തെടുക്കേണ്ടി വന്നത്. 2 ദക്ഷിണാഫ്രിക്കയ്ക്കും 1 മെക്സിക്കോയ്ക്കുമെതിരെ. ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് ഉദ്ഘാടന മത്സരത്തിൽ തന്നെ ചുവപ്പ് കാർഡുകൾ വിധിക്കേണ്ടി വരുന്നത്. ഖത്തറിൽ നടന്ന കഴിഞ്ഞ ലോകകപ്പിൽ റഫറിമാർക്ക് ആകെ 4 ചുവപ്പ് കാർഡ് മാത്രമാണ് ഉപയോഗിക്കേണ്ടി വന്നത്. കളിയുടെ 9 മിനിറ്റിൽ മുന്നേറ്റ താരം ജൂലിയൻ കിനോസാണ് ദക്ഷിണാഫ്രിക്കയൻ വലയിൽ പന്തെത്തിച്ച് ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഇടം കുറിച്ചത്. 67 മിനിറ്റിലായിരുന്നു മെക്സിക്കോയുടെ 2 ഗോൾ.
0: 10th ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന് ബിർമിംഗ്ഹാമിൽ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യ മറ്റന്നാൾ പാകിസ്ഥാനെ നേരിടും. ഹർമൻപ്രീത് കൌർ ഇന്ത്യൻ സംഘത്തെ നയിക്കും. അടുത്ത മാസം 5 ഫൈനൽ. ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും ബാലവേലയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം വളർത്തുന്നതിനുമാണ് എല്ലാ വർഷവും June 12 ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ബാലവേലയ്ക്ക് ചുവപ്പുകാട്ട്, കുട്ടികൾക്ക് ന്യായമായ വിനോദം, മുതിർന്നവർക്ക് മാന്യമായ ജോലി എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. മയക്കുമരുന്ന് ദുരുപയോഗം, സൈബർ തട്ടിപ്പ് തുടങ്ങിയ സാമൂഹിക വെല്ലുവിളികളെ നേരിടുന്നതിന് ഏകോപിത ശ്രമങ്ങൾ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ വികസനത്തിൽ യുവാക്കളുടെ പങ്ക് പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് നിപ ഷിഗല്ല രോഗബാധ സംബന്ധിച്ച സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: अथ वार्ताः. नवदेहल्यां नीति आयोगस्य शासी परिषद उपवेशनस्य अध्यक्षतां कुर्वन् प्रधानमंत्री नरेन्द्र मोदी अवोचत् यत् यदा विश्वस्य प्रमुखाः अर्थव्यवस्थाः आर्थिक समाह्वानानां सामुख्यं कुर्वन्तः सन्ति तस्मिन् काले अपि भारतस्य विकासयात्रा विश्वम् अविरतं प्रेरयति. तेन

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.

0: ഏവർക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം. ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. കേരള കേന്ദ്ര സർവകലാശാലയിൽ ബിരുദാനന്തര ബിരുദ പ്രവേശനത്തിനുള്ള രജിസ്ട്രേഷൻ തീയതി ഈ മാസം 15-ാം തീയതി വരെ നീട്ടി. ഈ മാസം 19-ാം തീയതി താൽക്കാലിക റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. 22-നും 23-നും പരാതി അറിയിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് സർവകലാശാല വെബ്സൈറ്റ് സന്ദർശിക്കാം. കതിരൂർ സർവീസ് സഹകരണ ബാങ്കിലെ അംഗങ്ങളുടെ മക്കളിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയത്തിലും A+ നേടിയവർക്ക് ക്യാഷ് അവാർഡ്. ബാങ്ക് പരിധിയിൽപ്പെട്ട വിദ്യാലയങ്ങളിൽ നിന്ന് എല്ലാ വിഷയങ്ങളിലും A+ നേടിയവർക്ക് ക്യാഷ് അവാർഡ്. ബാങ്കിൽ A+ അംഗങ്ങളായ ദിനേശ് BD തൊഴിലാളികളുടെ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് എന്നിവ വിതരണം ചെയ്യുന്നു. യോഗ്യതയുള്ളവർ ഈ മാസം 23-ാം തീയതിക്കുള്ളിൽ ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ അപേക്ഷ നൽകണം. ചാലോട് കൃഷിഭവനിൽ വേരുപിടിപ്പിച്ച 1 കുരുമുളക് തൈകൾ വിൽപ്പനയ്ക്കെത്തി. ഒരു തൈക്ക് 8 രൂപയാണ് വില. ഫോൺ നമ്പർ 9383-4724-8. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ അടുത്തതായി തൊഴിലറിയിപ്പുകൾ. മമ്പറം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ HSST കെമിസ്ട്രി, HSST ജൂനിയർ ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ് തസ്തികയിൽ ഒഴിവ്. അഭിമുഖം ഈ മാസം 29-ന് രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ. കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ലെക്ചറർ ഒഴിവ്. ഇന്ന് രാവിലെ 10 മണിക്ക് പ്രിൻസിപ്പൽ മുൻപാകെ കൂടിക്കാഴ്ചയും എഴുത്തുപരീക്ഷയും ഉണ്ടാകും. ഫോൺ നമ്പർ 04972835106. തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ അറബിക്, മാത്തമാറ്റിക്സ് വിഭാഗങ്ങളിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള ചുരുക്കപ്പട്ടിക തയ്യാറാക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ബയോഡാറ്റയും ആവശ്യമായ രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഈ മാസം 15-ന് വൈകിട്ട് 4 മണിക്ക് മുൻപ് തപാൽ വഴിയോ നേരിട്ടോ അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 04902346027. കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ വിവിധ വിഭാഗങ്ങളിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ഒഴിവ്. സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്നീ വിഭാഗങ്ങളിൽ നിലവിലുള്ളതും പുതിയ അക്കാഡമിക് വർഷത്തിൽ ഒഴിവ് വരാനുള്ള തസ്തികകളും ഉണ്ടാകും. താൽപര്യമുള്ളവർ പരീക്ഷയ്ക്കും കൂടിക്കാഴ്ചയ്ക്കുമായി ഈ മാസം 17-ാം തീയതി അതത് വകുപ്പ് തലവന്മാരുടെ ഓഫീസിൽ രാവിലെ 9:30 ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് www.gzek.az.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ കരാറടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ഫോട്ടോഗ്രാഫർമാരുടെ പാനലിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ ജില്ലയിലെ സ്ഥിരതാമസക്കാരായിരിക്കണം. ഈ മാസം 18-ാം തീയതി കണ്ണൂർ സിവിൽ സ്റ്റേഷനിലെ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ നേരിട്ടോ തപാൽ വഴിയോ ഇമെയിൽ മുഖേനയോ അപേക്ഷ സമർപ്പിക്കാം. വിലാസം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ, ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, സിവിൽ സ്റ്റേഷൻ, PO കണ്ണൂർ 2. ഇമെയിൽ വിലാസം prdmedia@gmail.com. ഫോൺ നമ്പർ 04972700231. തളിപ്പറമ്പ് ഗവൺമെന്റ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇൻസ്ട്രക്ടർ, അസിസ്റ്റന്റ് ഇൻസ്ട്രക്ടർ ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നു. യോഗ്യത ഡിപ്ലോമ ഇൻ സെക്രട്ടേറിയൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടേറിയൽ പ്രാക്ടീസ്, വേർഡ് ഉൾപ്പെടെയുള്ള ഡിപ്ലോമ ഇൻ ഷോർട്ട് ഹാൻഡ് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ്, BCOM, ടാലി, DTP ഉള്ളവർക്ക് അപേക്ഷിക്കാം. അഭിമുഖം ഈ മാസം 17-ാം തീയതി രാവിലെ 10 മണിക്ക്. ഇരിട്ടി നഗരസഭയിലെ 32-ാം വാർഡിൽ ഒഴിവുള്ള ആശാവർക്കർ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 15-ാം തീയതി രാവിലെ 11 മണിക്ക് ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ നടക്കും. ഫോൺ നമ്പർ 04902493180. ഇപ്പോൾ കേട്ടത് തൊഴിലറിയിപ്പുകൾ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. 3-ാം പീടിക വിശുദ്ധ അന്തോണീസിന്റെ പുരാതന തീർത്ഥാടന കേന്ദ്രത്തിൽ ദർശന തിരുനാൾ കൊടിയേറ്റത്തോടനുബന്ധിച്ച് നാളെ വൈകിട്ട് 5 മണിക്ക് ജപമാലയുണ്ടായിരിക്കും. കൂടാളി താറ്റിയോട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മിഥുനമാസത്തെ വിശേഷാൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമം ഇന്ന് നടക്കും. അലവിൽ കളത്തിൽക്കാവിൽ സംക്രമപൂജ ഈ വരുന്ന തിങ്കളാഴ്ച നടക്കും. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ അവസാനത്തെ ആരാധനയായ രോഹിണി ആരാധന മറ്റന്നാൾ നടക്കും. കാനാട് പൊതോത്ത് മാവിലത്തറവാട് ക്ഷേത്രമായ തലക്കോട്ട് ഭഗവതിക്കാവിൽ മിഥുന സംക്രമ കലശം ഈ മാസം 15-ന് ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: എകെജി ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എകെജി ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി എകെജി ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം എകെജി ആശുപത്രി.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
4: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
4: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
4: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
4: ഫോൺ 9188951780.
3: എകെജി ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ഐസിയു, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: എകെജി ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. എകെജി ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276200.
0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
5: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
5: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
5: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836.
5: 9447371836.
0: 8078502836.
6: ഒട്ടും പാട്ടും ഒന്നായി ചേരും, താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ആശംസകളോടെ ശ്രീ കൊട്ടിയൂർ ദേവസ്വം.
7: കൊട്ടിയൂർ ശങ്കര കൈതൊഴാമീശ്വര.
1: പശ്ചിമഘട്ടത്തിന്റെ ഹരിത പശ്ചാത്തലത്തിൽ പ്രകൃതി മനോഹാരിതയുടെ തീർത്ഥഘട്ടം ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. കൈലാസശൈലാധിനാഥന്റെ അനുഗ്രഹവർഷവുമായി ഒഴുകിയെത്തുന്ന ബാവലിപ്പുഴയെ പ്രദക്ഷിണ വഴിയാക്കുന്ന യാഗഭൂമി. കാടും മലയും മഴയും പുഴയും സംഗമിക്കുന്ന അപൂർവ തീർത്ഥാടനം കൊട്ടിയൂർ വൈശാഖോത്സവം. ദക്ഷയാഗഭൂമിയുടെ പരിശുദ്ധി കാത്തുരക്ഷിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് തീർത്ഥാടന സായൂജ്യം പകർന്നു നൽകുവാൻ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ശ്രീ കൊട്ടിയൂർ ദേവസ്വം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ ഹൃദ്യമായ ഉത്സവാശംസകളാണ്.

0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തത്ത ഭഞ്ജക.
2: കോളാരി നെയ്യമൃത് മഠത്തിലെ നെയ്യമൃത് വ്രതക്കാർ സംസാരിച്ചതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: നിന്ദയ ദാക്ഷിണ്യ പൂർണമീ.
3: എൻ്റെ പേര് ബാലകൃഷ്ണൻ കോളാരി. ഞാനിവിടെ ഞാൻ 1970 നെയ്യമൃത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അന്ന് വലിയ പ്രായമുള്ളവരായിരുന്നു. കാരണം പറഞ്ഞത് ഭയങ്കര പേടിയാണ്. നമ്മളടുത്ത് വല്ല തെറ്റും വന്നിട്ട് ഭയങ്കര ഇത് അവരൊക്കെ ഭയങ്കര കർശനമാണ്. അപ്പോൾ തെറ്റ് വന്നു മറ്റേ പോയി കുളിക്കണം, എന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മളെ പേപ്പിക്കുവാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം നിന്നിട്ട് കുറച്ച് വർഷം എനിക്ക് നിൽക്കാൻ കഴിയില്ല ചില നമ്മൾ ജോലിയെ സംബന്ധിച്ചിട്ട്. പിന്നീട് ഞാനിപ്പം ഒരു 5 മുന്നേ നിൽക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഏകദേശം 10-14 നിൽക്കുന്നത്. ഇപ്രാവശ്യം പിന്നെ ശാരീരികമായി ചെറിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്, ഷുഗറിൻ്റെ പ്രശ്നവും കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് ഞാൻ ബയോട്ടാ. അപ്പോൾ ഇവരൊന്നും വിടുന്നില്ല. അപ്പോൾ നമ്മൾ ആ ഇവരെപ്പരം കൂടി നോക്കുമ്പോൾ എനിക്ക് ഞാനൊക്കെ രോഗമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇപ്പോൾ ഒരു അസുഖങ്ങളില്ല. ഇവിടെ വന്നാൽ നമ്മൾ ഹാപ്പിയാണ്. 11 ഇവിടെ. അപ്പോൾ നമ്മളെ കാരണവറാണ് ബാലകൃഷ്ണൻ പറഞ്ഞോളെ, പിന്നെ ചന്ദ്രട്ടെ, ഹരിദാസൻ, പിന്നെ ലക്ഷ്മണൻ പറഞ്ഞവർ. അപ്പോൾ ഇങ്ങനെയെല്ലാ കാര്യങ്ങൾ. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം എന്ന് വെച്ചാൽ രാവിലെ നമ്മൾ പൂരിയാക്കും, ചപ്പാത്തിയാക്കും, അവലുപ്മാവാക്കും. അത് നമുക്ക് അനുസരിച്ച് അതുപോലെ ഉച്ചക്ക് പുഴുക്ക്, ചക്ക, വെള്ളയരിക്ക കൊണ്ടുള്ളൊരു കറി ഉണ്ടാക്കുന്നു, ബന്നി എന്ന് പറയുന്നത്. അത് തേങ്ങാപ്പൂള്, പപ്പട, കഞ്ഞി. പിന്നെ അധിക ദിവസങ്ങളും നമുക്ക് ഇങ്ങനെ ഓരോരുത്തരും ഒക്കെ നേർച്ചകളായിട്ട് പ്രഥമനുണ്ടാവും, പാൽപ്പായസം ഉണ്ടാവും, അങ്ങനെയുണ്ട്. അത് കഴിഞ്ഞിട്ടാവും അതങ്ങനെ രാത്രി ചോറ്, സാമ്പാർ, പപ്പടം, അങ്ങനെയൊക്കെയാണ്. ഇപ്പം 2 ചടങ്ങുകളുണ്ട്. മടത്തി കയറി കഴിഞ്ഞാൽ 2 ദിവസം നമുക്ക് നകൽക്കൂടൽ എന്ന് പറഞ്ഞു. അത് വലിയ ചടങ്ങ്. നല്ല ആളൻ വെള്ളം കാൽനടയേറ്റം നഗ്നവാദനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ നിന്ന് നേരെ വിട്ട് മുഴക്കുന്നമ്പലത്തിൽ പോയി, മുഴക്കുന്നമ്പലത്തിനോട് അവിടെ നിന്ന് തൊഴുത് നടന്നിട്ട് കാഞ്ഞിരപ്പുഴക്ക് പോയി കുളിച്ച് അവിടെ നിന്ന് കിണ്ടി എഴുന്നള്ളിച്ചിട്ട് നേരെ മണത്തറ ചപ്പാരത്ത് പോയി. ആ ചപ്പാരത്തു നിന്ന് അവിടെ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും കുടിവെള്ളം കിട്ടും, അല്ലെങ്കിൽ ഒന്നുമില്ല. അവിടെ നിന്ന് നേരെ കേളകത്ത് പോവും. കേളകത്ത് നമുക്ക് ഇപ്പോൾ പല പല UNSS സംഘടനയിലും കാര്യം കൊണ്ട് വെള്ളവും കാര്യങ്ങളെല്ലാം ഉണ്ട്. നാരങ്ങ വെള്ളം ഉണ്ടാവും, വത്തക്ക ഉണ്ടാവും, അതെല്ലാം ഉണ്ടാവും. അതും കഴിച്ചിട്ട് അങ്ങനെ കിണവത്തി പുറത്ത് പോയി അവിടെ നിന്ന് തോത് നേരെ കുട്ടിയൂരിലെത്തി വാവലിക്ക് നമ്മളെ കിണ്ടി സൂക്ഷിച്ച് നമ്മൾ കുളിച്ച് വന്ന് അങ്ങനെ ആ നനഞ്ഞതിനാണ് ഇക്കരെ കുട്ടിയൂർ വന്നിട്ട് അവിടെ പനകവെള്ളം, നുപ്മാവ്, പഴലും അത് കഴിച്ച് ഒരു 6:30 വാളും വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കരക്കുട്ടിയൂരേക്ക് ഓടിയും തിമ്പും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ രാശി കുറിച്ചിട്ട് അവിടെ നെയ്യഭിഷേകത്തിൻ്റെ പരിപാടിയാണ്. ആദ്യം കുറുപ്പിൻ്റെ നമ്പേങ്കാട നമ്പ്യാറും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കീഴൂരടവയാണ്. നമ്മൾ ആ കീഴൂരടവയിൽ നമ്മൾ നമ്മളാ വട്ടക്കയത്തിൻ്റെ കുഴിമ്പിൽ മഠത്തിൻ്റെ നേരെ ബേക്കിലാണ് നമ്മൾ. അതൊരു വർഷം നമ്മളൊരു ഒരു മഠം മുടങ്ങിയാണെങ്കിൽ അവർ കയറി പിടിക്കും. അപ്പോൾ അത് പിന്നെ അന്നേരം നമ്മൾ താഴെ അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അധികവും നമ്മൾ അഭിഷേകം കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോൾ ചില സമയത്ത് പുലരാണ് 5 ചില 6 ചിലപ്പോൾ 2 അത് ഇതുപോലെയാണ്. അങ്ങനെയൊക്കെ അത് ഭഗവാൻ സഹിച്ചിട്ട് നമുക്കൊന്നും ഒരു വിഷമമില്ല. ഇപ്പോൾ നല്ലൊരു ഹാപ്പിയാണ് എനിക്കും എൻ്റെ കുടുംബത്തിൽ എല്ലാവർക്കും. ഈ നെയ്യാവറ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വീട്ടുകാർക്കാണ് പറയുന്നത്. അവിടുത്തെ 1 ഇവിടുത്തെ ഭക്ഷണത്തെ കാര്യങ്ങൾ, നമ്മളെ ചിട്ടകൾ ഇതെല്ലാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഭഗവാൻ സഹിച്ച് ഒരു പ്രശ്നങ്ങളുമില്ല. ഇനിയും ഇനിയും അങ്ങോട്ടുള്ളതായിട്ട്. അപ്പോൾ നമ്മളെ മനസ്സിൽ കുറച്ച് ഇവിടെ പുരോഗമന പ്രശ്നത്തിൻ്റെ കാര്യങ്ങളുണ്ട് ചെയ്യാൻ. ചെറിയ ചെറിയ മിനിക്കു പണികളുണ്ട്, അതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ നികുതിയൊക്കെ വെച്ച് നമ്മളെ വീട്ടിലാക്കി കോളേജ് മഠത്തിൻ്റെ ഇതായിട്ട്. അപ്പോൾ നമ്മളെ ഇനി കാര്യങ്ങൾ നമ്മളെ അങ്ങനെ നാട്ടുകാർ പല സഹകരണം ചെയ്യുന്നു ഒരുപാട്. നമ്മളിപ്പോൾ ഇവിടെ നിന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ നേർച്ചകൾ പണവൈശ്യം പിന്നെ മറ്റുള്ള സാധനങ്ങൾ തേങ്ങ, അരി, പച്ചക്കറികളെല്ലാം ഇങ്ങനെ ദിവസം വരും.
1: ഹര ഹര ശിവ ശംഭോ ശംഭോ ശിവ ശിവ ശിവ ശംഭോ.

മാധവി. ഞാനാണിതിപ്പം കുറേ കൊല്ലമായിട്ട് ഒരു പിന്നെ കൊടുത്തു വരുന്നത്. പണ്ടാൻ്റെ അമ്മേൻ്റെ അമ്മ കൊടുത്തു വരുന്ന സംഗതിയായത്. ഇതിപ്പം ഞാൾ മാറ്റി കൊണ്ടുവന്ന് കൊടുത്താലേ ഇവർ വെള്ളം കുടിക്കും. ഇവർക്ക് വെള്ളം കുടിക്കണ്ടെങ്കിൽ ഞാനും കൂടി എത്തി മാറ്റി കൊടുക്കണം, എന്നാലേ വെള്ളം കുടിക്കും. ഇല്ലെങ്കിൽ ഇവർ കുളിച്ചിട്ട് അപ്പാട് നിൽക്കേണ്ടി വരും. ഇവർ കുളിച്ച് കഴിയുമ്പോഴേക്ക് എൻ്റെ മാറ്റി കൂടി എത്തി ഞാൻ മാറ്റി കൊടുത്ത് അങ്ങനെയാണ് പൊണ്ട് പണ്ട് പണ്ടേ നടന്നു വരുന്ന സംഭവം. ഇന്ന് വരെ അത് ഒപ്പിച്ചു. നാളത്തെ കാര്യം ഇപ്പം എനിക്ക് പറയാൻ കഴിയില്ല. എനിക്ക് ആ മക്കളൊന്നുമില്ല, എനിക്ക് ഓളയുള്ളൂ. അന്നേരം ഇവനാണ്

ഇപ്പോൾ കൊടുക്കും. എന്നിട്ട് എൻ്റെ കാരണവന്മാരേനും കൊടുക്കല്, കാരണവന്മാരും പോയി എൻ്റെ അമ്മയും പോയി എല്ലാവരും പോയി അന്ന് ഇപ്പോൾ ഞാൻ കൊടുക്കും. തയ്യാറെടുപ്പ് മാറ്റി വാങ്ങും അത് ഇവരോട്, ഇവർ എണ്ണം കൊണ്ടും പിന്നെ ഒറ്റ മുണ്ടും വാങ്ങി എനിക്ക് എന്നെ വിളിച്ച് ഞാൻ വന്ന് വാങ്ങിക്കൊണ്ടുപോയി അലക്കി പിന്നെ അത് പുഴുങ്ങി അലക്കി അത് വൃത്തിയാക്കി അതിനായിട്ട് നിൽക്കണം ശക്തിയോട്. ഇവർ വെറുതെ നിന്ന് എടുക്കും പോലെ തന്നെ ഞാനും വെറുതെ എടുത്തിട്ട് അത് മാറ്റി ഇവരൊക്കെ കൊടുക്കും. അത്രയും വെറുതത്തിലാണ് ഞാനും നിന്നിട്ട് ഇവരെ. ഇന്നലത്തെ സാധനം ഒന്നും കുടിക്കൂല, മത്സ്യം മത്സ്യം വാങ്ങൂല, ഒന്നും ചെയ്യൂല. അങ്ങനെ കൊണ്ടു നടന്നും കാരണവന്മാരും എൻ്റെ അമ്മയും എല്ലാം അതേപോലെ ഞാനും ഇന്ന് വരെ കൊണ്ട് നടന്നു. ഇനിയിപ്പം നാളത്തെ കാര്യം ഇപ്പം പറയാൻ കഴിയില്ല. ഇവരിപ്പോൾ രണ്ട് മൂന്ന് കൊല്ലം ഇവ കൊടുക്കുന്നു. ശശി എനിക്ക് പല വിഷമമൊന്നും നിന്നും ചിന്തിച്ചിട്ടിപ്പം കാര്യമില്ലല്ലോ. ഞാൻ ഈനായിട്ട് നിന്ന് ഞാൻ ഇത് കൊടുത്തു കഴിയുന്നവരെ എൻ്റെ എല്ലാ വിഷമവും അടുക്കി ആട് വെച്ച് ഞാനും കൊണ്ട് ചെയ്യും. ഇന്ന് വരെ ചെയ്ത്. ഇനിയിപ്പോൾ എങ്ങനെയാ നാളത്തെ ഇന്നിപ്പം പറയാൻ കഴിയില്ലല്ലോ. അത് എൻ്റെ കൃത്യത്തിൽ ഞാൻ കൊടുക്കും. തലേത്തെ സാധനം തിന്നുവോ കുടിക്കുവോ ഒന്നും ചെയ്യാണ്ട് എല്ലാ ഇവരെങ്ങനെയാണ് നിൽക്കുന്നത് അതേപോലെ ഞാൻ നിന്നിട്ട് കൊടുക്കുന്നു ഇന്ന് വരെ. ഞാൻ കൊടുത്ത മാറ്റിന് ഒരു കുറ്റം വരരുത് അതുകൊണ്ട്.

0: നമ്മളെ മഠത്തിൻ്റെ മുഖ്യ മാർഗദർശി അല്ലെങ്കിൽ എന്നാ പറയണ്ടേ രാജേഷ് ഇടവനെയാണ്. എല്ലാ കാലത്തും നമ്മളെ മഠത്തിന് വേണ്ടും വിധത്തിലധികം എന്തും ചെയ്തു തരും. ആ ഒരു ധൈര്യം നമുക്ക് എന്നും ഉണ്ട്.
1: നമസ്കാരം, ഞാനാണ് രാജേഷ് ഇടവന. എനിക്ക് ഡിഗ്രി സെക്കൻഡ് ഇയർ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് നെയ്യമൃത് എന്നുള്ള അവസ്ഥയിൽ വന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 1913 തോന്നി മഠം സ്ഥാപിച്ചത്. 1996 ആണ് ഞാൻ ആദ്യമായിട്ട് നെയ്യമൃത് നിൽക്കുന്നത്. 1996 ഞാൻ ആദ്യമായിട്ട് നെയ്യമൃത് നിൽക്കുന്നത്. അപ്പോൾ 8 വർഷത്തോളം മഠം മുടങ്ങിക്കിടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മുടെ 5 പേരായിരുന്നു നിന്നത്. അതിനുശേഷം ഇപ്പം 30 വർഷത്തോളമായി മഠം മുടങ്ങാതെ പോകുന്ന 27 പേര് വരെ നമ്മുടെ മഠത്തിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ അതിനിടെ ഒരു കൊറോണ വന്ന ഒരു വർഷം മുടങ്ങിപ്പോയിനായിരുന്നു. ചെറിയ മഠമായിരുന്നു, ഞാൻ നിൽക്കുന്ന സമയത്ത് വളരെ ചെറിയ മഠമായിരുന്നു. അപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റിലൊക്കെ പഠിപ്പിക്കുന്ന സമയത്തുള്ള ഒരു ആ സാമ്പത്തിക അവസ്ഥ, അതിനുശേഷം ദൈവാനുഗ്രഹം കൊണ്ട് ഞാനും വളർന്നു. ഞാൻ വളരുമ്പോൾ എൻ്റെ ചുറ്റുപാടും വളരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മഠം നവീകരിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ അത്യാവശ്യം നമുക്കൊരു 25 പേർക്ക് സുഖമായി താമസിക്കാനും 1250 പേർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യം നമ്മൾ എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ 6 വർഷമായി നിൽക്കാൻ പറ്റാതെ വിദേശത്തായതുകൊണ്ട് തന്നെ അത് എൻ്റെ മനസ്സിലൊരു വല്ലാതൊരു കുറ്റബോധം പോലെ അലട്ടി കഴിഞ്ഞ ഒരു 15 ദിവസം സൗദി അറേബ്യയിൽ വ്രതമെടുത്തു. അവിടുന്ന് തിരിച്ച് വീട്ടിൽ വന്നു, 7 ദിവസം വേറെ വെച്ചു. ഈ നെയ്യമൃത് തന്നെയാലൊരു വികാരമാണ്. അത് എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുകയെന്നറിയില്ല. ചില ആൾക്കാർക്കിത് ഒരു ബോറായിട്ട് തോന്നും. കാരണം ഷർട്ട് ഇടാതെ പിന്നെ 47 കിലോമീറ്റർ ഇവിടുന്ന് നടന്നു പോവുക, അതെ, നഗ്നപാദമായിട്ട് നടന്നു പോവുക. രണ്ടാമത് നമ്മുടെ കുടുംബം നമ്മുടെ കൂടെയില്ല. ഒരുപക്ഷെ എൻ്റെ വിശ്വാസപ്രകാരം ഇത് ഭഗവാന്റെ നിയോഗമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഞാൻ ഈ ഒരു വർഷം തമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ട് നിന്നത്. അതിപ്പോൾ പൂർത്തീകരിക്കാൻ ഒരു സമയമായിരിക്കുന്നു. പിന്നെ നമ്മുടെ മഠത്തിൽ മാത്രമുള്ളൊരു പ്രത്യേകതയാണ് ഈ മാറ്റ് കൊടുക്കൽ. അത് എല്ലാ ദിവസവും മാറ്റുള്ള ഈ ചുറ്റുവട്ടത്തിലുള്ള ഒരേ ഒരു മഠം നമ്മുടെ തന്നെയാണ്, കോളാരി ഇടവന മഠം തന്നെയാണ്. അതിന് ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇവരുണ്ട്, മാധവിയേച്ചിയും അവരുടെ മകളെ ഭർത്താവും ഉണ്ട്. അവരെല്ലാ ദിവസവും വരും, നമുക്ക് മാറ്റി തരും. അപ്പം ഭംഗിയായിട്ട് തന്നെ അങ്ങനെ പോകുന്നു. ഇനിയിപ്പോൾ അടുത്തൊരു ലക്ഷ്യം എന്ന് വെച്ചാൽ ഒന്നും കൂടി നവീകരിക്കണം, ഇതിനെ ചുറ്റുമതിൽ കെട്ടണം, ഒന്ന് ഇൻ്റർലോക്ക് ചെയ്യണം, ഒപ്പം തന്നെ നമ്മുടെ ടൈൽസ് ഇടണം. ഒന്നുകൂടി നവീകരിക്കാനുള്ള ഒരു ശ്രമം നമ്മൾ ആലോചിക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്.
2: കോളാരി നെയ്യമൃത് മഠത്തിലെ നെയ്യമൃത് വ്രതക്കാരാണ് ഇതുവരെ സംസാരിച്ചത്.
3: ചന്ദ്രകലാധര ശംഭോ, സാംബ സദാശിവ ശംഭോ, ചന്ദ്രകല

0: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിംഗ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
2: റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഇനി മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ആഗോള അനിശ്ചിതത്വത്തിനും അസ്ഥിരതയ്ക്കുമിടയിലും ഇന്ത്യയുടെ വളർച്ച മറ്റ് രാജ്യങ്ങൾക്ക് പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെ സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. നിപ്പ ഷിഗല്ല രോഗങ്ങൾക്കെതിരെ സംസ്ഥാനത്ത്

0: ജാഗ്രത ശക്തമാക്കി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ജയം മെക്സിക്കോയ്ക്ക്. ദക്ഷിണാഫ്രിക്കയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സന്ദർശനവേളയിൽ രാഷ്ട്രപതി ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിട്ടറി അക്കാദമിയിൽ നടക്കുന്ന 158-ാമത് റെഗുലർ കോഴ്സിന്റെയും 141-ാമത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിന്റെയും പാസിംഗ് ഔട്ട് പരേഡ് നിരീക്ഷിക്കും. ആഗോള അനിശ്ചിതത്വത്തിനും അസ്ഥിരതയ്ക്കുമിടയിൽ ഇന്ത്യ ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിന് ന്യൂഡൽഹിയിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ഉത്തരവാദിത്തം ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്ത്രീകൾ നയിക്കുന്ന വികസനമാണ് വികസിത ഭാരതത്തിനായുള്ള യാത്രയിൽ സുപ്രധാനമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് ഈ മാസം 14-ന് തുടക്കമാകും. 52-ാമത് G7 ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. അന്താരാഷ്ട്ര പങ്കാളിത്തങ്ങളുടെ നവീകരണം, വികസന ഐക്യദാർഢ്യം, നിർമ്മിത ബുദ്ധിയുടെ ഫലപ്രദമായ വ്യാപനം തുടങ്ങിയ വിഷയങ്ങളിൽ സമഗ്രമായ ചർച്ചകൾ നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
1: The visit will provide an opportunity for the Prime Minister to engage with world leaders present at the G7 on issues of importance to India as well as to the global south. This will be India's 13th participation at the G7 summit and Prime Minister Mr. Modi's 7th consecutive participation at the summit.
0: ഫ്രാൻസിലെ നിസ്, എവിയൻ, പാരീസ് എന്നീ നഗരങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. US നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചുവരുത്തി സർക്കാർ പ്രതിഷേധം അറിയിച്ചതായി ന്യൂഡൽഹിയിൽ അന്തർമന്ത്രാലയ യോഗത്തിനുശേഷം വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. മേഖലയിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര തലത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന സംഘർഷങ്ങൾ ചെലവുകൾ വർദ്ധിപ്പിക്കുകയും നിരവധി മാറ്റങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നതിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആശങ്ക പ്രകടിപ്പിച്ചു. ഫിന്നിഷ് വിദേശകാര്യമന്ത്രി എലീന വാൾട്ടണനും UAE സഹവിദേശകാര്യമന്ത്രി ലാന നുസേബിയുമായും ഫിൻലൻഡിൽ കുൽത്താരാന്ത ചർച്ചകളിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. സംഘർഷങ്ങളുടെ അനന്തരഫലങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ അന്താരാഷ്ട്ര സമൂഹം തുടരണമെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. അസം നാഗാലാന്റ് അതിർത്തിയിലെ ക്രൂഡോയിൽ പ്രകൃതിവാതക ഉത്പാദന സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിന് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളുമായി ധാരണാപത്രം ഒപ്പുവച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ, നാഗാലാന്റ് മുഖ്യമന്ത്രി നെഫ്യൂ റിയോ എന്നിവരുടെ സാന്നിധ്യത്തിൽ ന്യൂഡൽഹിയിലാണ് ധാരണാപത്രം ഒപ്പുവച്ചത്. എണ്ണ പ്രകൃതിവാതക പര്യവേക്ഷണത്തിന്റെയും ധാതുഖനനത്തിന്റെയും പുതിയ സാധ്യതകൾ ഈ സംരംഭം തുറക്കുമെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു.
2: आज हम सब एक ऐतिहासिक क्षण के साक्षी हो रहे हैं. इससे ऑयल और नेचुरल गैस की एक्सप्लोरेशन की संभावनाएं बढ़ेगी, मिनरल की भी खनन की संभावना खड़ी होती है. दोनों राज्यों ने ये निर्णय किया 50-50% कर भारत के तेल के उत्खनन में बाधा न बने, क्योंकि ये राष्ट्रीय संपदा है और मुझे लगता है कि ये भाव बहुत महत्वपूर्ण है.
0: നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെ സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ജോബ് പോർട്ടലുകൾ, ഡേറ്റിംഗ് പ്ലാറ്റ്ഫോമുകൾ, ഫോൺ കോളുകൾ എന്നിവയിലൂടെയാണ് തട്ടിപ്പ് പ്രധാനമായും നടത്തുന്നതെന്നും ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ അറിയിച്ചു. ഫിൻടെക് കമ്പനികൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളോട് ഡീഫേക്ക് കണ്ടെത്തൽ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും ഉപഭോക്തൃ ഓൺബോർഡിംഗ് സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനും സർക്കാർ നിർദ്ദേശിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 2 ദിവസത്തെ സ്വിറ്റ്സർലൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വിറ്റ്സർലൻഡ് പ്രസിഡന്റ് ഗൈ പാർമെലിനുമായും സാമ്പത്തികകാര്യ സ്റ്റേറ്റ് സെക്രട്ടറിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ സ്വിറ്റ്സർലൻഡ് സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും വികസിപ്പിക്കുന്നതിനും സന്ദർശനം സഹായകമാകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ്

0: ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റ് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നിപ്പ രോഗബാധ സ്ഥിരീകരിച്ചതോടെ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. രാമനാട്ടുകര സ്വദേശിയായ 43-കാരനാണ് ഇന്നലെ രോഗബാധ സ്ഥിരീകരിച്ചത്. രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ 77 പേരാണുള്ളത്. പട്ടികയിലുള്ളവർക്ക് നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. രോഗിയുടെ റൂട്ട്മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഷിഗല്ല സ്ഥിരീകരിച്ചവരുടെ എണ്ണം 6. വയനാട്ടിൽ 9 കുട്ടികൾക്കും കൊല്ലത്ത് 2 പേർക്കും കോഴിക്കോട് 3 പേർക്കുമാണ് രോഗബാധ. ഷിഗല്ല വ്യാപനത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം സംസ്ഥാനത്തില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്തും തൃശൂരും സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ RSS അധ്യക്ഷൻ മോഹൻ ഭാഗവത് പങ്കെടുക്കും. തിരുവനന്തപുരം ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിൽ നാളെ വൈകിട്ട് നടക്കുന്ന പ്രഭാഷണ സഭയിൽ അദ്ദേഹം സംസാരിക്കും. തൃശൂരിൽ മറ്റന്നാൾ വൈകിട്ടാണ് പരിപാടി. 3 ദിവസത്തെ സന്ദർശനത്തിനായി ശ്രീ മോഹൻ ഭാഗവത് ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് എത്തും. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യം കൈവരിച്ചത് സമാനതകളില്ലാത്ത പുരോഗതിയാണ്. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്ന ആപ്തവാക്യത്തിലൂന്നി ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കിയത്. ശക്തമായ വിദേശ നയങ്ങളിലൂടെ രാജ്യത്തെ ആഗോള ശക്തിയായി ഉയർത്താൻ സ്വീകരിച്ച നടപടികളെക്കുറിച്ചറിയാം ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വം ആഗോളവേദികളിൽ ഇന്ത്യയുടെ ശബ്ദത്തിന് വൻ സ്വീകാര്യതയാണ് നേടിക്കൊടുത്തത്. ഇന്ത്യ ഫസ്റ്റ് എന്ന നയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സൌഹൃദങ്ങൾ ശക്തമാക്കാനും പുതിയ തന്ത്രപ്രധാന പങ്കാളിത്തങ്ങൾ കെട്ടിപ്പടുക്കാനും രാജ്യത്തിന് സാധിച്ചു. കോവിഡ് മഹാമാരിയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ മനുഷ്യത്വപരമായ നയതന്ത്രത്തിന്റെ ഉത്തമ ഉദാഹരണമായി ഇന്ത്യ ആരംഭിച്ച വാക്സിൻ മൈത്രി പദ്ധതി ഏറെ ശ്രദ്ധ നേടി. മാനുഷിക പരിഗണനകൾക്കും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും ഇന്ത്യയുടെ വിദേശ നയത്തിൽ എക്കാലത്തും മുൻഗണന നൽകിയിട്ടുണ്ട്. മാനുഷിക സഹായത്തിന് രാജ്യം നൽകുന്ന മുൻഗണന വസുദൈവ കുടുംബകം എന്ന ഭാരതീയ ദർശനത്തിന്റെ നേർക്കാഴ്ചയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ആതിഥേയരായ മെക്സിക്കോയ്ക്ക് ജയം. മത്സരത്തിലുടനീളം ആധിപത്യം പുലർത്തിയ മെക്സിക്കോ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയത്. ദക്ഷിണ കൊറിയയും ചെക്ക് റിപ്പബ്ലിക്കും തമ്മിലുള്ള മത്സരം പുരോഗമിക്കുകയാണ്. ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും ബാലവേലയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനുമാണ് ദിനാചരണം. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിൽ തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമപ്രവർത്തകർക്കായി ഇന്ന് ശില്പശാല സംഘടിപ്പിക്കും. ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങു വർഗ്ഗവിള ഗവേഷണ സ്ഥാപനത്തിൽ ഡയറക്ടർ ഡോ ജി ബൈജു ഉദ്ഘാടനം ചെയ്യും. PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷത വഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ആഗോള അനിശ്ചിതത്വത്തിനും അസ്ഥിരതയ്ക്കുമിടയിലും ഇന്ത്യയുടെ വളർച്ച മറ്റു രാജ്യങ്ങൾക്ക് പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെ സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. നിപ്പ ഷിഗല്ല രോഗങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് ജാഗ്രത ശക്തമാക്കി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ജയം മെക്സിക്കോയ്ക്ക്. ദക്ഷിണാഫ്രിക്കയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: കാവ്യശകലങ്ങളിലെ അക്ഷര സൗരഭം തേടി അനശ്വര കാവ്യങ്ങളിലൂടെ ഒരു യാത്ര. കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. കാവ്യസൗരഭം. തയ്യാറാക്കിയ

0: അവതരിപ്പിക്കുന്നു മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയും മലയാളം അധ്യാപികയുമായിരുന്ന ശ്രീമതി എൻ സുധാമണി.
1: ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും ശക്തമായ മേഖലയാണ് മാധ്യമങ്ങൾ. നല്ല അറിവുള്ള ആളുകളും ഫലപ്രദമായ ജനാധിപത്യവും സാമൂഹിക നീതിയുമുള്ള ഒരു സന്തുലിത സമൂഹത്തെ നിലനിർത്തുന്നതിനുള്ള ഒരു ഉപകരണം. നമ്മുടെ സാമൂഹിക, സാംസ്കാരിക, വൈകാരിക തലത്തെ അവ ആഴത്തിൽ സ്വാധീനിക്കുന്നു. ഭൂഗോളങ്ങൾ തമ്മിലുള്ള അകലം കുറയുന്തോറും മനുഷ്യ മനസ്സുകൾ തമ്മിലുള്ള അകലം കൂടി വരുന്നു. അതെ, നവമാധ്യമങ്ങൾ വർത്തമാനകാല സമൂഹത്തിൽ അത്രമേൽ ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി അത് മാറിയിരിക്കുകയാണ്. ഒഴുക്കിനെതിരെ നീന്തുന്ന കവിതകളുമായി ഉത്തരാധുനിക മലയാള കവിതാ ലോകത്ത് ഇടം നേടിയ എൽ തോമസ് കുട്ടിയുടെ റിംഗ്ടോൺ എന്ന കവിതയിലൂടെ. ലോ ബാറ്ററിയായി മരിച്ചു കിടക്കുകയാണ് മേശപ്പുറത്തെ സെൽഫോൺ. പിന്നെ എങ്ങനെ എവിടുന്ന് മുഴങ്ങുന്നു റിംഗ് ടോൺ? തോന്നിയതാവാം എന്നു തിരിഞ്ഞപ്പോൾ വീണ്ടും അതേ നാദം. ഇടത്തും വലത്തുമല്ല, കീശയിലും കിടക്കയിലുമല്ല, പുറത്താണ്. മുറ്റത്ത് ആരാണ്? തസ്കരനോ പപ്പരാസിയോ? ഈ വെളുപ്പാൻ കാലത്ത് ഏന്തി വലിഞ്ഞു നോക്കിയപ്പോൾ കറുപ്പഴകിൽ വെള്ളവരയുമായി ചുറ്റിച്ചാടിത്തുള്ളി മരച്ചില്ലയിൽ ഇരിപ്പുണ്ടൊരു കിളി റിംഗ് ടോൺ കേട്ടു വളർന്നവൾ. നമുക്കറിയാം, റിംഗ് ടോൺ ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിരിക്കുന്നു. ഏത് ഇരുട്ടിലായാലും തിരക്കിലായാലും ഓരോ വ്യക്തിയും അയാളുടെ സെൽഫോണിൻ്റെ റിംഗ് ടോൺ തിരിച്ചറിയുന്നു. ഈ കവിതയിലെ നായകൻ്റെ ജീവിതത്തിലും നിർണായക സ്വാധീനമാണ് സെൽഫോണിനുള്ളത്. നായകൻ്റെ സെൽഫോൺ ലോ ബാറ്ററിയായി മരിച്ചു കിടക്കുകയാണ്. എന്നിട്ടും മുഴങ്ങുന്നു റിംഗ് ടോൺ. തോന്നലാവാമെന്ന് കരുതി തിരിഞ്ഞപ്പോൾ വീണ്ടും കേൾക്കുകയാണ്. ഏന്തി വലിഞ്ഞു നോക്കിയപ്പോൾ മരച്ചില്ലയിൽ റിംഗ് ടോൺ കേട്ടു വളർന്ന കിളിയിരിക്കുന്നു. തൻ്റെ സെൽഫോണിൻ്റെ നാദം തന്നെ മുറ്റത്തെ കിളിനാദമായി കേൾക്കുന്നിടത്താണ് കവിത അവസാനിക്കുന്നത്. ഓരോ കാലത്തും മാധ്യമങ്ങൾ നിത്യജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് കവിത വെളിപ്പെടുത്തുന്നു. കിളിയുടെ സ്വാഭാവിക നാദം പോലും റിംഗ് ടോണായി മാറുന്നു. അത് നായകൻ്റെ തോന്നൽ മാത്രമാണെങ്കിൽ അയാളുടെ ചിന്തയിൽ, മനസ്സിൽ എല്ലാ ടോണുകളും റിംഗ് ടോണുകളാകുന്നു. മനുഷ്യനിൽ ഉണ്ടാകുന്ന മാറ്റം ചുറ്റുപാടുകളെയും സ്വാധീനിക്കുന്നു എന്ന സാമൂഹ്യ നീതി ഇവിടെ പ്രസക്തമാവുകയാണ്. യാഥാർത്ഥ്യങ്ങളുടെ ആവിഷ്കാരം ചാട്ടുളി പോലെ അനുഭവിപ്പിക്കുന്ന കവിത ഒരു മുഴക്കോലുകൊണ്ടും അളക്കാനാവാതെ മുന്നേറുന്നു.
2: കാവ്യശകലങ്ങളിലെ അക്ഷര സൗരഭം തേടി അനശ്വര കാവ്യങ്ങളിലൂടെ ഒരു യാത്ര. കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. കാവ്യസൗരഭം
0: തയ്യാറാക്കി അവതരിപ്പിച്ചത് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയും മലയാളം അധ്യാപികയുമായിരുന്ന ശ്രീമതി എൻ സുധാമണി.
3: ഇതാരാപ്പോ വിളിക്കുന്നേ ഇത്രയും സമയമായിട്ട്? വിളിച്ചോണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് തിരക്കുള്ള സമയത്ത് ഞാൻ ഒരിക്കൽ എടുത്തിട്ടില്ലാന്ന് വെച്ചിട്ട് അപ്പാടങ്ങ് വിളിക്കാണ്ടിരിക്കുമല്ലോ വേണ്ടേ. ഹലോ ഹലോ, ഇതാരാ?
4: ഹലോ, ഗീതയല്ലേ?
3: അതെ, എന്നേനു?
4: അല്ല, ഒരു കാര്യം അന്വേഷിക്കാനേനുവേ.
3: എന്നാ കാര്യം? നിങ്ങൾ വേഗം പറഞ്ഞാട്ടെ, കുറെ സമയമായി വിളിച്ചോണ്ടിരിക്കുന്നു.
4: നിങ്ങളൊരു സുഹൃത്തില്ലേനു? ആ ഒരു മല്ലിക.
3: ആ,
4: നമ്മളെ ജയദേവനെ കല്യാണം കഴിച്ച മല്ലിക, കുറേ പ്രായമായിട്ട് കഴിച്ചേ.
3: ആ, മനസ്സിലായി. അല്ല, അതിനിപ്പോ എന്നാ വേണ്ടേ?
4: ഒന്നും വേണ്ടപ്പാ, അവരെവിടെ ഇപ്പൊ പോയിനെ?
3: അവരെവിടെ പോയിന്ന് എന്നോട് ഇരിക്കണ്ടേ? അത് അവരോടല്ലോ ഇരിക്കണ്ടേ.
4: അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ അനിയത്തിന്റെ ഭർത്താവിനെ ട്രെയിന് കയറ്റാൻ വേണ്ടിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിന്.
3: റെയിൽവേ സ്റ്റേഷൻ എന്നല്ലാണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്നാണോ തീവണ്ടി കയറ്റാൻ പോവാ? നിങ്ങൾ എന്ത് വർത്താനം പറയുന്നു?
4: നിങ്ങളിങ്ങനെ ചൂടാല്ലപ്പാ.

0: ഇല്ലിക്കെന്റെ രണ്ടാം ഭാഗം വരുന്നുണ്ട്. 89.6 എന്ന നമ്പറില് നീ വെച്ചാ മതിന്ന് ഞാൻ വെക്കുന്നേ, എനക്ക് തിരക്കുണ്ട്.
1: ഓ, എന്തൊരു ഡിമാൻഡാപ്പാ. ആ, ഞാനറിയൂ, ഞാൻ റേഡിയോ മലബാർ കേക്കൂ. ഏടിയാന്ന് അവര് പോയെന്നു അറിയൂ, അവരെന്തിനാ പോയെന്നു അറിയൂ. ആ

0: മതി മതി മതി മതി, ഇത് മാറിപ്പോയതാവാൻ വഴിയില്ല.
1: നിനക്കെങ്ങനെ അറിയാ?
0: സൈക്കോളജി.
1: ഏ,
0: ഒരു ഗന്ധം വരുന്നുണ്ട് സുരേഷേട്ടാ, ഒരു ഗന്ധം വരുന്നുണ്ടല്ലോ, മല്ലികപ്പൂവിൻ മധുരഗന്ധം.
1: ഏ,

0: റേഡിയോ മലബാർ
1: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിലേക്ക് സ്നേഹസ്വാഗതം.
3: മധുരഗീതങ്ങൾ.
2: മധുരഗീതങ്ങളിൽ സ്വരരാഗം എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ഗാനം 1965 എം കൃഷ്ണൻ നായരുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കാവ്യമേള എന്ന ചിത്രത്തിലേതാണ്. വയലാർ രാമവർമ്മയുടെ ഗാനരചനയ്ക്ക് വി ദക്ഷിണാമൂർത്തിയാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ആലാപനം കെ ജെ യേശുദാസ്.

ഇനി കേൾക്കാം ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി വി ദക്ഷിണാമൂർത്തി സംഗീതം പകർന്ന് ഗാനഗന്ധർവൻ പാടിയ ഗാനം. ചിത്രം യൗവനം. 1974 ബാബു നന്ദൻകോടാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്.

സ്വരരാഗം എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 1976 KS സേതുമാധവന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു പ്രിയംവദ. ഈ ചിത്രത്തിനുവേണ്ടി ശ്രീകുമാരൻ തമ്പി ഗാനരചന നിർവഹിച്ച് വി ദക്ഷിണാമൂർത്തിയാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ഇതിലെ യേശുദാസ് പാടി മനോഹരമാക്കിയ ഗാനം കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
3: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. സ്വരരാഗം എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം ഭാവഗായകൻ പി ജയചന്ദ്രൻ പാടിയ ഗാനം. ചിത്രം ഏഴാം കടലിനക്കരെ. 1979 ഐ വി ശശിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരനാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം MS വിശ്വനാഥൻ.

മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ ഇനി സരസ്വതീയാമം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. 1980 മോഹൻകുമാറാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ചിത്രത്തിനു വേണ്ടി വെള്ളനാട് നാരായണന്റെ വരികൾക്ക് എ.ടി. ഉമ്മറാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ഇതിലെ ശ്രീരഞ്ജിനി സ്വരരാഗിണി എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. ഗാനഗന്ധർവന്റെ സ്വരമാധുരിയിൽ

നിഴൽ യുദ്ധം എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീല പാടിയ ഗാനം കേൾക്കാം. ദേവദാസിന്റേതാണ് വരികൾ. സംഗീതം കെ ജെ ജോയ്. 1981 ബേബിയുടെ സംവിധാനത്തിലാണ് ചിത്രം പുറത്തിറങ്ങിയത്.

0: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും മികച്ച അധ്യാപകർ ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും അതെ ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ് വെറും വാഗ്ദാനമല്ല ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ് യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ് താവക്കര റോഡ് കണ്ണൂർ ഫോൺ 9747411174 ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ രണ്ടാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതും മായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു. ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
1: സ്വരരാഗം എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മധുരഗീതങ്ങളിൽ ഇനി കേൾക്കാം ചുനക്കര രാമൻകുട്ടി ഗാനരചന നിർവഹിച്ച് ശ്യാം ഈണം പകർന്ന് എസ് ജാനകി പാടിയ ഗാനം. ചിത്രം പച്ച വെളിച്ചം. 1985 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് എം മണിയാണ്.

മധുരഗീതങ്ങളിൽ ഇനി കെ എസ് ചിത്രപാടിയ ഗാനം കേൾക്കാം. ബിച്ചു തിരുമലയുടേതാണ് വരികൾ. സംഗീതം ശ്യാം. ചിത്രം 1986 പുറത്തിറങ്ങിയ അടിവേരുകൾ.

1986 പ്രിയദർശന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു രാക്കുയിലിൻ രാഗസദസ്സിൽ. ഈ ചിത്രത്തിനു വേണ്ടി എസ് രമേശൻ നായർ വരികൾ എഴുതി എം ജി രാധാകൃഷ്ണനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ഇതിലെ എം ജി ശ്രീകുമാർ പാടി മനോഹരമാക്കിയ ഗാനം കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ

0: ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർവാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
1: എ കെ ജി ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്വം.

0: സിസിയു, ന്യൂറോ ഐസിയു, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ് എക്കോ, TMT ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: സ്വരരാഗം എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 1989 രണ്ടാം യാമം എന്ന പുറത്തിറങ്ങാത്ത ചിത്രത്തിലെ ഗാനം കേൾക്കാം. ചിത്രത്തിനു വേണ്ടി PK നായരാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. ഈ ചിത്രത്തിനു വേണ്ടി KS ചിത്രപാടി മനോഹരമാക്കിയ ഭക്തിസാന്ദ്രമായ ഗാനം കേൾക്കാം.

1992 യൂസഫ് അലി കേച്ചേരി ബോംബെ രവി കൂട്ടുകെട്ടിൽ പിറന്ന ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചിത്രമായിരുന്നു സർഗം. ഇതിലെ എല്ലാ ഗാനങ്ങളും ഒന്നിനൊന്നു മികച്ച ഗാനങ്ങളായിരുന്നു. ഇതിലെ പ്രവാഹമേ ഗംഗാ പ്രവാഹമേ എന്ന് തുടങ്ങുന്ന യേശുദാസും സംഘവും പാടിയ ഗാനം മധുരഗീതങ്ങളിലൂടെ ആസ്വദിക്കാം.

2013 ജി കൃഷ്ണസ്വാമിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഞാൻ അനശ്വരൻ. ഈ ചിത്രത്തിനു വേണ്ടി ശങ്കരൻ നമ്പൂതിരി പാടിയ ഗാനം കേൾക്കാം. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ ഗാനരചനയ്ക്ക് ഹംസ കുന്നത്തേരിയാണ് സംഗീതം പകർന്നിരിക്കുന്നത്.

0: പ്രിയ ശ്രോതാക്കളെ, സ്വരരാഗം എന്ന പദത്തിൽ തുടങ്ങുന്നതോ വരികളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതോ ആയ ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ഇതുവരെ കേട്ടത്. മധുരഗീതങ്ങളുടെ സമയം ഇവിടെ തീരുകയാണ്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഇത് കേൾവിയുടെ സുഗന്ധം.
1: മധുരഗീതങ്ങൾ.

0: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
1: ദക്ഷിണ കാശിയാ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തത
0: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് 28 ഉത്സവ ദിനരാത്രങ്ങൾ അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
2: ഹിമഗിരി സുതയുടെ പതിയുടെ പദതളിരിണയിൽ ചേരുക നെഞ്ചേ കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
0: എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
1: അമൃതാംശു കലചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. തുടർന്ന് നാട്ടിലെ പാട്ട്, ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 കായികം. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 12:40 അറിയിപ്പുകൾ. 12:45

0: നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1 മണിക്ക് റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2 മണിക്ക് അതിഥിഭാഷാ ഗാനങ്ങൾ. 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. 5:45 ആർദ്രഗീതങ്ങൾ. 6 മണിക്ക് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിതസമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. 8:30 റേഡിയോ എയ്റ്റ് സ്കൂളിൽ. 9:00 ചലച്ചിത്രഗാനങ്ങൾ. 10:00 സ്മൃതിഗീതങ്ങൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: ഇതാരാപ്പ വിളിക്കുന്നേ ഇത്രയും സമയമായിട്ട്? വിളിച്ചോണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് തിരക്കുള്ള സമയത്ത് ഞാൻ ഒരിക്കൽ എടുത്തിട്ടില്ലാന്ന് വെച്ചിട്ട് അപ്പാടങ്ങ് വിളിക്കാണ്ട് നിൽക്കുമല്ലോ വേണ്ടേ.
2: ഹലോ ഹലോ, ഇതാരാ?
3: ഹലോ, ഗീതയല്ലേ?
2: അതെ, എന്നേനു?
3: അല്ല, ഒരു കാര്യം അന്വേഷിക്കാനേനുവേ.
2: എന്നാ കാര്യം? നിങ്ങൾ വേഗം പറഞ്ഞാട്ടെ, കുറെ സമയമായി വിളിച്ചോണ്ടിരിക്കുന്നു.
3: നിങ്ങളെ ഒരു സുഹൃത്തില്ലേനു, ഒരു മല്ലിക.
2: ആ,
3: നമ്മളെ ജയദേവനെ കല്യാണം കഴിച്ച മല്ലിക, കുറേ പ്രായമായിട്ട് കഴിച്ചേ.
2: ആ, മനസ്സിലായി. അല്ല, അതിനിപ്പോ എന്നാ വേണ്ടേ?
3: ഒന്നും വേണ്ടപ്പാ, അവരെടി ഇപ്പൊ പോയിനെ.
2: അവരെടി പോയിന്ന് എന്നോട് ഏക്കണ്ടേ? അത് അവരോടല്ലോ വിൽക്കണ്ടേ.
3: അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ അനിയത്തിന്റെ ഭർത്താവിനെ ട്രെയിൻ കയറ്റാൻ വേണ്ടിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിന്.
2: റെയിൽവേ സ്റ്റേഷൻ അല്ലാണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്നാണോ തീവണ്ടി കയറ്റാൻ പോവാ? നിങ്ങൾ എന്ത് വർത്താനം പറയുന്നു?
3: നിങ്ങളിങ്ങനെ ചൂടാലപ്പാ. അന്നേരം ഞാനവിടെ മല്ലികനെയും ജയദേവനെയും കണ്ടിന്. അവരാണോന്ന് ഉറപ്പിക്കാനാ വിളിച്ച്.
2: ഇത് പറയാനാണോ നിങ്ങൾ ഇപ്പൊ എന്നെ വിളിച്ചേ? അവരെന്താ ഭാര്യയും ഭർത്താവും അല്ലേ, ഒളിച്ചോടുന്നൊന്നും ആയിരിക്കൂലല്ലോ.
3: അല്ലപ്പ, നിങ്ങളെ ഭർത്താവ് ദിനേശന്റെ സുഹൃത്തല്ലേ, നിങ്ങൾക്ക് അറിയായിരിക്കും വിചാരിച്ചിട്ടാന്ന്.
2: ദിനേശന്റെ സുഹൃത്ത് തന്നെ, അവരെടിങ്ങ് പോയതായിരിക്കും, അതെന്തിനാ എന്നോട് ചോദിക്കുന്നേ?
3: അതേ പൈശ്ശേരി തന്നെ, ശാന്ത ടീച്ചർ അങ്ങ് മരിച്ച്, മോളാങ്ക് കടലിൽ തുള്ളി മരിച്ച്, അവർക്ക് നിന്ന് അപ്പൊ എവിടെയും പോകുന്നേനല്ലേ.
2: അല്ല,
3: എന്നാലും നിങ്ങൾക്ക് അറിയായിരിക്കൂലേ.
2: നിനക്ക് അത്രക്ക് നിർബന്ധം അങ്ങ്, നീ ഒരു കാര്യം ചെയ്യ്, 896 വിളിക്ക്.
3: ആരെ നമ്പറാ?
2: അത് ആരെ നമ്പറൊന്നും അല്ല, അത് റേഡിയോ മലബാറിന്റെ നമ്പറാണ്, 89.6.
3: അതിൽ വിളിച്ചാ കിട്ടുവാ?
2: നീ വിളിക്കൊന്നും വേണ്ട, നീ അത് വെച്ചാ മതി. അടുത്തയാഴ്ച മുതൽ നെല്ലിക്കന്റെ 2 ഭാഗം വരുന്നുണ്ട്. 89.6 എന്ന നമ്പറിൽ നീ വെച്ചാ മതിന്ന് ഞാൻ വെക്കുന്നേ, എനക്ക് തിരക്കുണ്ട്.
3: ഓ, എന്തൊരു ഡിമാൻഡാപ്പ. ആ, ഞാനറിയോ, ഞാൻ റേഡിയോ മലബാർ വെക്കൂ. ഏടിയാന്ന് അവര് പോയെന്നു അറിയൂ? അവരെന്തിനാ പോയെന്നു അറിയൂ? ആ

0: സ്വന്തം.
1: മതി മതി മതി മതി, ഇത് മാറിപ്പോയതാവാൻ വഴിയില്ല.
0: നിനക്കെങ്ങനെ അറിയാ?
1: സൈക്കോളജി. ഒരു ഗന്ധം വരുന്നുണ്ട് സുരേഷേട്ടാ, ഒരു ഗന്ധം വരുന്നുണ്ടല്ലോ, മല്ലികപ്പൂവിൻ മധുരഗന്ധം.

0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: നമസ്കാരം. ഇന്ന് June 12 എടവം 29 വെള്ളിയാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. 23rd ഫുട്ബോൾ ലോകകപ്പിന് മെക്സിക്കോയിൽ തുടക്കമായി. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ 2-0 പരാജയപ്പെടുത്തി. ഇന്നലെ ഇന്ത്യൻ സമയം രാത്രി 11 ആഗോള ഫുട്ബോൾ പോരാട്ടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന് തുടക്കമായത്. കൊളംബിയൻ പോപ്പ് ഗായിക ഷക്കീറയും നൈജീരിയക്കാരനായ ബെർണാബോയും ചേർന്ന് അവതരിപ്പിച്ച സംഗീത പരിപാടി ചടങ്ങിന് മാറ്റുകൂട്ടി. മെക്സിക്കോയുടെ ചരിത്രവും പാരമ്പര്യവും വിളിച്ചോതുന്ന കലാരൂപവും ഉദ്ഘാടനവേദിയെ ആകർഷകമാക്കി. UDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം പോലീസിലെ ആദ്യ അഴിച്ചുപണിയിൽ വൻ മാറ്റം. ഇടത് സർക്കാർ പ്രധാന തസ്തികകളിൽ നിയമിച്ച മിക്ക ഉദ്യോഗസ്ഥരെയും മാറ്റി. ക്രമസമാധാന വിഭാഗം ADGP ഇന്റലിജൻസ് മേധാവി P. വിജയനെ നിയമിച്ചു. H. വെങ്കടേഷ് ക്രൈംബ്രാഞ്ച് മേധാവിയായി. പോലീസ് ആസ്ഥാനത്തെ ADGP S. ശ്രീജിത്തിനെ ജയിൽ മേധാവിയാക്കി. ബറ്റാലിയൻ ADGP ആയിരുന്ന ദിനേന്ദ്ര കശ്യപാണ് ഇന്റലിജൻസ് മേധാവി. ജയിൽ മേധാവിയായ ബൽറാം കുമാർ ഉപാധ്യായയെ ബറ്റാലിയൻ മേധാവിയുമാക്കി. വിജയന് സൈബർ ഓപ്പറേഷന്റെ അധിക ചുമതലയും നൽകിയിട്ടുണ്ട്. പോലീസ് ആസ്ഥാനത്ത് നിന്ന് R. നിശാന്തിനിയെ ഇന്റലിജൻസ് IG നിയമിച്ചു. എറണാകുളം റേഞ്ച് DIG അരുൾ R. ബി. കൃഷ്ണയെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറാക്കി. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP AP ഷൗക്കത്ത് അലിയാണ് പുതിയ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ. ട്രാഫിക് IG ഹർഷിത അത്തല്ലൂരിയെ പോലീസ് ആസ്ഥാനത്തേക്ക് മാറ്റി. ഇന്റലിജൻസ് IG S. ശ്യാംസുന്ദറിനെ ക്രൈംബ്രാഞ്ച് IG ആക്കി. കാസർകോട് ജില്ലാ പോലീസ് മേധാവിയായ BV വിജയഭാരത് റെഡ്ഡി കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറാകും. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറായ P. നിതിൻരാജ് കാസർകോട് ജില്ലാ പോലീസ് മേധാവിയുമാകും. ലോകത്തെ കൂടുതൽ ഇന്ധന പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട് ആഗോള ചരക്ക് നീക്കത്തിലെ തന്ത്രപ്രധാന ഇടനാഴിയായ ഹോർമോസ് കടലെടുക്ക് ഇറാൻ പൂർണ്ണമായും അടച്ചു. പശ്ചിമേഷ്യയെ വീണ്ടും സമ്പൂർണ്ണ യുദ്ധഭീതിയിലാഴ്ത്തി. US ഇറാനും ആക്രമണ പ്രത്യാക്രമണങ്ങൾ കടുപ്പിച്ച സാഹചര്യത്തിലാണിത്. ഒമാൻ തീരത്ത് വെച്ച് US നാവികസേനയുടെ മിസൈലേറ്റ് തീപിടിച്ച ചരക്ക് കപ്പലിൽ നിന്ന് കാണാതായ 3 ഇന്ത്യൻ നാവികരും മരിച്ചു. വ്യാഴാഴ്ച കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാളാണ് മരണവിവരം സ്ഥിരീകരിച്ചത്. ഇറാനിൽ ശക്തമായ ആക്രമണം നടത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെനസ്വേലയിൽ ചെയ്തതുപോലെ സമീപഭാവിയിൽ ഇറാന്റെ എണ്ണ വാതക വ്യവസായത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും US ഏറ്റെടുക്കുമെന്നും ഗാർഗ് ദ്വീപ് പിടിച്ചെടുക്കുമെന്നും ട്രംപ് ഭീഷണി മുഴക്കി. ഇറാന്റെ എണ്ണ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാന ദ്വീപാണ് ഗാർഗ്. 4 ഹോർമൂസ് കടലിടുക്കിനോട് ചേർന്ന ഒമാൻ തീരത്ത് അമേരിക്കൻ സൈന്യം ആക്രമിച്ചത് ഇന്ത്യൻ നാവികരുള്ള 3 വ്യാപാര കപ്പലുകൾ. ഇതിൽ അവസാനത്തേതിലാണ് 3 ഇന്ത്യക്കാർ മരിക്കുന്നത്. US കപ്പൽ ആക്രമണത്തെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. ന്യൂഡൽഹിയിലെ US നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തി പ്രതിഷേധമറിയിച്ചു. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കർണാടകയിൽ നിന്ന് വീണ്ടും രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. സംസ്ഥാനത്ത് ഒഴിവ് വന്ന 4 രാജ്യസഭാ സീറ്റുകളിൽ ഖാർഗെ അടക്കം 3 കോൺഗ്രസ് സ്ഥാനാർത്ഥികളും BJPയുടെ 1 സ്ഥാനാർത്ഥിയും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. കോഴിക്കോട് 41-കാരന് നിപ സ്ഥിരീകരിച്ചെങ്കിലും സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നും ആശങ്ക വേണ്ടെന്നും മന്ത്രി K. മുരളീധരൻ. തോന്നിക്കൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലടക്കം കേരളത്തിൽ നടത്തിയ എല്ലാ പരിശോധനകളിലും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വാഹനാപകടത്തിൽ മരിച്ച വീട്ടമ്മയുടെ സേവനത്തിന് പ്രതിമാസം 30,000 കണക്കാക്കി ഭർത്താവിന് നഷ്ടപരിഹാരം നിശ്ചയിക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. വീട്ടമ്മമാർ രാഷ്ട്രനിർമ്മാതാക്കളാണെന്നും മനുഷ്യരുടെയും രാജ്യത്തിന്റെയും വളർച്ചയ്ക്ക് അവർ സംഭാവന നൽകുന്നുണ്ടെന്നും നിരീക്ഷിച്ചാണ് സുപ്രീംകോടതിയുടെ നടപടി. മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിക്കാനുള്ള നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജന്റെ ഹർജി ഇന്ന് കേൾക്കാൻ സുപ്രീംകോടതി. ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വിയുടെ അഭ്യർത്ഥന ജസ്റ്റിസ് പ്രശാന്ത് കുമാർ മിശ്ര അധ്യക്ഷനായ ബെഞ്ച് അംഗീകരിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നതിൽ നിന്ന് കമ്മീഷനെ തടഞ്ഞുകൊണ്ട് ഉത്തരവിറക്കണമെന്നും സിംഗ്വി ആവശ്യപ്പെട്ടു. എന്നാൽ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ ഇടയ്ക്ക് വെച്ച് കോടതി ഇടപെടില്ലെന്നിരിക്കെ മീനാക്ഷി നടരാജന്റെ ഹർജി നിലനിൽക്കുന്നതെങ്ങനെയെന്ന് ജസ്റ്റിസ് മിശ്ര ചോദിച്ചു. മധ്യപ്രദേശ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ 3 BJP സ്ഥാനാർത്ഥികളും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതായി വരണാധികാരി പ്രഖ്യാപിച്ചു. തരുൺ ചുക്, രജനീഷ് അഗർവാൾ, മഹേഷ് കെവാത്ത് എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. മണിപ്പൂരിൽ നാഗാ കുക്കി വിഭാഗക്കാർ തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമാകുന്നു. നാഗാ വിഭാഗത്തിൽ നിന്ന് ബന്ദികളാക്കിയ 6 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതിന് പിന്നാലെ കുക്കികൾ താമസിക്കുന്ന കുൽത്തു കുക്കി ഗ്രാമത്തിൽ വ്യാഴാഴ്ച പുലർച്ചെ വെടിവെപ്പുണ്ടായി. ആക്രമണത്തിൽ 2 കുക്കി വിഭാഗക്കാർ കൊല്ലപ്പെട്ടു. പാകിസ്ഥാൻ സർക്കാരിനെതിരെ പാക് അധീന കാശ്മീരിൽ നടന്ന ജനകീയ പ്രതിഷേധ മാർച്ചിന് നേരെ പാക് സുരക്ഷാസേന നടത്തിയ വെടിവെപ്പിൽ 16 പേർ മരിച്ചു, 37 പേർക്ക് പരിക്കേറ്റു. റാവൽകോട്ടിൽ വ്യാഴാഴ്ച നടന്ന പ്രതിഷേധമാണ് വെടിവെപ്പിൽ കലാശിച്ചത്. നടിയെ ആക്രമിച്ച് അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ സർക്കാരും പ്രതികളും നൽകിയ അപ്പീലുകൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിശദവാദത്തിനായി മാറ്റി. 8-ാം പ്രതി നടൻ ദിലീപ് അടക്കമുള്ളവരെ വെറുതെ വിട്ട വിചാരണ കോടതി ഉത്തരവ് റദ്ദാക്കി ശിക്ഷിക്കണമെന്നാണ് സർക്കാർ ഫയൽ ചെയ്ത അപ്പീലിൽ ആവശ്യപ്പെടുന്നത്. പൾസർ സുനി അടക്കമുള്ള പ്രതികളുടെ ശിക്ഷ കൂട്ടണമെന്ന ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ട്. താൻ പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞത് ആരോഗ്യമന്ത്രിയുടെ കസേരയിലിരിക്കുമ്പോൾ ബാധകമല്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. എരണം കെട്ടവർ നാടു ഭരിച്ചാൽ നിപ വരുമെന്ന പഴയ പ്രസ്താവന ചർച്ചയാകുന്നുണ്ടെന്ന് മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു മുരളീധരന്റെ പ്രതികരണം. താരസംഘടനയായ അമ്മയെ തകർക്കാൻ ശ്രമിച്ചെന്ന് ചൂണ്ടിക്കാട്ടി നടി അൻസിബ ഹസന് കാരണം കാണിക്കൽ നോട്ടീസ്. മാധ്യമങ്ങളിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും സംഘടനയ്ക്കെതിരെ നിരന്തരം പരസ്യപ്രസ്താവന നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി.

0: ദേശീയപാതയിൽ കുറ്റിക്കോലിൽ കാറുകൾ കൂട്ടിമുട്ടിയതിനെ തുടർന്ന് സംഘർഷം. കണ്ണൂരിൽ നിന്ന് തളിപ്പറമ്പിലേക്ക് വരികയായിരുന്ന കാറിലെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണം. എതിർദിശയിൽ നിന്ന് വന്ന കാറിലെ യാത്രക്കാർ ഡ്രൈവറെ മർദ്ദിക്കുകയും ചെയ്തു. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി പോലീസ് നടത്തിയ പരിശോധനയിൽ തിരുവനന്തപുരം മാർത്താണ്ഡം സ്വദേശി പുഷ്പരാജിന്റെ അങ്ങാടിക്കടവിലെ വാടക വീട്ടിൽ നിന്ന് 29 ചാക്കുകളിലായി സൂക്ഷിച്ച 21,000 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. സ്കൂൾ സമയത്ത് നിയന്ത്രണം ലംഘിച്ചോടിയ 12 ടിപ്പർ ലോറികൾ മട്ടന്നൂർ പോലീസ് ഇൻസ്പെക്ടർ എ ബിനുവിന്റെ നേതൃത്വത്തിൽ പിടിച്ചെടുത്തു. രാവിലെ 8 മണി മുതൽ 10 മണി വരെയും വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെയും ടിപ്പർ ലോറികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഇത് പാലിക്കാതെ അമിത വേഗതയിൽ സ്കൂൾ പരിസരത്തു കൂടി ഓടിയ വാഹനങ്ങളാണ് മട്ടന്നൂർ പോലീസ് പിടിച്ചെടുത്തത്. ഇത്തരം വാഹനങ്ങൾക്കെതിരെ ശക്തമായ നടപടി തുടരുമെന്നും പോലീസ് അറിയിച്ചു. അഴിമതിക്കെതിരെ വിജിലൻസ് പ്രൊജക്ട് സീറോ പ്രഖ്യാപിച്ചതിനു പിന്നാലെ പരാതി പ്രളയം. ഫോൺ, വാട്സപ്പ്, സാമൂഹിക മാധ്യമ പേജുകൾ വഴിയൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് വ്യാപക പരാതികളാണ് ലഭിക്കുന്നത്. സംസ്ഥാനത്താകെ 850 ഉദ്യോഗസ്ഥർ വിജിലൻസ് നിരീക്ഷണത്തിലാണ്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൗജന്യ യാത്ര അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി. പദ്ധതിയുടെ സാമ്പത്തിക ചെലവ് പൂർണ്ണമായും സർക്കാർ വഹിക്കുമെന്ന് ഉത്തരവിലുണ്ട്. June 15 മുഖ്യമന്ത്രി VD സതീശൻ പദ്ധതി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. കൊട്ടിയൂർ തീർത്ഥാടനത്തിനായി എത്തിയവരുടെ വാൻ അമ്പായത്തോട്ടിൽ മറിഞ്ഞ് 13 പേർക്ക് പരിക്കേറ്റു. ദർശനത്തിനായി കർണാടകയിലെ ചാമരാജനഗർ കൊല്ലകലിൽ നിന്നെത്തിയവരുടെ വാനാണ് റോഡരികിൽ മൺതിട്ടയിലിടിച്ച് മറിഞ്ഞത്. കണ്ണൂരിൽ നഗരമധ്യത്തിൽ ജനങ്ങളെയും വ്യാപാരികളെയും ഭീതിയിലഴ്ത്തി പരക്കെ മോഷണം. പ്രസ് ക്ലബ്ബ് റോഡിലെ 7 വ്യാപാര സ്ഥാപനങ്ങളിലും പയ്യാമ്പലത്തെ കഫേയിലുമാണ് ബുധനാഴ്ച രാത്രി മോഷണം നടന്നത്. കൊട്ടിയൂരിൽ വൻ ഭക്തജന തിരക്ക്. 10,000 ദർശനത്തിനായി വ്യാഴാഴ്ച അക്കരെ കൊട്ടിയൂരിലേക്ക് വന്നു ചേർന്നത്. കർണാടകയിൽ നിന്നുള്ള ഭക്തരാണ് ദർശനം നടത്തിയവരിൽ ഏറെയും. വൈശാഖോത്സവത്തിലെ 4 ആരാധനകളിൽ അവസാനത്തേതായ രോഹിണി ആരാധന ഞായറാഴ്ച നടക്കും. പഴശ്ശി പദ്ധതിയിൽ നിന്നുള്ള അധിക ജലം ഉപയോഗിച്ച് പഴശ്ശി സാഗർ മിനി ജലവൈദ്യുത പദ്ധതിയിൽ നിന്നുള്ള വൈദ്യുതോൽപാദനം അടുത്ത വർഷം ആരംഭിക്കുമെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. 2027 May 31 പദ്ധതി കമ്മീഷൻ ചെയ്യാനുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും കരാറുകാരനും നൽകിയതായി മന്ത്രി പറഞ്ഞു. പദ്ധതി പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷം നടന്ന അവലോകന യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. വാരാപ്പോൾ മിനി ജലവൈദ്യുത പദ്ധതിയുടെ കനാലിൽ രൂപം കൊണ്ട വലിയ ഗർത്തത്തെ തുടർന്ന് ഒരു വർഷമായി വൈദ്യുതി ഉൽപ്പാദനം നിർത്തിവെച്ച പദ്ധതിയിൽ നിന്നും വീണ്ടും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ധാരണ. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫും ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരും അയ്യൻകുന്ന് പഞ്ചായത്തിലെ ജനപ്രതിനിധികളും നാട്ടുകാരുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന് തുടക്കം. ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാമിൽ ആതിഥേയരായ ഇംഗ്ലണ്ടും ശ്രീലങ്കയും തമ്മിൽ ഇന്ത്യൻ സമയം രാത്രി 11 ഉദ്ഘാടന മത്സരം. July 5 ലോർഡ്സിലാണ് ഫൈനൽ. ഹർമൻപ്രീത് നയിക്കുന്ന ഇന്ത്യയുടെ ആദ്യ മത്സരം June 14 ബർമിംഗ്ഹാമിൽ പാകിസ്ഥാനെതിരെയാണ്. ന്യൂസിലാൻഡാണ് നിലവിലെ ചാമ്പ്യന്മാർ. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ദക്ഷിണ കൊറിയ ചെക്ക് റിപ്പബ്ലിക്കിനെയും കാനഡ ബോസ്നിയയെയും നേരിടും. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. ഫോൺ 9400113030 9496974141.
2: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നാട്ടിലെ പാട്ട്.

0: കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് എത്തിച്ചേർന്ന എറണാകുളത്ത് നിന്ന് എത്തിയിട്ടുള്ള ഒരു ചേട്ടനെയാണ് പരിചയപ്പെടുന്നത്. നമുക്ക് പേരും വിശേഷങ്ങളും ഒക്കെ അറിയാം. ഒന്ന് റേഡിയോ മലബാറിന് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുക.
1: എൻ്റെ പേര് രാജേഷ്, ഞാൻ കളക്ടറേറ്റിൽ ജോസനാണ്. എറണാകുളത്താണ് വീട്, ചെറായിലാണ് വീട്.
0: ചെറായിലാണ്? കൊട്ടിയൂരിലേക്ക് ആദ്യമായിട്ടാണോ വരുന്നത്?
1: ഞാൻ കൊട്ടിയൂർ ആദ്യമാണ്, മറ്റുള്ള ക്ഷേത്രങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ എനിക്ക് ശാരീരികമായ വയ്യാഴിക പോലും ഞാൻ അങ്ങനെ പോകാറില്ല.
0: എത്ര മണിക്ക് എത്തി ഇപ്പോൾ?
1: ഞങ്ങൾ 2 മണിയായപ്പോൾ എത്തി. ഇപ്പം എല്ലാവരും വൈഫ് എല്ലാവരും അങ്ങോട്ട് പോയേക്കാണ്. അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
0: വണ്ടിയിൽ എത്ര പേരുണ്ട്?
1: ഞങ്ങൾ 19 പേര്.
0: എല്ലാവരും എറണാകുളംകാരാണ്?
1: എറണാകുളം.
0: നമ്മുടെ കണ്ണൂർ ജില്ലയിൽ മറ്റ് ഏതെങ്കിലും ക്ഷേത്രത്തിലൊക്കെ പോകാറുണ്ട്?
1: എല്ലാ ക്ഷേത്രങ്ങളിലും പോകാറുണ്ട്. പറശ്ശിനിക്കടവ്, പുനലിമല, കുന്നത്തുറുപാടി, പിന്നെ രാജരാജേശ്വര ക്ഷേത്രം, തൃച്ചംബരം.
0: കണ്ണൂർ ജില്ലയിലെ മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളും നല്ല പരിചയമാണ്.
1: എല്ലാം അറിയാം.
0: എല്ലാ വർഷവും വരുമോ?
1: എല്ലാ വർഷവും അല്ല, തോന്നുമ്പോൾ പോരും.
0: അങ്ങനെ എപ്പോഴാണോ ക്ഷേത്ര ദർശനം,
1: അപ്പോൾ ഇറങ്ങാം.
0: ദർശനം നടത്തണം എന്നാഗ്രഹം തോന്നുന്നു, അപ്പോൾ നേരെ ഇങ്ങോട്ടേക്ക് വരും. അങ്ങനെ
1: ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളുള്ള സ്ഥലമാണല്ലോ.
0: അതെ അതെ അതെ അതെ. ഇപ്പോൾ ക്ഷേത്ര ദർശനം അല്ലാതെ നമുക്ക് ഇവിടെ ഒരുപാട് തെയ്യങ്ങളൊക്കെ ഉള്ള സ്ഥലം കൂടിയാണ്. അങ്ങനെ ഉത്സവങ്ങൾ കാണാൻ
1: വരാറുണ്ട്? മാടായിക്കുന്ന് അവിടെ
0: വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജില്ലയിലേക്ക് വരാൻ വലിയ താല്പര്യമുള്ള ആളാണ്.
1: ഞാനിവിടെ നേരത്തെ ജോലി ചെയ്തിരുന്നതാണ്.
0: കണ്ണൂർ ജില്ലയിൽ?
1: കണ്ണൂർ ജില്ലയിൽ
0: കളക്ടറേറ്റിലാണ്.
1: കളക്ടറേറ്റിലുണ്ടായിരുന്നു.
0: അത് ശരി. കുറേ വർഷം ഉണ്ടായിരുന്നു?
1: ഇല്ല, 3 വർഷം. ഞാൻ പ്രൊമോഷനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്.
0: അത് ശരി.
1: 3 വർഷം ഇല്ല, 2 വർഷത്തോളം കൂടി ഇരുന്നു പോയത്.
0: അങ്ങനെ ഇപ്പോൾ എറണാകുളം കളക്ടറേറ്റിലാണ്. കുടുംബസമേതമാണോ വന്നത്?
1: ആ, കുടുംബസമേതം.
0: ഞാൻ
1: ഭാര്യ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ എന്റെ ബന്ധുക്കളാണ്, അളിയനും സഹോദരിയൊക്കെ. പിള്ളേര് രണ്ടുപേര് വന്നിട്ടില്ല, അവർ രണ്ടുപേര് സ്ഥലത്തില്ല. അവർ രണ്ടുപേരും ഡോക്ടർമാരാണ്, യുഎസ്എല.
0: ശരി. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും മാത്രമാണ് ഇപ്പൊ നാട്ടിലുള്ളത്. അപ്പോ ഇടക്ക് ഒരു ചേഞ്ച് ആഗ്രഹിക്കുമ്പോ ഒരു
1: മനസ്സിലൊരു വിഷമം തോന്നുമ്പോ നേരെ വണ്ടി എടുക്കുക, ഇങ്ങോട്ട് പോകാം, ക്ഷേത്രങ്ങൾ കയറി ഇറങ്ങാം. അത് കഴിയുമ്പോ വിഷമങ്ങൾ മാറാം.
0: അങ്ങനെ ഇങ്ങോട്ടല്ലാതെ മറ്റേതൊക്കെ ക്ഷേത്രങ്ങളിലെ?
1: എല്ലാ ക്ഷേത്രങ്ങളും പോകണം. കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും പോയിട്ടുണ്ട്. തിരുപ്പതിയിൽ ഏകദേശം 186 പ്രാവശ്യം പോകും.
0: അമ്പോ, 186. അവിടെ ഇത്രയധികം തവണ പോകാനുള്ള കാരണം?
1: അത് ഞാൻ ഈ കളക്ടറേറ്റിലെ ജോലി കിട്ടുന്നതിനുമ്പ് അജന്ത ക്ലോക്കിന്റെ മാനേജറായിരുന്നു. അപ്പൊ ഞാൻ ഈ സൗത്ത് ഇന്ത്യ ആയിരുന്നു എന്റെ ചാർജ് കംപ്ലീറ്റ്. അങ്ങനെ ഒരു 18-20 കൊല്ലം മുമ്പുള്ള ഒരു ബന്ധം വന്നാണ് പോകാനായിട്ട്.
0: അങ്ങനെ
1: അതൊന്നും അങ്ങനെ പുതുക്കി അങ്ങോട്ട് പോയി. ഇപ്പോഴും സമയം തോന്നുമ്പോ എല്ലാ മാസം പോയി, എല്ലാ സെക്കൻഡ് സാറ്റർഡേ ഞാൻ അവിടെ ഇരിക്കും.
0: അപ്പോ ഭക്തിയാണ് പ്രധാന.
1: അതേ ഉള്ളു. ശാശ്വതമായിട്ട്, വേറൊന്നും ശാശ്വതമല്ലല്ലോ.
0: മറ്റു ഒഴിവ് സമയങ്ങൾ എങ്ങനെയാണ് ചെലവഴിക്കുന്നത്?
1: ഒഴിവ് സമയങ്ങൾ കൃഷിയൊക്കെ ആയിട്ടാണ് പോകും. പച്ചക്കറി കൃഷിയൊക്കെ ആയിട്ടാണ്.
0: അപ്പോ സ്വസ്ഥത തേടി അത്യാവശ്യം നല്ല പാട്ടൊക്കെ കേൾക്കുമായിരിക്കും.
1: ആ, പാട്ടൊക്കെ കേൾക്കും.
0: ഒരു ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചാൽ ഏതായിരിക്കും പറയാം?
1: ഇപ്പോ പറയുന്നത് ഭക്തിഗാനാണ് ഉദ്ദേശിച്ചെങ്കില് നമ്മള് പറയാന്ന് പറഞ്ഞാൽ ശിവനെ നടിച്ചിട്ടുള്ള ഭക്തിഗാനായിരിക്കും.
0: ആ, ഭക്തിഗാനങ്ങളോടാണ് കൂടുതൽ താല്പര്യം?
1: ഇല്ല, അങ്ങനെയല്ല. ക്ലാസിക്കൽ മ്യൂസിക്കിലാണ് താല്പര്യം.
0: പാടുവോ?
1: ഇല്ല, കേൾക്കാനുള്ള മാത്രമേ.
0: നല്ല ശബ്ദമാണ്. എന്തെങ്കിലും
1: പാസാണ്?
0: അതെ അതെ, ഒരു നാടക കലാകാരനെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ തോന്നുന്നു.
1: പാസാണ്.
0: അങ്ങനെ എന്തെങ്കിലും മേഖലയിൽ?
1: ഇല്ല, ഞാനവിടെ ക്ലാസ് എടുക്കുമായിരുന്നു. ഈ പ്രൊമോഷൻ വന്ന പിള്ളേർ, പ്രൊമോഷനായിട്ട് വന്ന പിള്ളേർക്ക് ക്ലാസ് എടുക്കും. ട്രെയിനിങ് ഒക്കെ ഉള്ള പിള്ളേർക്ക് ഞാൻ ക്ലാസ് എടുക്കും.
0: ഓക്കെ. അപ്പോൾ നമുക്ക് റേഡിയോ മലബാറിന് വേണ്ടി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കാം.
1: ഓക്കെ.
0: താങ്ക് യു.
1: ശരി ശരി. താങ്ക് യു.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തിയ പുതിയ ഒരാളെ കൂടി പരിചയപ്പെടുകയാണ്.
1: കാഞ്ഞങ്ങാട്ടുകാരനാണല്ലേ?
0: കാഞ്ഞങ്ങാട്. സ്വന്തം വീട് കാഞ്ഞങ്ങാട് തന്നെയാണോ? പടിയൂരാണ്. നെടിയോടി. ഓക്കെ.
1: പിന്നെ നമ്മള് മട്ടന്നൂരിലെ
0: നമ്മള് മട്ടന്നൂരിനടുത്താണ് ഈ റേഡിയോ സ്റ്റേഷൻ, റേഡിയോ മലബാർ.

0: മറ്റൊരു ഭാഗത്തുനിന്ന് ഒരുപാട് ആളുകൾ നിങ്ങളെ ആ ഭാഗത്ത് വരുന്നുണ്ട്. ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കൊറേ വർഷമായോ നിങ്ങൾ ഈ ലോട്ടറി
1: കച്ചവടം?
0: 25 വർഷമായി. ആ ശരി. ഈ കാഞ്ഞങ്ങാട് ഭാഗത്താണോ ലോട്ടറിക്ക് പ്രത്യേക ഒരു ഏരിയ? ഈ ബിസിനസ് എന്ന് പറയുന്നത് മറ്റുള്ളൊരു ബിസിനസ്സിനെ അപേക്ഷിച്ച് വലിയൊരു പ്രതീക്ഷയാണല്ലേ? ഓരോ ആഴ്ചയിലും ആ പ്രതീക്ഷക്കൊത്ത് ഭാഗ്യം തുണക്കലുണ്ടോ?
1: എന്നാലും
0: പോരാ, കുറെ കൂടി നല്ല ഭാഗ്യം
1: കടാക്ഷിക്കേണ്ടതുണ്ട്.
0: കമ്മീഷൻ കുറവാണോ?
1: കമ്മീഷൻ ഇപ്പം കുറച്ച് കുറവാണ്.
0: എന്നാലും
1: ആദ്യം 12% പിന്നെ കമ്മീഷൻ മറ്റേ ഏജന്റ് ഫീസിന് കൊടുത്തിരുന്നു. അപ്പൊ കുറച്ച്
0: കുറവാണ്. വീട്ടിലാരൊക്കെയുള്ളത്?
1: വീട്ടില് ഭാര്യ, 2 മക്കൾ.
0: അവരുടെ പേര്?
1: ഭാര്യന്റെ പേര് പ്രിയ.
0: പ്രിയ. മക്കള് രണ്ടാളാണ്?
1: രണ്ടാള്.
0: അവര്?
1: സ്നേഹുൽ കൃഷ്ണ. മുത്ത്
0: സ്നേഹുൽ.
1: സ്നേഹുൽ.
0: സ്നേഹുൽ
1: കൃഷ്ണ. സായന്ത് കൃഷ്ണ.
0: സായന്ത് കൃഷ്ണ. ഈ കൃഷ്ണ ചേരുന്നത്
1: ഒന്നുമില്ല, അത്
0: എങ്ങനെയാണ്? നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ?
1: അച്ഛൻ മരിച്ചു, അമ്മയും മരിച്ചു.
0: കുറേ വർഷമായ? അപ്പൊ ലോട്ടറി ബിസിനസ്സുമായി ഇങ്ങനെ മുന്നോട്ട് പോവാണ്. കുറെ വർഷങ്ങളായി അങ്ങനെ തന്നെ തുടരാനാണ് പരിപാടി. ഒഴിവ് സമയമൊക്കെ എങ്ങനെയാ ചെലവഴിക്കുന്നത്? എന്നാലും ഇപ്പോ കൊട്ടിയൂര് എല്ലാ വർഷവും വരാറുണ്ട്?
1: എല്ലാ വർഷവും വരാറുണ്ട്. നമ്മളെ സ്വന്താടി
0: നിടിയോടെയാണല്ലോ,
1: അടുത്താണല്ലോ. എല്ലാ വർഷവും ഭാര്യയുടെ തോലമ്പ്രയാണ്.
0: തോലമ്പ്രയാണ്. അപ്പൊ ഇപ്പൊ ഇനി ഇവിടുന്ന് നേരെ ഭാര്യ വീട്ടിലേക്കാണ്?
1: ഭാര്യ വിട്ടു പോകും, മുറ്റപ്പടം കാഞ്ഞങ്ങാടി പോകും.
0: അങ്ങനെ തോലമ്പ്ര സ്കൂളിൽ എടുത്താണോ?
1: സ്കൂളിൽ കുറച്ച് തോലമ്പ്ര
0: ശാസ്ത്രി നഗർ. പിന്നെ അവിടെയെല്ലാം പോയി അങ്ങനെ
1: വൈകുന്നേരം
0: എല്ലാ വർഷവും വരും?
1: എല്ലാ വർഷവും.
0: ഇവിടെ വരുന്നതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ചടങ്ങുകളോ കാര്യങ്ങളോ അങ്ങനെ വ്രതവും അങ്ങനെ അതിന്റെ ഭാഗമായിട്ടൊന്നുമല്ല? എല്ലാ വർഷവും വന്ന് തൊഴുത് പോവും, ഭഗവാനോട് പറയാനുള്ളതൊക്കെ പറഞ്ഞ് ഒരു വർഷക്കാലം പറഞ്ഞേൽപ്പിച്ചിട്ട് പോവും. എന്ത് തോന്നുന്നുണ്ട് ഓരോ വർഷത്തെ മാറ്റം കൊട്ടിയൂരില്?
1: ഭയങ്കരല്ല, ഇത് കർണാടകക്കാർ എല്ലാവരും വരുന്നോണ്ട് ഇപ്പൊ ഭയങ്കര തിരക്കാണ്.
0: ഭക്തർ കൂടുതലാണ് ഓരോ ഓരോ പ്രദേശത്ത് നിന്ന്. ഇപ്പൊ നമ്മള് ഇവിടെ കൊറേ ആളുകളെ പരിചയപ്പെട്ടപ്പോ അവര് പല ജില്ലയിൽ നിന്നും വരുന്നവരാണ്, പല ഇപ്പൊ കർണാടകത്തിൽ നിന്ന് വരുന്നവരുണ്ട്. കൂടുതലും ഈ വർഷം കർണാടകക്കാരാണ് കൊട്ടിയൂർ എത്തിയിട്ടുള്ളത്. അപ്പൊ ഞാനൊരു ഇഷ്ടപ്പെട്ട പാട്ട് ചോദിക്കാണ്, ഏത് പാട്ടായിരിക്കും ആവശ്യപ്പെടുക? ഇഷ്ടമുള്ള ഒരു പാട്ടിന്റെ പേര് പറഞ്ഞോ. പഴയകാലത്തെ
1: പാട്ടാണോ?
0: മോനെ വെച്ച് സംസാരിക്കണം. അച്ഛനെ പരിചയപ്പെട്ടു, ഇനി മോനെ കൂടി ഒന്ന് പരിചയപ്പെടണം റേഡിയോ മലബാറിന് വേണ്ടി. എന്താ
1: ചെയ്യുന്നത്?
0: പേര് ഞാൻ മറന്നുപോയി.
1: സ്നേഹുൽ.
0: സ്നേഹുൽ. ആ ഒരു ആദ്യമായാണ് ഞാൻ ഇങ്ങനെ ഒരു പേര് കേൾക്കുന്നത്. കൃഷ്ണ ഒരുപാട് ഉണ്ട്, എന്റെ പേരിന്റെ കൂടെയും കൃഷ്ണ ഉണ്ട്, രാമകൃഷ്ണനാണ് ഞാൻ. സ്നേഹുൽ കൃഷ്ണ എവിടെ പഠിക്കുന്നത്?
2: LPS കോളേജ്
0: കാസർഗോഡ്. നല്ലൊരു പാട്ടുകാരനാണെന്ന് അച്ഛൻ പറഞ്ഞു അല്ലേ? അച്ഛൻ പറഞ്ഞില്ല, ഞാൻ വെറുതെ ചോദിച്ചാ. അപ്പോ ഒരു ഇഷ്ടപ്പെട്ട പാട്ട് റേഡിയോ മലബാറിന് വേണ്ടി നമ്മുടെ ശ്രോതാക്കൾക്ക് കേൾക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, ഏതെങ്കിലും പാട്ട് പറഞ്ഞാൽ മതി. ഏതെങ്കിലും ഒരു ഇഷ്ടഗാനം ആവശ്യപ്പെട്ട ആ പാട്ടായിരിക്കും റേഡിയോ മലബാറിൽ കേൾക്കുക. ഒരു സങ്കടമാണല്ലോ ഇഷ്ടം.
2: പെട്ടെന്ന്
0: പറഞ്ഞപ്പോ അങ്ങനെ തോന്നിയതല്ലോ. കാണുമ്പോ ഒരു സ്പോർട്സ് താരത്തെ പോലെ തോന്നുന്നു. ഏത് മേഖലയാ? കായികമായിട്ടാണ് കൂടുതൽ താല്പര്യം
2: തോന്നുന്നു?
0: ഫുട്ബോൾ കളിക്കാരനാണ്. പഠിക്കുന്ന കാലത്ത് നല്ല കളിക്കാരനാണ്. അച്ഛൻ നല്ല പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്
2: തോന്നുന്നു.
0: ഒരു നല്ല കായിക താരമായി കാണാൻ, കായിക താരമായി കാണാൻ അച്ഛൻ ആഗ്രഹിക്കുന്നുണ്ട്. ഭാവിയിൽ ആരാവാനാ താല്പര്യം? പണ്ട് കാലത്ത് നമ്മളെ കാലത്തൊക്കെ ചോദിച്ചാൽ എന്താവണമെന്ന് ചോദിക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു ഉത്തരവൊന്നുമില്ല, അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് പറയും. അപ്പൊ ഈ കാലം അങ്ങനെയല്ലല്ലോ, കൃത്യമായ ഒരു പ്ലാനിങ് കൂടെ കൂടിയാണല്ലോ പഠനം അല്ലെ. ഒരു എഞ്ചിനീയർ ആവാനാണ് താല്പര്യം. അച്ഛന്റെ ആഗ്രഹം അത് തന്നെയാണോ? ആണ്. മകനെ ഒരു എഞ്ചിനീയർ ആക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പൊ എന്തായാലും റേഡിയോ മലബാറിന് വേണ്ടി നിങ്ങളെ കുടുംബത്തെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ഈ ഒരു പാട്ട് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടി കേൾക്കാം.

0: മാറ്റങ്ങളുടെ മാറ്റു കൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
1: കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തിയിട്ടുള്ള ഒരുപാട് ഭക്തജനങ്ങൾ അവരുടേതായ പല ആവശ്യങ്ങൾക്കും പലയിടങ്ങളിലേക്കും ഇങ്ങനെ സഞ്ചരിക്കുന്നു. ആ കൂട്ടത്തിൽ ഞങ്ങൾ റേഡിയോ മലബാറിൻ്റെ ആളുകളുമുണ്ട്. ഡ്രൈവർമാരെയും മറ്റുള്ളവരെയും ഒക്കെ പരിചയപ്പെട്ട് ഭക്തരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ചായ കുടിക്കാൻ വേണ്ടി അടുത്ത ഒരു കടയിലേക്ക് കയറുകയാണ്. ഇവിടെ നല്ല ചുക്ക് കാപ്പി കിട്ടുന്നുണ്ട്. ആ കടയിലുള്ള ആളുകളെയാണ് നമ്മളിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുന്നത്. ചേച്ചി, നമുക്ക് നമ്മുടെ റേഡിയോ മലബാറിൻ്റെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് നിങ്ങളെ സ്വയം ഒന്ന് പരിചയപ്പെടുത്തൂ.
2: എൻ്റെ പേര് ഷീജ, സ്ഥലം കൊളക്കാട് താമസം, പേരാവൂർ നമുക്ക് ഷോപ്പുണ്ട്.
1: ഈ ഉത്സവ സമയത്തേക്ക് പ്രത്യേകമായിട്ട് കെട്ടിയിട്ടുള്ള ഒരു ഷോപ്പാണല്ലോ ഇത്.
2: അതെ അതെ.
1: ഇവിടെ എന്താണ് പ്രധാനമായിട്ടുള്ള നിങ്ങളുടെ ഐറ്റം?
2: ഇവിടെ നമ്മള് പിന്നെ ഓർഗാനിക് മില്ലറ്റ് ജൈവപ്രകൃത ഉൽപ്പന്നങ്ങൾ,
1: കുടുംബശ്രീയുടെ
2: ഉൽപ്പന്നമാണ്.
1: ഏത് കുടുംബശ്രീയാ നിങ്ങള്?
2: കണിച്ചാർ പഞ്ചായത്ത് ആശ്രയ എന്ന കുടുംബശ്രീ.
1: ആ കുടുംബശ്രീയുടെ പ്രൊഡക്റ്റുകളാണ് ഇപ്പോ നിങ്ങളോട് വിൽക്കുന്നത്?
2: നമ്മുടെ കുടുംബശ്രീയിലെയും മറ്റുള്ള കുടുംബശ്രീയുടെയും പ്രൊഡക്റ്റ് നമ്മള്.
1: ഈ കാണുന്നതെല്ലാം കുടുംബശ്രീ ഉൽപ്പന്നങ്ങളാണ്?
2: കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുണ്ട്, വയനാട് ഗാന്ധിഗ്രാമത്തിന്റെ ഉൽപ്പന്നങ്ങളുണ്ട്, പിന്നെ ജൈവ പ്രകൃതി ഉൽപ്പന്നങ്ങൾ നമ്മൾ എടുത്തിട്ട്.
1: നമ്മൾ ജൈവമാണ്,
2: ജൈവമാണ്, മായങ്ങളൊന്നുമില്ല. ജൈവ പ്രകൃതി ഉൽപ്പന്നങ്ങൾ കൂടാതെ തന്നെ സൗന്ദര്യ വസ്തുക്കൾ, ഓർഗാനിക് ആയിട്ടുള്ള സൗന്ദര്യവർദ്ധന വസ്തുക്കളുണ്ട്. എന്ന് വെച്ചാൽ പിന്നെ ഫേസ് വാഷ്, സോപ്പ്, ക്രീമുകൾ, പിന്നെ നമുക്ക് വെറൈറ്റി

0: അച്ചാറുണ്ട്, ഇറ്റ്സ് എ സ്പെഷ്യല്. കാന്താരി തേനിൽ ചെയ്ത്, അത് നമ്മൾ സാമ്പിൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണം പിന്നെ സാമ്പിൾ നമ്മൾ പൊട്ടിച്ച് എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ ഒരെണ്ണം പിന്നെ മേടിക്കാൻ വരുന്നവർ രണ്ടും മൂന്നെണ്ണം. കർണാടകത്തിലോട്ട് തന്നെ അഞ്ചെണ്ണം ഒക്കെ വെച്ച് മേടിച്ചിട്ട് പോകും, നല്ല ചിലവുണ്ട്. അതുപോലെ നെല്ലിക്ക, പിന്നെ തേനി നെല്ലിക്ക, പിന്നെ അതുപോലെ സർവത്തുകള്, ഇതൊക്കെ നാച്ചുറലായിട്ട്
1: ഏറ്റവും ശുദ്ധമായ ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങളാണ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
0: പിന്നെ നമ്മുടെ മെയിൻ ആയിട്ട് ലക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇവിടെ ഈ ഷാൾ ഇടാൻ കാരണം തന്നെ നമ്മളെ ജീവിതശൈലി രോഗങ്ങൾക്ക് ഉള്ള എല്ലാ മില്ലറ്റ് ഐറ്റംസ് ആണ്. എന്നുവെച്ചാൽ നമ്മുടെ അടുത്ത് 18 മില്ലറ്റ് ഐറ്റംസ്
1: ഉണ്ട്,
0: അതിന്റെ അവലികളും ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ചുക്ക് കാപ്പി കൊടുക്കുന്നുണ്ട്, ഇഞ്ചി കുരുമുളക് കരിപ്പെട്ടി ശകര കൂടി ഇട്ട് നമ്മൾ ചുക്ക് കാപ്പി കൊടുക്കുന്നുണ്ട്.
1: അതിന്റെ കൂടെ മുളയരി പായസം,
0: അതിന്റെ കൂടെ മുളയരി പായസം ഉണ്ട്.
1: ഉത്സവം തുടങ്ങിയതിന് ശേഷം എങ്ങനെയുണ്ട് നിങ്ങളെ ബിസിനസ് ഒക്കെ?
0: മോശമില്ലാണ്ട് പോകുന്നുണ്ട്. ഇവിടെ വന്ന് ടൂർ ഉള്ളവരൊക്കെ നമ്മുടെ മില്ലറ്റ് ഐറ്റംസ് മേടിച്ച് പോകുന്നുണ്ട്, നമ്മളോട് അഡ്രസ്സ് മേടിക്കുന്നുണ്ട്, നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കാന്ന് പറയുന്നു. അവരെല്ലാവരും നല്ല രീതി, നല്ലൊരു അഭിപ്രായം, നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
1: അപ്പൊ ആളുകൾ നിങ്ങളെ തിരിച്ചറിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്?
0: 24 നമ്മൾ ഇവിടെ ഉണ്ട്. കാരണം കർണാടകത്തിൽ നിന്നൊക്കെ വരുന്നവർ നമ്മളോട് എവിടെയാണ് റൂം, എവിടെയാണ് നമുക്ക് പിന്നെ കുട്ടീനെ കുളിപ്പിക്കാൻ ഇച്ചിരി വെള്ളം കിട്ടുക. അപ്പൊ നമ്മൾ ചിലപ്പോൾ ചെറിയ ചൂടാക്കിയൊക്കെ കൊച്ചിനെ കുളിപ്പിക്കാനൊക്കെ വെള്ളം
1: കൊടുക്കും. ഭാഷാ പ്രശ്നം ഉണ്ടോ നിങ്ങൾക്ക്?
0: ഭാഷയൊക്കെ നമ്മൾ ആംഗ്യൊക്കെ കാണിച്ച് ഏകദേശം കുറച്ച് കുറച്ച് പഠിച്ചു.
1: എല്ലാ വർഷവും നിങ്ങൾ ഉത്സവ സമയത്ത് ഇവിടെ എത്തുമോ?
0: ഞങ്ങളിത് ഫസ്റ്റിന് വരുന്നതാണ്. അപ്പൊ എല്ലാ വർഷവും വരണം എന്ന് ആഗ്രഹമുണ്ട്. നല്ല രീതിയിൽ ഇത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്.
1: നിങ്ങള് അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും കൂടി കൊടുക്കുന്നുണ്ട്, അവർക്ക് വേണ്ട മറ്റു സൗകര്യങ്ങളും കൂടി കൊടുക്കുകയാണ്. അപ്പോ ശരിക്കും ഒരു ജനസേവനം കൂടിയാണ് ഇവിടെ
0: തീർച്ചയായും
1: നടക്കുന്നത്.
0: തീർച്ചയായും തീർച്ചയായും. അപ്പൊ നമ്മളൊക്കെ ഒരു വാട്സപ്പ് കൂട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ നമ്മളോട് അവർ പറയുന്നുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പ് ആഡ് ചെയ്യുക, അപ്പൊ ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാൻ സാധിക്കുമല്ലോ. നമ്മൾ നമ്പർ മേടിച്ച് ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു 100 പേരുടെ നമ്പർ ഇവിടെ നമ്മൾ മേടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ റേഞ്ചിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് ആഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അവരോട് നമ്മൾ പറഞ്ഞ് അടുത്ത മാസം നമ്മൾ ഉത്സവം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുള്ളൂ. റേഞ്ചിന്റെ
1: പ്രശ്നം തീർന്ന് തീർന്ന്
0: ഇവിടെ നമുക്ക് ഉറങ്ങാനാവുന്നില്ല. കാരണം ഇവര് എപ്പോഴും വണ്ടി വരികയാണ്. കർണാടകത്തിൽ നിന്നുള്ളവരൊക്കെ വെളുപ്പിനെ ഇവിടെ എത്തോടാൻ പോകേണ്ട രീതിയിൽ 5 പോകേണ്ട രീതിയിൽ അവര് 2-3 ഒക്കെ വരുമ്പോ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
1: ചില ദിവസങ്ങളിൽ നല്ല തിരക്കാണ് അല്ലേ?
0: അതെ, രാത്രി പകലത്തെക്കാളും തിരക്കാണ്. വെളുപ്പിനെയാണ് തിരക്ക്. കർണാടകത്തിൽ നിന്ന് വരുന്നവരാണ് ആ ടൈമിൽ കൂടുതലായിട്ട് വരിക. അവരും ഇപ്പം പിന്നെ നമ്മുടെ കാപ്പിയൊക്കെ കുടിക്കാൻ തുടങ്ങി, മുളയരി പായസം കുടിക്കുന്നുണ്ട്.
1: എങ്ങനെയുണ്ട് അവരുടെ പ്രതികരണം?
0: ഹാപ്പിയാണ്.
1: എത്ര പേരാണ് നിങ്ങൾ ഒരേ സമയം ഇവിടെ ഉണ്ടാവുക?
0: ഞങ്ങള് 4 ഇവിടെ ഉള്ളത്. പകല് 2, നൈറ്റ് 2
1: മാറി മാറി നിൽക്കും.
0: മാറി മാറി നിൽക്കും.
1: ഉത്സവം കഴിയുന്നവരെ ഇങ്ങനെ തുടർച്ചയായി ഉറക്കൊഴിഞ്ഞാൽ അതും ഒരു വിഷയമാവും.
0: അതൊരു വിഷയമാണ്.
1: അപ്പൊ ഇവിടെ തന്നെയാണ് ഉറങ്ങുന്നത്? പ്രത്യേകമായി താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ ഒരു ഷെഡാണ്.
0: ഉറങ്ങാൻ അപ്പുറം സൗകര്യമാണ്. നമ്മൾക്ക് ഇതിന് ഷെഡ് അത്ര സുരക്ഷിതത്താഴാത്തതുകൊണ്ട്
1: വില കൂടി ഐറ്റംസ് ആണ് നിങ്ങൾ
0: ഐറ്റംസ് ആണ്. നമ്മളെല്ലാം മില്ലറ്റ് ഐറ്റംസ് ആണ്, അതുകൊണ്ട് വിലയുള്ളതായത് നമ്മൾ ഇവിടെ നിൽക്കുകയാണ്.
1: അപ്പൊ അങ്ങനെ മാറി മാറി നിന്ന് ഇടക്ക് പോയി ഉറങ്ങി ക്ഷീണം തീർത്ത് വരും. നിങ്ങൾ കൂടെ ഉള്ളവരുടെ പേര്?
0: കൂടെ ഉള്ളവര് പിന്നെ റസിലി, നന്ദന. അങ്ങനെ
1: കൂടുതൽ കൂടുതൽ നിങ്ങൾക്ക് ആളുകളിലേക്ക് നിങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ എത്താൻ സാധിക്കട്ടെ. റേഡിയോ മലബാറും നിങ്ങളെ എല്ലാ അർത്ഥത്തിലും പിന്തുണക്കുകയാണ്, എല്ലാവിധ ആശംസകളും നേരുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു ഇഷ്ടഗാനം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ആവശ്യപ്പെട്ടു.
0: പഴയ
1: പാട്ടിനോടാണ് കൂടുതൽ
0: ഇഷ്ടം.
1: അപ്പൊ പഴയ കാലത്തെ ഒരു പാട്ട്. പാട്ട് പാടുമോ?
0: പാട്ട് പാടൂല.
1: നിങ്ങളെ കുടുംബശ്രീയിലൊക്കെ നല്ല നല്ല കലാകാരികളൊക്കെ ഉണ്ടാവുമല്ലോ?
0: കുടുംബശ്രീയിലൊക്കെ കലാകാരികളൊക്കെ ഉണ്ട്. നമ്മളെല്ലാവരും അല്ലാതെ ഞാൻ എനിക്ക് എല്ലാത്തിലും ആക്റ്റീവായിട്ട് പങ്കെടുക്കും. പാട്ടിലൊന്നും വലിയ കഴിവൊന്നും ഇല്ലെങ്കിലും
1: ഓക്കെ. ഞങ്ങൾ എന്തായാലും ഒരു ദിവസം നിങ്ങളെ കുടുംബശ്രീയിലേക്ക് വരുന്നുണ്ട്. കുടുംബശ്രീ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി നിങ്ങളെ ഫോൺ നമ്പർ എന്ന് പറഞ്ഞു.
0: 97-45-41-82-55.
1: ഓക്കെ,
0: ഈ നമ്പറിലേക്ക് നമുക്ക് ഈ ജീവിതശൈലി രോഗങ്ങളുടെ ഐറ്റംസ് വേണമെങ്കിൽ ഈ നമ്പറിലേക്ക്
1: വിളിച്ചാൽ മതി. തീർച്ചയായും ആ വിവരം കൂടി നമുക്ക് നമ്മുടെ ശ്രോതാക്കളെ അറിയിക്കാം. അപ്പോൾ കൂടുതൽ ഐറ്റംസ് ഏതൊക്കെ ഐറ്റംസ് ആണ് പ്രധാനമായിട്ട് നിങ്ങളുടെ കയ്യിലുള്ളത്?
0: തന്നെ ചാമ വരക, ബ്ലാക്ക് റൈസ്, റെഡ് റൈസ്, അതുപോലെ ഒരുപാട് ഐറ്റംസ് മില്ലറ്റ് ഉണ്ട്. അതിനെല്ലാം അവലികളുണ്ട്.
1: ഒരുപാട് ഉപ്പിലിട്ട ഐറ്റംസ് കാണുന്നുണ്ടല്ലോ.
0: അത് ഉപ്പിലിട്ട മാങ്ങ, ഉപ്പിലിട്ട നെല്ലിക്ക,
1: ഇതൊക്കെ നിങ്ങൾ തന്നെ ചെയ്യുന്നതാണോ?
0: ഞങ്ങൾ കുടുംബശ്രീക്കാർ തന്നെ.
1: കുടുംബശ്രീക്കാർ ചെയ്യുന്നതാണ്.
0: അതുപോലെ പ്രകൃതി ദാഹസമിതി, ഇതൊക്കെ നമ്മള് കുടുംബശ്രീക്കാർ തന്നെ രാമച്ചവരെല്ലാം
1: ശേഖരിച്ച് ശുദ്ധിയോടുകൂടി പാക്ക് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും നല്ല രീതിയിലുള്ള കച്ചവടം നടക്കുന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷം. ആദ്യത്തെ വർഷത്തെ ശ്രമം വിജയകരമാണ് എന്നാണ് നിങ്ങൾ പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. വരും വർഷങ്ങളിലും കൂടുതൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ. വരും വർഷങ്ങളിലും നിങ്ങളെ ഇവിടെ കാണാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് ഈ പാട്ട് കേൾക്കാം.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: കൊട്ടിയൂരിലെ പാർക്കിംഗ് ഏരിയയിൽ ഒരുപാട് വാഹനങ്ങൾ, ഒരുപാട് ഭക്തർ, അവർക്കിടയിൽ ഒരു കച്ചവട സ്ഥാപനം, ഒരുപാട് നല്ല നല്ല വസ്ത്രങ്ങൾ നമ്മുടെ ഭക്തർക്ക് സെലക്ട് ചെയ്യാൻ അവസരമൊരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ കച്ചവട സ്ഥാപനത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒരു തുണിക്കടയിലാണുള്ളത്. അവിടെ ചിറ്റൂരുകാരനായ ഒരു ചേട്ടനെയാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുന്നത്. പേരെന്തായിരുന്നു?
2: വെങ്കടേഷ്.
1: ഇവിടെ കൊട്ടിയൂരിൽ വന്നിട്ട് എത്ര ദിവസമായി?
2: ഇന്നലെ വന്നുള്ളൂ.
1: ഇന്നലെ വന്നതേ ഉള്ളൂ. നേരത്തെ കൊട്ടിയൂരിൽ വന്നിട്ടുണ്ടോ?
2: പോയ വർഷം
1: വന്നിട്ടുണ്ടായിരുന്നു. ചിറ്റൂരാണ് വീട് അല്ലേ?
2: ചിറ്റൂരാണ്.
1: ചിറ്റൂർ എന്ന പേരിൽ നമ്മൾ നേരത്തെ അറിയുന്നുണ്ട്. ചിറ്റൂരിൻ്റെ പ്രത്യേകത എന്താ? നമ്മളെ നാടിൻ്റെ പ്രത്യേകത എന്താ?
2: മലമ്പുഴ ഡാം, പാലക്കാട്, അങ്ങനെയൊക്കെ തന്നെ പ്രത്യേകത. വേറെ ഒന്നും പ്രത്യേകത ഇല്ല.
1: അതിനോടൊക്കെ ചേർന്ന് പറയുന്ന പേരാണ് ചിറ്റൂര്.
2: അതെ അതെ, പാലക്കാട് ചിറ്റൂര് പറയും.
1: ചിറ്റൂര്. നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് കുറേ വർഷമായ?
2: ഞാൻ വന്ന് പണിക്കാരനാണ്. ബിസിനസ്സിൽ അവർ വന്നിട്ട് 10-15 വർഷത്തിന് മേലെയായി.
1: നിങ്ങൾ ഇതിന്റെ
2: ഒരു ഹെൽപ്പറായിട്ട്
1: അങ്ങനെ?
2: അവർ വിളിക്കും.
1: നേരത്തെ എന്തായിരുന്നു ജോലി ചെയ്തോണ്ടിരുന്നത്?
2: നമ്മുടെ ജോലി വന്ന് വീട്ടിലെന്നെ കൈത്തറി.

0: ഇന്ന് വീട്ടിൽ കൈത്തറി വസ്ത്രം നെയ്യുന്ന ആളാണ്, പട്ടുസാരി ഉണ്ടാക്കുന്ന ആളാണ്. അപ്പൊ ആ മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ തന്നെയാണ് ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത്?
1: അല്ല, അത് പട്ടുസാരികളാണ്.
0: ആ
1: പട്ടുസാരികളാണ്.
0: ആ ആ,
1: അത് ഇവിടെ ഒന്നും കച്ചവടം ചെയ്യാൻ
0: പറ്റില്ല. ഇവിടെ ഇപ്പൊ പ്രധാനമായിട്ട് ലുങ്കി, മുണ്ട്, തോർത്ത് അങ്ങനെയുള്ള ഐറ്റംസ് ആണ്. ഇവിടെ എങ്ങനെയുണ്ട് കച്ചവടം?
1: ഇന്നലെ തുടങ്ങിയിട്ടുള്ളൂ.
0: ഇന്നലെ തുടങ്ങി? ഇന്നലെ നല്ല തിരക്കായിരുന്നല്ലോ.
1: ഇന്നലെ ഞാൻ കണ്ടില്ല.
0: കണ്ടില്ല?
1: രാവിലെ വന്നു.
0: ഇന്ന് രാവിലെ നിങ്ങൾ തുടങ്ങിയത്?
1: ഓക്കെ. അവര് മിന്നാന്ന് തൊട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, എനിക്കറിയില്ല.
0: ഓക്കെ. അപ്പൊ ഇനി ഉത്സവം കഴിയുന്നവരെ ഇവിടെ തന്നെ കാണും?
1: ഉത്സവം കഴിയുന്നവരെ ഇവിടെ തന്നെ.
0: എവിടെയാ ഉറക്കം? ഇവിടെ തന്നെയാണ്.
1: റൂമുണ്ട്?
0: റൂമുണ്ട്. ഇവിടെ ഒറ്റ കാണും? ഇപ്പോ
1: ആളുണ്ട്, പുറത്തു പോയിരിക്കാണ്.
0: പുറത്തു പോയിരിക്കാണ്.
1: സ്ഥാപനമുണ്ട് അപ്പുറത്ത്.
0: ഓക്കെ.
1: അവിടെയും കൂടെ ആള് അവര്
0: മാറി മാറി വരും. കൊട്ടിയൂരിലെ ഉത്സവത്തിന് നേരത്തെ വന്നിട്ടുണ്ടോ? പറഞ്ഞു
1: പോയ വർഷം
0: ഓക്കെ. ഓക്കെ. ആ ഉത്സവ സമയങ്ങളിൽ ഇങ്ങനെ ഓരോ ക്ഷേത്രങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും.
1: വള്ളിയൂർക്കാവ് പോകും, ഓരോ സ്ഥലങ്ങൾ
0: അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആ ഉത്സവം കഴിഞ്ഞ് നേരെ തിരിച്ച് നാട്ടിലെത്തി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ
1: പണി തുടങ്ങും.
0: വീട്ടിലാരൊക്കെ ഉള്ളത്?
1: വീട്ടില് ഭാര്യ, അമ്മ, മകൻ.
0: അവരെ പേരെന്താ പറയോ?
1: ഭാര്യയുടെ പേര് വനിതാമണി, മകന്റെ പേര് നവനീത കൃഷ്ണ, അമ്മയുടെ പേര് അനസൂയ.
0: അനസൂയ?
1: അനസൂയ.
0: അപ്പോ ഒഴിവ് സമയത്ത് എന്താ ചെയ്യാം?
1: ഒഴിവൊന്നും ഉണ്ടാവില്ല, നമുക്ക് എപ്പോഴും പണിയുണ്ടാവും.
0: പണിയുണ്ടാവും,
1: 24 മണിക്കൂറും പണിയുണ്ടാവും. അങ്ങനെ ലീവ് പറഞ്ഞാൽ അങ്ങനെ ഒന്നും.
0: വീട്ടിലെ സഹായത്തിന് മറ്റുള്ള ജോലിക്കാരൊക്കെ ഉണ്ടാവും?
1: ഇല്ലല്ലോ, അങ്ങനെ ഒന്നുമില്ല. ഞാൻ ഒറ്റയ്ക്കന്നെ, ഭാര്യ ചെറിയ ചെറിയ ഹെൽപ്പ് ചെയ്യും.
0: കുടുംബക്കാരൊക്കെ ഇതേ ജോലി ചെയ്യുന്നവരാണോ?
1: അതെ.
0: ആണ്. തൊട്ട് തൊട്ട് കുടുംബ വീടുകളൊക്കെ ഉണ്ടാവും?
1: എല്ലാം ഉണ്ട്.
0: അപ്പൊ എല്ലാവരും ഈ ഒരു മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഗ്രാമത്തിലാണ് നിങ്ങൾ?
1: ദേവാംഗപുരം ചിറ്റൂരി.
0: ഈ പട്ടുനൂൽ വസ്ത്രങ്ങൾ നെയ്യുന്ന പ്രദേശം,
1: കോട്ടൺ സാരികള്
0: അങ്ങനെ നെയ്തുണ്ടാക്കുന്ന ഒരു ഗ്രാമത്തിലാണ് നിങ്ങൾ. ഓക്കെ. നമ്മുടെ ഈ റേഡിയോ മലബാറിൽ ഈ പരിപാടിയുടെ ഭാഗമായി നിങ്ങളോട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ചോദിക്കും. ഒരു ഇഷ്ടമുള്ള ഒരു പാട്ട് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ അത് നമുക്ക് കേൾക്കാം. അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതാണ്?
1: ഇഷ്ടപ്പെട്ട പാട്ട് പറഞ്ഞാൽ
0: ഏത് പാട്ട് വേണമെങ്കിലും പറഞ്ഞോളൂ. പഴയ പാട്ടുകളോട് താല്പര്യമാണ്?
1: ആ, എല്ലാ പാട്ടുകളോടും താല്പര്യം. തമിഴ്, മലയാളം,
0: എല്ലാത്തിനോടും താല്പര്യമാണ്.
1: എല്ലാത്തിനോടും താല്പര്യം. വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ തന്നെ, ടിവിയിൽ കാണാം,
0: പാട്ട് കേട്ടുകൊണ്ടിരിക്കും,
1: സിനിമ കണ്ടുകൊണ്ടിരിക്കും, അത് നോക്കി കണ്ടുകൊണ്ടേ.
0: അപ്പൊ നമുക്ക് നിങ്ങളെ ഗ്രാമത്തിലേക്കൊക്കെ ഒന്ന് വന്ന് ആ നെയ്യുന്നതൊക്കെ ഒന്ന് കണ്ടു പഠിക്കണം എന്ന് വെച്ചാൽ
1: വരാമല്ലോ.
0: അതിലേക്ക് അവിടെ എത്താനുള്ള ഏറ്റവും എളുപ്പ വഴി എങ്ങനെയാ?
1: ഏറ്റവും എളുപ്പമുള്ള വഴി പറഞ്ഞാൽ പാലക്കാട് വന്ന് ഇറങ്ങാം. പാലക്കാട് നിന്ന് സ്റ്റേഡിയം സ്റ്റാൻഡ് ഉണ്ട്, ആ പറഞ്ഞ ചിറ്റൂര് പറഞ്ഞ് ഇറങ്ങാം. അവിടെ വന്ന് ചോദിച്ചാൽ അറിയാം, ഓട്ടോക്കാരൻ്റെ ചോദിച്ചാൽ ദേവാംഗപുരം പറഞ്ഞ സ്ഥലം പറഞ്ഞു.
0: ദേവാംഗപുരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു നെയ്ത്ത് ഗ്രാമത്തിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ എത്തിക്കും. ഓക്കെ. പലപ്പോഴും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, റേഡിയോ മലബാറിന്ന് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കള് എപ്പോഴെങ്കിലും നിങ്ങളെ ഗ്രാമത്തിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് നിങ്ങളെ ഗ്രാമത്തിലേക്ക് വന്ന് ആ ഗ്രാമത്തെ കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി നമ്മുടെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാൻ ഞങ്ങൾ എന്തായാലും വരുന്നുണ്ട് ഒരിക്കൽ.
1: ഓക്കെ.
0: അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം, ഒരു പാട്ട്?
1: ഇപ്പൊ
0: ബിസിനസ് ആണ് മനസ്സിലുള്ളത്, അതിനിടയിലാണ് അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ വന്ന് കേറിയിട്ട് നിങ്ങളോട് ഒരു പാട്ട് ചോദിക്കുന്നത്. അപ്പൊ
1: ആരായാലും
0: പെട്ടെന്ന് ചോദിക്കുമ്പോ എല്ലാവരുടെയും അവസ്ഥ അതാണ്. കലയോടൊക്കെ താല്പര്യമുള്ള ആളാണ്, നിങ്ങളൊരു കലാകാരനാണല്ലോ. ഈ നെയ്ത്തുകാരൻ എന്ന് പറഞ്ഞാൽ ഒരു കലാകാരനാണല്ലോ.
1: ഒരുപാട് വർക്കുകളും വരും.
0: അതെ അതെ,
1: രാധൈ കൃഷ്ണൻ വരുന്ന പോലെ വർക്കുകൾ വരും.
0: അതൊക്കെ നെയ്തെടുക്കും
1: എല്ലാം.
0: നമ്മളിപ്പോ ഒരു കൊത്തിയെടുക്കാനാണെങ്കിൽ പലകയില് നമുക്ക് സ്കെച്ച് ഇടാം, വരയുമ്പോ അതുപോലെ തന്നെ ചെയ്യാം. പക്ഷെ നെയ്തെടുക്കുമ്പോ എങ്ങനെ, ഇങ്ങനെ ഒരു സ്കെച്ച് എങ്ങനെയാ നിങ്ങൾ?
1: അട്ടയുണ്ട്, അതില് ഡിസൈൻ അവര് ഓരോ അട്ടയും അടിച്ച് തരും. അതില് ഓരോ ഇഴ പോകുമ്പോഴും ആ ഡിസൈൻ അങ്ങനെയാ വന്നുകൊണ്ടിരിക്കും.
0: അങ്ങനെ
1: അത് കണ്ടറിയുമ്പോ
0: അത് പറഞ്ഞാ മനസ്സിലാവില്ല, കണ്ടറിയണം അല്ലേ? ഓക്കെ. അങ്ങനെ കാണാനുള്ള ഒരു സൗഭാഗ്യം നമുക്ക് ഉണ്ടാവട്ടെ. നമ്മൾ എന്തായാലും നിങ്ങളെ ചിറ്റൂരിലേക്ക് വരും എന്ന പ്രതീക്ഷയോട് കൂടിയാണ് ഇപ്പൊ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കുത്താമ്പള്ളി
1: കേട്ടിട്ടുണ്ട്.
0: നിങ്ങളെ ഈ മേഖലയിലും പുതിയ തലമുറ ഇതില് താല്പര്യത്തോടു കൂടി വരുന്നുണ്ടോ? അല്ലെങ്കിൽ ഇല്ല,
1: പുതിയ തലമുറ.
0: അപ്പോ ഒരു ഘട്ടം കഴിയുമ്പോ ഇതൊക്കെ
1: അങ്ങനെ
0: വലിയ വലിയ കമ്പനിയിലേക്ക് മാത്രമായി കാണുന്ന ഒരു അവസ്ഥയിലേക്ക്
1: വരും.
0: മിഷൻതരികളായി
1: മാറും.
0: ആ മിഷനില് തയ്ച്ചു വരുന്നതിനോട് കിടപിടിക്കാൻ നിങ്ങൾക്ക് ലാഭമില്ലാത്തൊരവസ്ഥയിലാണല്ലോ ഈ ഒരു മേഖലയുള്ളത്. കാരണം നിങ്ങൾ നെയ്തെടുക്കുന്നതിന്
1: 1000 രൂപ കൊടുത്താൽ പട്ടുസാരിയെ കടയിൽ കിട്ടും. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന സാരി ഒരു 10,000 രൂപ മേലെ
0: വരും. ആ അതാണ്.
1: അപ്പൊ
0: അതിനതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവുമെങ്കിൽ കൂടിയും
1: ക്വാളിറ്റി ഉണ്ടാവും.
0: നമുക്ക് നമ്മൾ വാങ്ങുന്നവർക്ക് അത് മനസ്സിലാവണമെന്നില്ല.
1: മനസ്സിലായവര് അത് വാങ്ങിക്കും.
0: അതെ അതെ,
1: കൈത്തറിയാണ് പറഞ്ഞ് മനസ്സിലാക്കി വാങ്ങിക്കും. ഡിസൈൻ വർക്കൊക്കെ നോക്കി വില കുറഞ്ഞു.

0: അങ്ങനെ വാങ്ങിക്കുന്നവരുണ്ട്.
1: അപ്പൊ നിങ്ങൾക്ക് മത്സരിക്കാൻ വലിയ പ്രയാസമുണ്ട്, കാരണം വലിയ വില വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നല്ല രീതിയിൽ ബിസിനസ്സൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് റേഡിയോ മലബാറിന് വേണ്ടി ആശംസിക്കുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം നമുക്ക് കേൾക്കാം.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.
2: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

ഇവർ വിവാഹിതരായാൽ എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ആലാപനം സൈനോജ്. ഇനി യേശുദാസും സുജാതയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം സായിവർ തിരുമേനി.

അനശ്വര കാവ്യങ്ങളുടെ ആസ്വാദന മാധുര്യം നുകരാൻ കാവ്യശകലങ്ങളിലെ അക്ഷര സൗരഭം തേടി ഒരു യാത്ര. അനുയാത്രയ്ക്കായി ആദരപൂർവം ക്ഷണിക്കുന്നു കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി അക്ഷരമലരുകളുടെ പരിമളത്തിന്റെ പരിരംഭണത്തിനായി കാത്തിരിക്കുക. വെള്ളിയാഴ്ചകളിൽ രാവിലെ 7:35 തിങ്കളാഴ്ചകളിൽ ഉച്ചയ്ക്ക് 12:45.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി കാർത്തിക് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഒരൊന്നൊന്നര പ്രണയകഥ.

ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

കാരണം അറിയുമ്പോൾ മരണം കാവലായി. കാരണം അറിയുമ്പോൾ മരണം കാവലായി.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattanur.

ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്. ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും. മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411744. Thank you.

ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.

ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.

സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര.

0: സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ഐസിയു, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. ഇത് റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കായികത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കായികത്തിൽ സ്കൂളുകളിലെ കായിക വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കേൾക്കാം.
2: ഒളിമ്പിക്സിലെ ഉയർന്ന പ്രകടനമുള്ള കായിക ഇനമായാലും പ്രാദേശികമായി കായിക വികസനമായാലും ആധുനിക ലോകത്ത് കായിക വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നു. ഇന്ത്യൻ സ്കൂളുകളിൽ കായിക വിദ്യാഭ്യാസം നിർബന്ധിത വിഷയമായി ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള അവബോധം വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിലും അതിൻ്റെ വളർച്ചയുടെ പാതയെ തടയുന്ന ചില പ്രാദേശിക തടസ്സങ്ങളുണ്ട്. എലൈറ്റ് ന്യൂസ് നെറ്റ്വർക്കിലെ റോസ്ലിൻ കീറോ ഇന്ത്യയിലെ സ്കൂളുകളിലെ കായിക വിദ്യാഭ്യാസത്തിൻ്റെ സാഹചര്യം കണ്ടെത്തുന്നു. കായിക വിദ്യാഭ്യാസത്തിൻ്റെയോ ശാരീരിക വിദ്യാഭ്യാസത്തിൻ്റെയോ അടിസ്ഥാനം സ്കൂളുകളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസം, മിഡിൽ, ഹൈസ്കൂൾ തലങ്ങളിൽ ശാരീരിക വിദ്യാഭ്യാസ പരിപാടികൾ നൽകുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഒരു പാഠ്യപദ്ധതിയും നിർദ്ദേശ മാതൃകയുമാണ് കായിക വിദ്യാഭ്യാസം. കുട്ടികൾക്കും യുവാക്കൾക്കും യഥാർത്ഥവും ആസ്വാദകരവുമായ കായികാനുഭവം നൽകുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. വിദ്യാർത്ഥികളുടെ മൊത്തത്തിലുള്ള വ്യക്തിത്വം വികസിപ്പിക്കുന്നതിനാൽ കായിക വിദ്യാഭ്യാസം എല്ലായ്പ്പോഴും അക്കാദമിക് പഠനത്തെ പൂരകമാക്കുന്നു. കളിയുടെ നിയമങ്ങൾ അനുസരിക്കാൻ പഠിക്കുന്നവരാണ് ഒരു നല്ല കായിക താരം. നേതൃത്വം, അച്ചടക്കം, പങ്കിടൽ, ടീം വർക്ക്, സത്യസന്ധത, ടീം സ്പിരിറ്റ്, സഹിഷ്ണുത തുടങ്ങിയ ഗുണങ്ങൾ കായികരംഗം വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കുന്നു. കാലക്രമേണ വിദ്യാഭ്യാസം വെറും അക്കാദമിക് മാത്രമല്ല, ഒരു കുട്ടിയുടെ സമഗ്രമായ വികസനത്തിലേക്ക് വ്യാപിക്കുന്നുവെന്നും അതിൽ കായികം നിർണായക പങ്കുവഹിക്കുന്നുവെന്നും മിക്ക സ്കൂളുകളും മനസ്സിലാക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സ്കൂളുകളിൽ പ്രൊഫഷണൽ പരിശീലകരെ നിയമിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. കായിക വിദ്യാഭ്യാസത്തിന് പ്രത്യേക സമയം അനുവദിച്ചിട്ടുണ്ട്. പഠനത്തിന് പുറമേ കുട്ടികൾ കായിക രംഗത്തേക്ക് പോകണമെന്ന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മാതാപിതാക്കളും ഇതിൽ പങ്കാളികളാകാൻ തുടങ്ങിയിട്ടുണ്ട്. സ്കൂളുകളിൽ കായിക വിനോദങ്ങൾ പ്രോത്സാഹിപ്പിക്കൽ. ഇന്ത്യയിലെ സ്കൂളുകളിൽ കുട്ടികളുടെ മൊത്തത്തിലുള്ള വികസനത്തിൽ കായിക വിനോദങ്ങളുടെ പ്രാധാന്യവും അവരെ കായിക വിനോദങ്ങളിൽ ഏർപ്പെടാൻ പ്രോത്സാഹിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും ക്രമേണ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. ജീവിത നൈപുണ്യത്തിൻ്റെ കാര്യത്തിൽ കുട്ടികളുടെ വളർച്ചയ്ക്ക് സ്പോർട്സ് എങ്ങനെ സംഭാവന നൽകുന്നു എന്നതിനെക്കുറിച്ചുള്ള വർദ്ധിച്ചു വരുന്ന അവബോധം മാതാപിതാക്കളെയും സ്കൂൾ അധികൃതരെയും കുട്ടികളെ

കായിക വിനോദങ്ങൾ ഏറ്റെടുക്കാൻ പ്രോത്സാഹിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. മുമ്പ് അക്കാദമിക് മേഖലയിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ടീം വർക്ക്, വിശ്വാസം, ഉത്തരവാദിത്തങ്ങൾ, പങ്കിടൽ, ഒരു പൊതു ലക്ഷ്യത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കൽ എന്നിവയുടെ വികസനത്തിന് സ്പോർട്സ് സഹായിക്കുമെന്ന തിരിച്ചറിവ് സ്കൂളുകളിലെ കായിക പ്രവർത്തനങ്ങളിൽ കുതിച്ചുചാട്ടത്തിന് കാരണമായി. ചണ്ഡീഗഡിലെ സെന്റ് ജോൺസ് ഹൈസ്കൂളിലെ പ്രിൻസിപ്പൽ കവിതാ സി ദാസ് പറയുന്നതനുസരിച്ച്, നേരത്തെ സ്വകാര്യ സ്കൂളുകളിൽ മാത്രമേ കായിക വിനോദങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിരുന്നുള്ളൂ. എന്നിരുന്നാലും ഇപ്പോൾ കായിക വിനോദങ്ങൾ വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. പ്രത്യേകിച്ച് കായിക മേഖലയിലേക്ക് വലിയ പണക്കാരുടെ വരവിന് ശേഷം കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ വികസിപ്പിക്കാനുള്ള അവസരങ്ങൾ സർക്കാരും ഇപ്പോൾ നൽകുന്നു. കായിക അടിസ്ഥാന സൗകര്യങ്ങൾ, പരിശീലകർ, അതിനാവശ്യമായ സാമ്പത്തിക സഹായം എന്നിവ നൽകുന്നതിൽ അവർ മുൻകൈയെടുക്കുന്നു. കായിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി മികച്ച കായിക അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുന്നതിനുള്ള സംരംഭങ്ങളുമായി സ്കൂളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കിടയിൽ കായിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അടിസ്ഥാന ഘടകമാണ് നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ. ഷെയ്ഖ് സാരായി, അപിജെ സ്കൂൾ പ്രിൻസിപ്പൽ എ പി ശർമ്മ പറയുന്നതനുസരിച്ച്, ഫുട്ബോൾ ഗ്രൗണ്ട്, ക്രിക്കറ്റ് ഫീൽഡ്, ബാസ്കറ്റ്ബോൾ കോർട്ടുകൾ, സ്കേറ്റിംഗ് റിംഗ്, വോളിബോൾ, ഷോർട്ട് ടെന്നീസ് കോർട്ടുകൾ, നീന്തൽക്കുളം, ബാഡ്മിൻ്റൺ കോർട്ട്, അത്ലറ്റിക് ട്രാക്ക്, സ്പ്ലാഷ് പൂൾ, സാൻഡ് പിറ്റ്, ടേബിൾ ടെന്നീസ് എന്നിവ ഉൾപ്പെടുന്ന മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഞങ്ങളുടെ സ്കൂളുകളിൽ ഒരുക്കാൻ ഞങ്ങൾ മുൻകൈയെടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ പ്രീ പ്രൈമറി കുട്ടികൾക്കായി മിനി ബാസ്കറ്റ്ബോൾ, ഫണൽ ഗെയിം, സ്പൈറൽ ടേബിൾ, സ്പ്ലാഷ് പൂൾ, സാൻഡ് പിറ്റ്, ബാലൻസ്ഡ് ബീം, ട്രാംപോളിൻ തുടങ്ങി നിരവധി നൂതന കായിക വിനോദങ്ങൾ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. സ്പോർട്സിലും സഹപാഠ്യ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുന്ന കുട്ടികളാണ് അക്കാദമിക് രംഗത്ത് മുന്നിലെത്തുന്നതെന്ന് എപ്പോഴും കാണാം. ചെറിയ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന അല്പം പിന്നാക്ക പശ്ചാത്തലത്തിൽ നിന്നുള്ള കുട്ടികൾക്ക് അവസരങ്ങൾ ലഭിച്ചാൽ അവർ തിളങ്ങും. പക്ഷേ അതിനായി ഒന്നും ചെയ്യുന്നുമില്ല. കുട്ടികളുടെ കായിക കഴിവുകൾ വികസിപ്പിക്കുന്നതിന് മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി നിരവധി കമ്പനികൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഭൂമിശാസ്ത്രപരമായ പ്രദേശങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, സ്കൂളുകളുടെ ബജറ്റ് എന്നിങ്ങനെയുള്ള വ്യത്യസ്ത ആവശ്യങ്ങൾ കണക്കിലെടുത്ത് സ്കൂളുകൾക്ക് ആവശ്യമായ മികച്ച കായിക സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും നൽകാനും ശുപാർശ ചെയ്യാനും ഈ വ്യവസായങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇന്ത്യയിലുടനീളമുള്ള സ്കൂളുകളിൽ കായിക വിദ്യാഭ്യാസ പരിപാടികൾ നൽകാൻ സ്പോർട്സ് എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് ഇന്ത്യ ലിമിറ്റഡ് പ്രതിജ്ഞാബദ്ധമാണ്. സെഡിൽ സിഇഒ അരുൺ കൈത്താൻ പറയുന്നതനുസരിച്ച്, വിദ്യാഭ്യാസ ഫലങ്ങളിലും കഴിവുകളുടെ വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വിശാലമായ ഒരു ദൗത്യമാണ് സ്പോർട്സിനുള്ളത്. ഇത് കുട്ടിയുടെ മൊത്തത്തിലുള്ള വികസനത്തിന് സഹായിക്കുന്നു. ഈ ലക്ഷ്യത്തോടെയും ഞങ്ങൾ സ്കൂളുകളുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെടാനും രാജ്യത്തെ യുവതലമുറയിൽ കായിക വിദ്യാഭ്യാസം നൽകാനും പ്രോത്സാഹിപ്പിക്കാനും ശ്രമിക്കുന്നു. നിലവിൽ മുംബൈയിൽ ആസ്ഥാനമായുള്ള ഇത് രാജ്യമെമ്പാടും അതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു. സ്കൂളുകളിലെ കായിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മാറ്റം കൊണ്ടുവരുന്നതിനെക്കുറിച്ച് സംസാരിച്ച അരുൺ കൈത്താൻ പറഞ്ഞു, ഇന്ത്യയിൽ ദശലക്ഷക്കണക്കിന് സ്കൂളുകളുണ്ട്. തീർച്ചയായും ഒരു സ്ഥാപനത്തിന് ഒറ്റയ്ക്ക് ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ കഴിയില്ല. തീർച്ചയായും കൂടുതൽ ആളുകൾ ഈ മാറ്റത്തിൻ്റെ മേഖലയിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. സ്കൂളുകൾ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട്. പക്ഷേ അത് സംഭവിക്കുന്നില്ല. കായിക വിദ്യാഭ്യാസത്തിൽ മാറ്റം കൊണ്ടുവരാൻ പ്രിൻസിപ്പൽമാർ മാത്രമല്ല സ്കൂൾ ഉടമകളും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും സർക്കാരും ഉത്തരവാദികളാണ്. ഇന്ത്യയിലെ കായിക വിദ്യാഭ്യാസ കമ്പനികളിലൊന്നായ എഡ്യൂ സ്പോർട്സ് 350 സ്വകാര്യ സ്കൂളുകളുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയും സ്കൂളുകളിലെ പാഠ്യപദ്ധതി അടിസ്ഥാനമാക്കിയുള്ള ഇടപെടലുകളിലൂടെ ഏകദേശം 250,000 കുട്ടികളെ ആരോഗ്യമുള്ളവരും ഫിറ്റ്നസ് ഉള്ളവരുമാക്കി മാറ്റുകയും ചെയ്യുന്നു. എഡ്യൂ സ്പോർട്സിൻ്റെ സ്ഥാപകനും ചീഫ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫീസറുമായ പർമീന്ദർ ഗിൽ പറഞ്ഞു, വ്യത്യസ്ത പ്രായത്തിലുള്ള കുട്ടികൾക്കായി അടിസ്ഥാനപരമായി ഞങ്ങൾക്ക് പ്രോഗ്രാമുകളുണ്ട്. അതനുസരിച്ച് പ്രോഗ്രാമുകൾ ആസൂത്രണം ചെയ്തിട്ടുമുണ്ട്. പ്രീ സ്കൂൾ, നഴ്സറി, KG കുട്ടികൾക്കായി കായിക കഴിവുകൾ പഠിക്കുന്നതിനു മുൻപ് ചെറിയ കുട്ടികൾക്ക് ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന ചലന കഴിവുകളിലാണ് ഞങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ആദ്യത്തെ 2 പ്രൈമറി വർഷങ്ങളിൽ ഞങ്ങൾ ചാടൽ, കൈകൾ വളർത്തൽ, ഓട്ടം, ഗാലപ്പിംഗ് തുടങ്ങിയ അടിസ്ഥാന കായിക കഴിവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതുവഴി വിദ്യാർത്ഥികൾക്ക് അവർ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും കായിക ഇനങ്ങളിൽ നന്നായി കളിക്കാൻ എല്ലാത്തരം ചലന ഏകോപന കഴിവുകളും സ്വീകരിക്കാൻ കഴിയും. സ്കൂളുകൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ നിക്ഷേപം നടത്തണം. വലിയ ഒരു ഗ്രൗണ്ട് ആവശ്യമില്ല. കുറഞ്ഞത് ആരോഗ്യകരമായ കളിസ്ഥലങ്ങളെങ്കിലും വേണം.
ഒരു

0: മൈതാനത്ത് സമയം വിഭജിച്ച് ബുദ്ധിപരമായ ആസൂത്രണത്തിലൂടെ നിരവധി കായിക വിനോദങ്ങൾ കളിക്കാൻ കഴിയും. ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള സിൽവർ സ്ട്രിംഗ്സ് സ്പോർട്സ് നഗരത്തിലെ ചില സ്കൂളുകളിൽ പാഠ്യപദ്ധതിയുടെ ഭാഗമായി ടെന്നീസ് കോഴ്സുകൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് ആരംഭിച്ച മറ്റൊരു സ്പോർട്സ് സ്ഥാപനമാണ്. ഗൗരവമേറിയ കായിക ഇനങ്ങളിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ശക്തമായ അടിത്തറ പാകുന്നതിനായി ഒളിമ്പിക് സ്പോർട്സുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾ നൽകുന്നതിൽ ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. വാസ്തവത്തിൽ ഇന്ത്യയിൽ ഇത്തരം പ്രോഗ്രാമുകൾ ആവശ്യമാണ്. കാരണം നിലവിൽ മറ്റാരും ഇത് വാഗ്ദാനം ചെയ്യുന്നില്ല. സിൽവർ സ്ട്രിംഗ് സ്പോർട്സ് സ്ഥാപകൻ മുകേഷ് ചേതൻ പറഞ്ഞു, കുട്ടികൾക്ക് സ്പോർട്സിൽ വൈദഗ്ധ്യം നേടാൻ കഴിയുന്ന കോളേജുകളിലേക്ക് സ്പോർട്സ് പ്രോഗ്രാമുകൾ വാഗ്ദാനം ചെയ്യാനും അവർ ശ്രമിക്കുന്നു. സ്പോർട്സിൽ ഡിപ്ലോമ കോഴ്സുകളും ലഭ്യമാണ്. ഇത്തരം പ്രോഗ്രാമുകൾ സ്വീകരിക്കുന്നതിന് കോളേജുകളുമായി ചർച്ചകൾ നടക്കുന്നുണ്ട്. യോഗ്യതയുള്ള പരിശീലകരുടെ അഭാവത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് മുകേഷ് കൂട്ടിച്ചേർത്തു, ഇന്ത്യയിൽ കോച്ച് പരിശീലന പരിപാടികൾ കൊണ്ടുവരുന്നു. അതായത് സ്കൂളുകളിലേക്ക് ഞങ്ങൾ വിതരണം ചെയ്യുന്ന എല്ലാ പരിശീലകരെയും ബ്രിട്ടനിൽ നിന്ന് വരുന്ന പരിശീലകർ പരിശീലിപ്പിക്കുകയും ഇന്റർനാഷണൽ കോച്ചസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യും. പ്രശ്നം അടിസ്ഥാന തലത്തിൽ നിന്ന് പരിഹരിക്കാൻ ഞങ്ങൾ സ്വീകരിച്ച ഒരു സംരംഭമാണിത്. ഇന്ത്യയിലെ സ്കൂളുകളിൽ ഏറ്റവും പുതിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം. അതുവഴി വിദ്യാർത്ഥികൾക്ക് കായിക രംഗത്ത് ഏർപ്പെടാനും അത് പരമാവധി പ്രയോജനപ്പെടുത്താനും പ്രോത്സാഹനം ലഭിക്കും. ഇന്ത്യയിൽ കായിക അടിസ്ഥാന സൗകര്യ സേവനദാതാക്കളുടെ വലിയ ആവശ്യകതയുണ്ട്. ഗ്രേറ്റ് സ്പോർട്സ് ഇൻഫ്ര സ്കൂളുകളിൽ സ്പോർട്സ് സൗകര്യങ്ങൾ സ്ഥാപിക്കുന്ന ഒരു സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ്. ഗ്രേറ്റ് സ്പോർട്സ് ഇൻഫ്രയുടെ MD അനിൽകുമാർ പറയുന്നു, ഞങ്ങളുടെ പ്രോഗ്രാമിന്റെ ഒരു പ്രധാന ഭാഗം സ്കൂളുകൾക്ക് ഉചിതമായ പരിഹാരങ്ങൾ വാഗ്ദാനം ചെയ്യുക എന്നതാണ്. സ്കൂളുകൾക്കായുള്ള ഞങ്ങളുടെ ഏറ്റവും ജനപ്രിയ ശ്രേണി ഞങ്ങളുടെ പരിപാലനരഹിതമായ കൃത്രിമ ടർഫ് അല്ലെങ്കിൽ ഫീൽഡ് ടർഫ്, ഇന്റർലോക്കിംഗ്, മോഡുലാർ സ്പോർട്സ് ഫ്ലോറിംഗ്, സ്നാപ് സ്പോർട്സ് എന്നിവയാണ്. ഇവ സ്കൂളുകൾക്ക് അനുയോജ്യമാണ്. കാരണം അവ മൾട്ടി സ്പോർട്സ് ഉപരിതലം നൽകുന്നു. കൂടാതെ സ്പോർട്സ് ഇതര ഉപയോഗത്തിനും ഇത് ഉപയോഗിക്കാം. കുട്ടികളുടെ സമഗ്ര വികസനത്തിന് സ്പോർട്സിന്റെ ആവശ്യകതയ്ക്ക് വലിയ അംഗീകാരം ലഭിച്ചതോടെ പുതിയ തലമുറ സ്പോർട്സ് സൗകര്യങ്ങൾ സ്വീകരിക്കുന്നതിലും പരിമിതമായ സ്ഥലത്തും പരിമിതമായ ബജറ്റിലും ഉപയോഗിക്കാൻ, സുരക്ഷിതവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുന്നതിലും സ്കൂളുകളിൽ വലിയ വർധനയുണ്ടായി. സ്കൂളുകളിൽ പ്രത്യേകിച്ച് താഴെ തട്ടിലുള്ള കളിക്കാരുടെ വളർച്ച കാണുന്നതിനായാണ് ഞാൻ ഈ സ്പോർട്സ് കമ്പനി ആരംഭിച്ചത്. ടെന്നീസ് ക്ലിനിക്കുകളിൽ നിന്നാണ് ഞങ്ങൾ ആരംഭിച്ചത്. പിന്നീട് വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്നതിലേക്ക് മാറി. ഇപ്പോൾ വിവിധ സ്കൂളുകളിൽ 14 കായിക ഇനങ്ങളുടെ പാഠ്യപദ്ധതി നൽകുന്നതിൽ ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നു എന്ന് HTC സ്പോർട്സ് സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ ഹിമാൻഷു ചതുർവേദി പറഞ്ഞു.
1: സ്കൂളുകളിൽ കായിക വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. ഇതിന്റെ തുടർഭാഗം അടുത്ത ദിവസം കായികത്തിൽ.

tighten up.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. ഡ്രോൺ സാങ്കേതിക വിദ്യ പോലെ മേഖലകളിൽ സ്ത്രീകളുടെ വർദ്ധിച്ചു വരുന്ന പങ്കാളിത്തം അവസരങ്ങളുടെ പുതിയ വഴികൾ തുറക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഇതോടെ ഷിഗല്ല സ്ഥിരീകരിച്ചവരുടെ എണ്ണം 16. കോഴിക്കോട് നിപ രോഗബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. ഇന്ന് എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണകൊറിയയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. ഡ്രോൺ സാങ്കേതിക വിദ്യ പോലെ മേഖലകളിൽ സ്ത്രീകളുടെ വർദ്ധിച്ചു വരുന്ന പങ്കാളിത്തം അവസരങ്ങളുടെ പുതിയ വഴികൾ തുറക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സാമ്പത്തിക ഉൾപ്പെടുത്തൽ, സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം, ഭവന നിർമ്മാണം, കായികം, ശാസ്ത്രം, ഭരണം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ പ്രധാന പങ്ക് വഹിക്കുന്നതായും പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. സ്ത്രീകളെ സാമ്പത്തികമായി സ്വതന്ത്രരാക്കുന്ന സ്വയം സഹായ ഗ്രൂപ്പുകളെ ഗവൺമെന്റ് സജീവമായി പിന്തുണയ്ക്കുന്നുണ്ടെന്നും മോദി പറഞ്ഞു. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെ സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. സാമൂഹ്യമാധ്യമ പ്ലാറ്റ്ഫോമുകൾ, ജോബ് പോർട്ടലുകൾ, ഡേറ്റിംഗ് പ്ലാറ്റ്ഫോമുകൾ, ഫോൺ കോളുകൾ എന്നിവയിലൂടെയാണ് തട്ടിപ്പ് പ്രധാനമായും നടത്തുന്നതെന്ന് ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ അറിയിച്ചു. ജാതിമത ചിന്തകൾക്ക് അതീതമായി മതസൌഹാർദ്ദത്തോടെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന കേരളത്തിനുവേണ്ടി പ്രയത്നിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ശിവഗിരി മഠം സന്ദർശിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ ശിവഗിരിയെ അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമാക്കി ഉയർത്തുന്നതിന് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹായവും ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 2 ദിവസത്തെ സ്വിറ്റ്സർലാന്റ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വിറ്റ്സർലാന്റ് പ്രസിഡന്റ് ഗൈ പാർലമെനുമായും സാമ്പത്തിക കാര്യങ്ങളുടെ സ്റ്റേറ്റ് സെക്രട്ടറിയുമായും സ്വിസ് ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തിലെ പ്രമുഖ പ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഇതോടെ ഇതുവരെ ഷിഗല്ല സ്ഥിരീകരിച്ചവരുടെ എണ്ണം 16. പകർച്ചവ്യാധി നിരീക്ഷണവും പ്രതിരോധ നിയന്ത്രണ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ജില്ലയിൽ ശക്തമാക്കിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ടി രേഖ അറിയിച്ചു. രോഗം സ്ഥിരീകരിച്ച എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നും ഡിഎംഒ അറിയിച്ചു. കോഴിക്കോട്ട് നിപ രോഗബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുന്നു. ചികിത്സയിൽ കഴിയുന്ന ആളുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. ഡെസ്ക് റിപ്പോർട്ട്.
1: നിപ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രാമനാട്ടുകര സ്വദേശിയുടെ രോഗ ഉറവിടം സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. ഇത് സംബന്ധിച്ച് പരിശോധനകൾ നടന്നുവരികയാണ്. ഇയാളുടെ സമ്പർക്ക പട്ടികയിൽ 77 പേരാണുള്ളത്. ഇതിൽ 58 പേർ ആരോഗ്യ പ്രവർത്തകരും 14 പേർ കുടുംബാംഗങ്ങളും 5 പേർ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമാണ്. ഇവരിൽ ആർക്കും നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രോഗബാധിതന്റെ റൂട്ട് മാപ്പ് തയ്യാറായിട്ടുണ്ടെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. ഫീൽഡ് തലത്തിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പിപിഇ കിറ്റ്, ഗ്ലൗസ്, മാസ്ക് തുടങ്ങിയ വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. സംശയ നിവാരണത്തിനായി ജില്ലാ മെഡിക്കൽ ഓഫീസിൽ കൺട്രോൾ റൂം ആരംഭിച്ചു.
0: കണ്ണൂർ മട്ടന്നൂരിലെ പഴശ്ശി സാഗർ മിനി ജല വൈദ്യുത പദ്ധതിയിൽ നിന്ന് വൈദ്യുതോൽപാദനം അടുത്ത വർഷം ആരംഭിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. പഴശ്ശി പദ്ധതിയിലെ അധിക ജലം ഉപയോഗിച്ചാണ് ഉത്പാദനം നടത്തുക. അടുത്ത മെയ് 31-നകം

0: പദ്ധതി കമ്മീഷൻ ചെയ്യാൻ ഉദ്യോഗസ്ഥർക്കും കരാറുകാരനും നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. പദ്ധതി പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷം അവലോകന യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കണ്ണൂർ, കാസർകോട്, വയനാട് ജില്ലകൾ ഉൾപ്പെടുന്ന വൈദ്യുതി വകുപ്പിന്റെ ഉത്തരമേഖല ഡിസ്ട്രിബ്യൂഷൻ സംബന്ധിച്ച അവലോകന യോഗം അല്പസമയത്തിനകം മന്ത്രി സണ്ണി ജോസഫിന്റെ അധ്യക്ഷതയിൽ കണ്ണൂർ വൈദ്യുതി ഭവനിൽ ചേരും. മൂന്ന് ജില്ലകളിലെയും എംഎൽഎമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വൈദ്യുതി വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കും. ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന ബാലവേലയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം വളർത്തുന്നതിനുമാണ് എല്ലാ വർഷവും ജൂൺ 12 ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ബാലവേലയ്ക്ക് ചുവപ്പുകാർഡ്, കുട്ടികൾക്ക് ന്യായമായ വിനോദം, മുതിർന്നവർക്ക് മാന്യമായ ജോലി എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് അതിശക്ത മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കത്തിൽ ഗവൺമെന്റ് സമവായ നീക്കം തുടങ്ങിയതായി മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. താമസക്കാരും ഭൂ ഉടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. സമവായത്തിലൂടെ പ്രശ്നപരിഹാരത്തിനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്നും ചർച്ചയിൽ കാര്യമായ പുരോഗതിയുണ്ടെന്നും ഇന്ന് രാത്രി വീണ്ടും ചർച്ച നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണകൊറിയയ്ക്ക് ജയം. ചെക്ക് റിപ്പബ്ലിക്കിനെ 1-2 ദക്ഷിണകൊറിയ പരാജയപ്പെടുത്തിയത്. ഗ്രൂപ്പ് ബിയിൽ ഇന്ത്യൻ സമയം രാത്രി 12:30 കാനഡ ബോസ്നിയ ഹെർസഗോവിനയെ നേരിടും. 10th ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന് ബിർമിംഗ്ഹാമിൽ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യ മറ്റന്നാൾ പാകിസ്ഥാനെ നേരിടും. അടുത്തമാസം 5 ഫൈനൽ. ഇന്ത്യൻ ഷൂട്ടിംഗ് പരിശീലകനും മുൻ ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവുമായ റസ്പാൽ റാണ അന്തരിച്ചു. ഇന്നലെ രാത്രി ഡൽഹിയിലായിരുന്നു 49-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ജസ്പാൽ റാണയുടെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. റാണയുടെ വിയോഗം ഇന്ത്യൻ കായിക ലോകത്തിന് കനത്ത നഷ്ടമാണെന്നും ഷൂട്ടിംഗിലെ അസാധാരണ നേട്ടങ്ങളിലൂടെ രാഷ്ട്രത്തിന് അദ്ദേഹം ഏറെ മഹത്വം സമ്മാനിച്ചതായും പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. കണ്ണൂർ, ഇരിട്ടി, ബാരാപ്പോൾ മിനി ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് ഉൽപാദനം പുനരാരംഭിക്കാൻ തീരുമാനം. മന്ത്രി സണ്ണി ജോസഫിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമായത്. കണ്ണൂരിൽ നിന്ന് കെ.ഒ. ശശിധരൻ.
1: ബാരാപ്പോൾ പദ്ധതിയുടെ കനാലിൽ രൂപം കൊണ്ട വലിയ ഗർത്തത്തെ തുടർന്ന് കഴിഞ്ഞ ഒരു വർഷമായി വൈദ്യുതി ഉൽപാദനം നിർത്തിവച്ചിരിക്കുകയായിരുന്നു. പദ്ധതി പ്രദേശം സന്ദർശിച്ച മന്ത്രി അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തി നിർത്തിവച്ച ഉൽപാദനം പുനരാരംഭിക്കുവാനുള്ള നിർദ്ദേശം നൽകി. പ്രദേശവാസികളിൽ നിന്ന് പരാതികൾ കേട്ട മന്ത്രി ജനങ്ങളുടെ സുരക്ഷയ്ക്കൊപ്പം ഉൽപാദനം പുനരാരംഭിക്കേണ്ടതും ഒരേപോലെ പ്രാധാന്യമുള്ളതാണെന്ന് പറഞ്ഞു. ചോർച്ചയെ തുടർന്ന് മാറ്റിപ്പാർപ്പിച്ച 2 നൽകി വന്നിരുന്ന വാടകയുടെ കുടിശ്ശിക പുനഃസ്ഥാപിച്ച് നൽകാനും നിർദ്ദേശം നൽകി. കനാലിലെ ചോർച്ച കാരണം അപകട ഭീഷണിയിലായ 6 കുടുംബങ്ങളെ ആവശ്യമെങ്കിൽ മാറ്റിപ്പാർപ്പിക്കും. ഇവരുടെ ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുവാനും മന്ത്രി നിർദ്ദേശം നൽകി. അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, വൈദ്യുതി ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു.
0: സംസ്ഥാനത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ 1 പ്രവേശനം നേടിയ വിദ്യാലയമായി ഇടുക്കി മറയൂർ ഗവൺമെന്റ് LP സ്കൂൾ. ഇത്തവണ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ 1 ചേർന്ന പൊതുവിദ്യാലയമെന്ന ബഹുമതിയും ഈ സ്കൂളിനാണ്. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
2: മറയൂർ ഗ്രാമവാസികളുടെ അഭിമാനമായ ഈ സർക്കാർ വിദ്യാലയത്തിൽ ഇത്തവണ 97 കുട്ടികളാണ് 1 പ്രവേശനം നേടിയത്. ഇതിൽ 56 പേർ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും 23 പേർ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുമുള്ളവരാണ്. കൂടാതെ പ്രീ പ്രൈമറി വിഭാഗത്തിൽ 50 കുട്ടികളും ഈ അധ്യയന വർഷം ഇവിടെ പ്രവേശനം നേടിയിട്ടുണ്ട്. അവധി ദിനങ്ങളിൽ അധ്യാപകരും രക്ഷിതാക്കളും ഊരുകളിൽ നേരിട്ടെത്തി കുട്ടികളെ വിദ്യാലയത്തിലേക്ക് ആകർഷിക്കാൻ നടത്തിയ ശ്രമങ്ങളാണ് വിജയം കണ്ടത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും മറയൂർ പഞ്ചായത്തിന്റെയും മികച്ച പിന്തുണ ഈ മുന്നേറ്റത്തിന് കരുത്തു പകർന്നു. 2 കോടി രൂപയുടെ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചുവെങ്കിലും ഇനിയും നേരിടുന്ന സ്ഥലപരിമിതി പരിഹരിക്കണമെന്ന ആവശ്യവും സ്കൂൾ അധികൃതർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്.
0: നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ മെമ്മറി കാർഡ് ചോർന്നതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത സമർപ്പിച്ച ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പരിഗണിച്ചു. ജസ്റ്റിസ് CS ഡയസിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. കഴിഞ്ഞ 2 ഈ കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് 2 ജഡ്ജിമാർ പിന്മാറിയിരുന്നു. മെമ്മറി കാർഡ്, പെൻഡ്രൈവ് എന്നിവ വിചാരണ കോടതിയുടെ

കസ്റ്റഡിയിൽ നിന്ന് ഹൈക്കോടതി രജിസ്ട്രാർക്ക് മുദ്രവെച്ച കവറിൽ കൈമാറാനും ഹൈക്കോടതി ഉത്തരവിട്ടു. രജിസ്ട്രാർ ഇത് സുരക്ഷിതമായി കസ്റ്റഡിയിൽ വയ്ക്കാനും നിർദ്ദേശമുണ്ട്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായ സംസ്ഥാന വ്യാപക റെയ്ഡിൽ ഇന്നലെ 196 പേരെ അറസ്റ്റ് ചെയ്തു. MDMA മറ്റ് മയക്കുമരുന്നുകളും പിടിച്ചെടുത്തു. നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 179 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതുവരെ 2908 പേർ അറസ്റ്റിലായി. 1947 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഡ്രോൺ സാങ്കേതികവിദ്യ പോലെ മേഖലകളിൽ സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന പങ്കാളിത്തം അവസരങ്ങളുടെ പുതിയ വഴികൾ തുറക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഇതോടെ ഷിഗല്ല സ്ഥിരീകരിച്ചവരുടെ എണ്ണം 16. കോഴിക്കോട് നിപ രോഗബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. ഇന്ന് എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണ കൊറിയയ്ക്ക് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2 അതിഥിഭാഷാ ഗാനങ്ങൾ. 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിതസമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8:00 ചലച്ചിത്രഗാനങ്ങൾ. 8:30 റേഡിയോ എയ്റ്റ് സ്കൂളിൽ. 9:00 ചലച്ചിത്രഗാനങ്ങൾ. 10:00 സ്മൃതിഗീതങ്ങൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
2: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: നാട്ടുവിശേഷം. 3 വിശുദ്ധ അന്തോണീസിന്റെ പുരാതന തീർത്ഥാടന കേന്ദ്രത്തിൽ ദർശന തിരുനാൾ കൊടിയേറ്റത്തോടനുബന്ധിച്ച് നാളെ വൈകിട്ട് 5:00 ജപമാലയുണ്ടായിരിക്കും. കൂടാളി താറ്റിയോട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മിഥുനമാസത്തെ വിശേഷാൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമം ഇന്ന് നടക്കും. അലവിൽ കളത്തിൽക്കാവിൽ സംക്രമപൂജ ഈ വരുന്ന തിങ്കളാഴ്ച നടക്കും. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ അവസാനത്തെ ആരാധനയായ രോഹിണി ആരാധന മറ്റന്നാൾ നടക്കും. കാനാട് പൊതോത്ത് മാവിലത്തറവാട് ക്ഷേത്രമായ തലക്കോട്ട് ഭഗവതിക്കാവിൽ മിഥുന സംക്രമ കലശം ഈ മാസം 15 ഉച്ചയ്ക്ക് 12:00 നടക്കും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
2: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.

ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0409029708896. നമ്പർ ഒരിക്കൽ കൂടി: 0409029708896. മറക്കാതെ കേൾക്കുക, മറക്കാതെ പങ്കെടുക്കുക. റേഡിയോ മലബാർ, ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി.

0: Is it 66557?
1: Yes.
0: May I speak to Miss Sunita Menon?
1: No, it's wrong number.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്നുച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ നിങ്ങളുടെ സ്വന്തം റേഡിയോ മലബാറിൽ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. ദുഃഖം രേഖപ്പെടുത്തി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇറാന് നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി ദക്ഷിണ കൊറിയ. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസാമാന്യമായ പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം, ഭവന നിർമ്മാണം, കായികം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ നിർണായക പങ്കാണ് വഹിക്കുന്നത്. സ്ത്രീകളുടെ നേതൃപാടവും മെച്ചപ്പെടുത്തുന്നതിന് കഴിഞ്ഞ 12 വർഷമായി NDA സർക്കാർ നടത്തിയ ശ്രമങ്ങൾ എല്ലാ മേഖലകളിലും ദൃശ്യമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. സ്ത്രീകൾ നയിക്കുന്ന വികസനം എന്ന ദർശനത്തെ അടിസ്ഥാനമാക്കി വനിതകളെ ദേശീയ വളർച്ചയുടെ ചാലക ശക്തികളാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ കേന്ദ്ര സർക്കാർ രാജ്യത്ത് നടപ്പിലാക്കിയത്. വിശദാംശങ്ങളിലേക്ക്.
1: ദേശീയ വളർച്ചയുടെ നിർണായക ഘടകമാക്കി സ്ത്രീകളെ കൈപിടിച്ചുയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചു. സാമ്പത്തിക ഉൾപ്പെടുത്തൽ, സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം തുടങ്ങിയ മേഖലകളിൽ വലിയ തോതിലുള്ള പങ്കാണ് സ്ത്രീകൾ വഹിക്കുന്നത്. ജൽജീവൻ മിഷൻ, സ്വച്ഛ് ഭാരത് മിഷൻ, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന തുടങ്ങിയ സംരംഭങ്ങളിലൂടെ സമാനതകളില്ലാത്ത പുരോഗതിക്കാണ് ഇന്ത്യൻ ഗ്രാമങ്ങൾ ഈ കാലയളവിൽ സാക്ഷ്യം വഹിച്ചത്. പ്രധാനമന്ത്രി ജൻധൻ യോജനയിലൂടെ ദശലക്ഷക്കണക്കിന് ആളുകളെ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ ഒട്ടനേകം പേരുടെ വീടെന്ന സ്വപ്നവും യാഥാർത്ഥ്യമായി. ഗ്രാമതലത്തിലുള്ള സ്വയം സഹായ സംഘങ്ങളിലൂടെ വീട്ടമ്മമാരെ ഗ്രാമീണ സംരംഭകരാക്കി മാറ്റി. നാരീശക്തി സമസ്ത മേഖലകളിലും പ്രകടമായ മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഡെറാഡോണിലെ ഇന്ത്യൻ മിലിട്ടറി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നിപ ബാധിതനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. രോഗ ഉറവിടം സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. ജില്ലയിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പ്രത്യേക കൺട്രോൾ റൂമും ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16 ആയി. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് DMO അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട് ജില്ലകളിലും ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. ഫ്രാൻസിലെ എവിയനിൽ ഈ മാസം 15 മുതൽ 17 വരെ നടക്കുന്ന 52nd G7 ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി സംവദിക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. 14-ന് ഫ്രഞ്ച് നഗരമായ നിസിലെത്തുന്ന പ്രധാനമന്ത്രി ഇമാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. 14 മുതൽ 16 വരെ സ്ലോവാക്യ സന്ദർശിക്കുന്ന അദ്ദേഹം സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായുള്ള പ്രതിനിധിതല ചർച്ചകളിൽ പങ്കെടുക്കും. സ്ലോവാക്യൻ പ്രസിഡന്റ് പീറ്റർ പെലിഗ്രിനിയുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. 18-ന് ഫ്രാൻസ് തലസ്ഥാനമായ പാരീസിൽ നടക്കുന്ന വിവി ടെക് ഉച്ചകോടിയെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും.

0: വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് പെട്രോളും ഡീസലും വാങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ പ്രതിസന്ധി മൂലമുള്ള ഇന്ധനക്ഷാമം ഒഴിവാക്കാനാണ് നടപടി. വൻകിട ഉപഭോക്താക്കൾ ഇനി മുതൽ സ്വന്തം കൺസ്യൂമർ പമ്പുകൾ വഴി ഇന്ധനം ശേഖരിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. 90 ദിവസത്തേക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ നിന്ന് ഒരാൾക്ക് പ്രതിദിനം പരമാവധി 200 ലിറ്റർ ഡീസൽ മാത്രമേ നൽകാവൂ എന്നും നിർദ്ദേശമുണ്ട്. പൂഴ്ത്തിവയ്പ് തടഞ്ഞ് സുഗമമായ ഇന്ധന വിതരണം ഉറപ്പാക്കാനാണ് നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. 49 വയസ്സായിരുന്നു. ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവായ അദ്ദേഹം ഷൂട്ടിംഗ് പരിശീലകനായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ജർമ്മനിയിൽ നടന്ന ISSF ലോകകപ്പിന് ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങുന്നതിനിടെ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ജസ്പാൽ റാണയുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയ പ്രമുഖർ ദുഃഖം രേഖപ്പെടുത്തി. ആഗോള സംഘർഷങ്ങളുടെ ആഘാതം നേരിടാൻ സുസ്ഥിരമായ നയതന്ത്ര ശ്രമങ്ങളും വിവിധ രീതിയിലുള്ള വിതരണ ശൃംഖലകളും അനിവാര്യമാണെന്ന് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് ഫിൻലൻഡിൽ നടന്ന ചർച്ചകളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: Today, our largest oil supplier, little less than 40%, is Russia. Our largest gas supplier is the United States. And that was not the case till the 28th of February of this year. The main supplier was Qatar. So what is happening is the world is also de-risking on the region. People are looking for alternative energy sources and saying, okay, I'm prepared to buy at longer distance, maybe at a higher cost, but there is a greater security about it, predictability about it.
0: ഉള്ളിയുടെ കുറഞ്ഞ സംഭരണ വില ക്വിന്റലിന് 1650 രൂപയായി പരിഷ്കരിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഉള്ളി സംഭരണം ശക്തിപ്പെടുത്താനും കർഷകർക്ക് വരുമാനം വർദ്ധിപ്പിക്കാനുമാണ് നടപടിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണ കൊറിയ 2-1 ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി. ഇന്നലെ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ 2-0 ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയിരുന്നു. ഇന്ന് രാത്രി 12:30 നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ കാനഡ ബോസ്നിയ ആൻഡ് ഹെർസഗോവിനെയും നേരിടും. നാളെ രാവിലെ 6:30 ഗ്രൂപ്പ് ബിയിൽ USA പരാഗ്വേ മത്സരം നടക്കും. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 10th പതിപ്പിന് ഇന്ന് തുടക്കം. രാത്രി 11:00 ആരംഭിക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ ഹർമൻപ്രീത് കൌർ നയിക്കും. ഇറാനെ നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ശക്തമായ ആക്രമണം ഇറാനെതിരെ നടത്തുമെന്ന് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകമാണ് ആക്രമണം നിർത്തിവയ്ക്കുന്നതായുള്ള പ്രഖ്യാപനം വന്നത്. ഇറാൻ ഉന്നത നേതൃത്വവുമായുള്ള ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്നും ട്രംപ് അറിയിച്ചു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാർ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞതായും വൈകാതെ ഒപ്പുവയ്ക്കുമെന്നും US പ്രസിഡന്റ് പറഞ്ഞു. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട സംഭവത്തെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ സെക്രട്ടറി ജനറൽ ആസെനിയോ ഡൊമിംഗും അപലപിച്ചു. സംഭവത്തിൽ പൂർണ്ണവും സുതാര്യവുമായ അന്വേഷണം നടത്തണമെന്നും മാരിടൈം ഓർഗനൈസേഷൻ വ്യക്തമാക്കി. പാക് അധീന കശ്മീരിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് നേരെ പാക് സൈന്യം നടത്തിയ വെടിവയ്പിൽ 16 പേർ കൊല്ലപ്പെട്ടു. 37 പേർക്ക് പരിക്കേറ്റു. അടിസ്ഥാനാവകാശങ്ങൾ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് 70,000-ത്തോളം ജനങ്ങളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധങ്ങളിലും 30 പേർ കൊല്ലപ്പെട്ടിരുന്നു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അമർനാഥ് യാത്രയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം പുരോഗമിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയുടെ

ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. ദുഃഖം രേഖപ്പെടുത്തി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇറാന് നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി ദക്ഷിണ കൊറിയ. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0402 970 8 9 6. ഇഷ്ടഗാനങ്ങളിൽ നിന്ന് നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ. സ്റ്റുഡിയോയിൽ സാങ്കേതിക സഹായവുമായി കൂടെയുള്ളത് ചന്ദ്രലേഖ മല്ലിശ്ശേരി. നമുക്ക് നമ്മുടെ ആദ്യത്തെ കോളർ ലൈനിലുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ.
0: ഹലോ, നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: ഇത് പ്രേമ, ചാവശ്ശേരിയിൽ നിന്ന്.
0: ചാവശ്ശേരിയിൽ നിന്നും പ്രേമേച്ചിയാണ്. പ്രേമേച്ചി, എന്തൊക്കെയുണ്ട് ചാവശ്ശേരി വിശേഷങ്ങൾ?
1: വിശേഷം, ഞാൻ കഴിഞ്ഞ ബുധനാഴ്ച നോക്കി, റേഡിയോ നോക്കുമ്പോ നെറ്റില് ധാരാറായിട്ട്. പിന്നെ മോളെ കുട്ടിയുടെ ഒരു പിറന്നാളാണ് ഞായറാഴ്ച.
0: മോളെ കുട്ടിയുടെ പിറന്നാൾ ഈ വരുന്ന ഞായറാഴ്ചയാണോ?
1: വരുന്ന ഞായറാഴ്ച, വരുന്ന ഞായറാഴ്ചയാണ്.
0: എട്ടാം വയസ്സ് അല്ലേ? ഓക്കെ. അപ്പോ എന്താണ് സ്പെഷ്യൽ ആക്കിയിട്ട് ഉള്ളത്? ഒന്നുമില്ല, കേക്ക് മുറി കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ?
1: അതൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. സ്പെഷ്യൽ ആയിട്ട് വേറെ ഒന്നുമില്ല. കേക്ക് മുറി ഉണ്ട്, പിന്നെ അമ്പലത്തിൽ കൊടുക്കും, അമ്പലത്തിൽ പോകും, പായസം കഴിക്കും, പിന്നെ പുറത്തു നിന്നാണ് ഭക്ഷണത്തിനെല്ലാം പോവാ.
0: ആണോ? ആഹാ, അത് ശരി. പുറത്താണ് അപ്പൊ? വീട്ടിൽ നിന്ന് അങ്ങനെ തയ്യാറാക്കുന്നില്ല.
1: വീട്ടിന്ന് തയ്യാറാക്കാന്ന് വെച്ചില്ല. ഇപ്പം പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കില്ല. എന്നുവെച്ചാ രാവിലെ മകളും എല്ലാവരും ജോലിക്ക് പോണേ, അതുകൊണ്ട് പിന്നെ രാത്രി ഭക്ഷണം ആക്കേണ്ട സമയമില്ല. ഞാനും പ്രേമാട്ടനും അങ്ങോട്ട് പോകലാ.
0: ഓഹോ, അത് ശരി.
1: കണ്ണൂരേക്ക് മോളെ കല്യാണം കഴിച്ചു കൊണ്ടേ പുതിയ തരുവാ.
0: ഓ, പുതിയ തരുവല്ലേ?
1: പുതിയ തരു.
0: അപ്പൊ അങ്ങോട്ടേക്കാണ് യാത്ര. അപ്പൊ ആഘോഷൊക്കെ കഴിഞ്ഞ് മെല്ലെ തിരിച്ചു വരുള്ളൂ അല്ലേ?
1: അതെ, കഴിഞ്ഞിട്ട് ഞായറാഴ്ച.
0: ഓക്കെ. അപ്പൊ വാവയുടെ പേരെന്തായിരുന്നു?
1: ആയുഷി.
0: ആയുഷി
1: ആൻസിയാണ്, മൂത്തോള് ആയുഷി, ഇത് ആൻസിയാണ്, ചെറിയ മോളാ.
0: ഓ, വല്ലാത്തൊരു പേരാണല്ലോ. ആൻസി അല്ലേ? ഓക്കെ. എട്ടാമത്തെ
1: ആയുഷിന്റെ കഴിഞ്ഞ മാസം പിറന്നാൾ കഴിഞ്ഞു.
0: ഓ, കഴിഞ്ഞു അല്ലേ? ഓക്കെ. അന്നും ഇതുപോലെ ആഘോഷിച്ചോ? അപ്പോ ഈ ഒരു പിറന്നാളിന് നമ്മുടെ റേഡിയോ മലബാറിന്റെ ആശംസകൾ കൂടി അറിയിക്കില്ലേ?
1: ആയിക്കോട്ടെ, അറിയിച്ചോ.
0: അപ്പൊ ഏത് പാട്ടാണ് ഇന്ന് കുട്ടിക്ക് വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്?
1: ഞാൻ ട്രൈ ചെയ്തത്

0: സുന്ദരി വാവേ സുന്ദരി വാവേ ചായോ ചാഞ്ഞുറങ്ങേ.
1: ആ ഓക്കെ, സദൃശവാക്യം എന്നുള്ള ഒരു സിനിമയിലെ പാട്ടാണത്.
0: പാട്ടാണ്
1: മോക്ക് വേണ്ടിയിട്ട്.
0: ആ മോക്ക് വേണ്ടിയിട്ട്
1: ചുന്ദരി വാവേ ചുന്ദരി വാവേ കേട്ടാ, അതാണ് പാട്ട്. ഓക്കെ, അപ്പൊ ഈ പാട്ട്, ആ ഈ പാട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടൊന്ന് കേൾപ്പിച്ചാലോ. ഓക്കെ, അപ്പൊ പിറന്നാൾ ആശംസകൾ അറിയിക്കണേ.
0: ഓക്കെ,
1: പാട്ട് കേട്ടോളൂ ചേച്ചി.
0: ഓക്കെ,
1: താങ്ക് യു.
0: താങ്ക് യു.

0: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്തത് ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: നമസ്കാരം, ഇത് നാണു വെമ്പടി.
0: നാണു വെമ്പടി, നമ്മള് ആദ്യമായിട്ടാണോ സംസാരിക്കുന്നേ?
1: ആദ്യമായിട്ടാണോ?
0: ആദ്യമായിട്ടാണ്. അപ്പൊ ആ റേഡിയോയുടെ സൗണ്ട് ലേശം ഒന്ന് കുറക്കുമോ? ആ, മാറി നന്നാ മതി. ഓക്കെ ഓക്കെ ഓക്കെ. എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങള്? വീട്ടിലാരൊക്കെയുള്ളത്? ആണോ? ഓക്കെ. നാണു ഏട്ടൻ, ലീല. ഓക്കെ, പറഞ്ഞോ പറഞ്ഞോളൂ.
1: സന്തോഷ്.
0: ബിജു. ഓക്കെ, അടുത്തയാള്? ജിജേഷ്. എല്ലാവർക്കും ഈ രണ്ട് മക്കളാണ്. എല്ലാരും അടുത്ത് തന്നെയാണോ താമസം? അല്ലേ, എല്ലാരും ചുറ്റുവട്ടം തന്നെ ഉണ്ട്. ഓക്കെ, എല്ലാരും എന്തൊക്കെയാ ചെയ്യുന്നേ? കല്ലിന്റെ പണി. ഓക്കെ, പിന്നെ അടുത്തയാള്? ഓക്കെ, അപ്പൊ എല്ലാരും നമുക്കൊരു വീട് വെക്കാനുള്ള എല്ലാ സൗകര്യവും അവിടെ തന്നെ ഉണ്ട് അല്ലേ? ഓക്കെ, ഭക്ഷണമൊക്കെ കഴിച്ചതാണ് ഏട്ടാ? കഴിഞ്ഞു അല്ലേ. അപ്പൊ ഇന്ന് ഏത് പാട്ട് കേൾക്കാൻ വേണ്ടിട്ടാണ് ഇന്ന് വിളിച്ചത്? ആത്മവിദ്യാലയമേ. ആ, ഒന്ന് പാടി, നമുക്ക് വേണ്ടിട്ടൊന്ന് രണ്ടു വരി ഒന്ന് പാടിത്തരാവോ?
1: ആത്മവിദ്യാലയമേ.
0: അടിപൊളി അടിപൊളി അടിപൊളി. അത്യാവശ്യം പാടുന്നൊക്കെ ഉണ്ടല്ലേ.
1: ഓക്കെ,
0: എങ്ങനെയാ നമ്മളെ റേഡിയോ കുറിച്ച് എങ്ങനെയാ അറിഞ്ഞത്? അതെ അല്ലേ. ആഹാ, അത് ശരി. ആ ഓക്കെ ഓക്കെ. അതെ അല്ലേ. ആ, എന്റെ അടുത്താണല്ലേ. ആ അതെ അതെ. ആ അതെ, നമ്മളെ കോക്കിനട്ടല്ലേ. ഓ, അതിന്റെ അടുത്ത് തന്നെയാണ് വീട്. ഓക്കെ, എന്റെ വീട് മട്ടന്നൂര് തന്നെയാണ്. മട്ടന്നൂര് നമ്മുടെ കോടതി സ്റ്റോപ്പായിട്ട് വരും. ഓ, കല്യാണം കഴിച്ചു, രണ്ട് കുട്ടികളുണ്ട്. ഒരാളിപ്പം പ്ലസ് വണ്ണ് പോകാൻ വേണ്ടിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്നു. ഒരാള് കുഞ്ഞു മോനാണ്, ഒന്നാം ക്ലാസ്സിലായിട്ട്. വലിയൊരു ഗ്യാപ്പുണ്ട് രണ്ടുപേരും. അപ്പൊ ഈ ഒരു പാട്ട് ആർക്കൊക്കെ വേണ്ടിട്ടാണ് നാനോട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്? ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് ഇവർക്കെല്ലാം വേണ്ടിട്ട് കേൾപ്പിച്ചു കൊടുക്കാം. പിന്നെ നമ്മളെല്ലാ പ്രോഗ്രാമും കേൾക്കാറുണ്ടോ? അത് ശരി. ആഹാ, അപ്പൊ അതെ വെക്കും. ആഹാ ഓക്കെ, അപ്പൊ നമ്മുടെ സ്ഥിരം ശ്രോതാവാണ് അല്ലേ?

0: ഓക്കെ. അപ്പോ ഒരു ദിവസേ, ഒരു ദിവസം നമ്മുടെ സ്റ്റുഡിയോ കാണാൻ വരുന്നുണ്ടോ? ഇവിടെ വന്നിട്ടുണ്ടായിരുന്നോ? എന്തായിരുന്നു പേര്? അനന്തു. ആ ഓക്കെ ഓക്കെ ഓക്കെ, ഇവിടെ
1: വന്നിട്ടുണ്ട്.
0: ഓക്കെ ഓക്കെ. സകല കലാവല്ലഭനാണ്. അവിടെ ഉണ്ടോ? ആളിപ്പോ ഉണ്ടോ?
1: ഇല്ല, പഠിക്കാൻ
0: പോകാം. അത് ശരി. ആ ഓക്കെ. അപ്പൊ എന്തായാലും പറഞ്ഞോളൂ, പറഞ്ഞോളൂ, എന്തോ പറയാൻ വന്നു. അത് ശരി. കിട്ടി. ഓക്കെ. അപ്പൊ ഒന്ന് വിളിച്ചു നോക്കാന്ന് കരുതി അല്ലേ? അപ്പൊ ലൈനിൽ ചെയ്യാണ്. എന്താ ചെയ്യാ, ഒരുപാട് ആൾക്കാർ വിളിച്ചോണ്ടിരിക്കല്ലേ. അപ്പോ ഓ, തീർച്ചയായിട്ടും എല്ലാവരും ഇവിടെ നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും കേൾക്കുന്നുണ്ട്. ഞാൻ എല്ലാവരെയും പ്രത്യേകം പ്രത്യേകം പറഞ്ഞേക്കാം. ചേട്ടൻ അന്വേഷിച്ചിട്ടുണ്ടെന്ന്. ഓക്കെ, സൂര്യയോട് പ്രത്യേകം പറഞ്ഞേക്കാം. സൂര്യയുടെ ഫാൻ ആണല്ലേ. ഓക്കെ, ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം. ആണോ? താങ്ക് യു, താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേട്ടല്ലോ ചേട്ടാ.
1: ഓക്കെ,
0: ഇതാ പാട്ട് കേട്ടോളൂ. വിളിച്ചാൽ വളരെ സന്തോഷം.
1: ഓക്കെ.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
2: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്തത് ആരാണെന്ന് നോക്കാം. ഹലോ
3: ഹലോ
2: ഹലോ, ഇതാരാ? കൊറേ നാളായല്ലോ. തിരിഞ്ഞു തിരിഞ്ഞു അതെല്ലേ, എന്താ ചെയ്യാ, ഒരുപാട് ആൾക്കാര് വിളിച്ചോണ്ടിരിക്കല്ലേ. അപ്പൊ ചെലപ്പോ
3: ഓക്കെ,
2: പിന്നെ എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറ.
3: പിന്നെ പാട്ട് വേണ്ടത്
2: ഞാൻ പാട്ട് പറഞ്ഞോളൂ ആദ്യം.
3: അത് സിനിമയില് മോഹൻലാലും ഉറവേശു അഭിനയിച്ചൊരു ഇതുണ്ട്, കള്ളു കുടിച്ച് ചൂടായിട്ട്
2: പാട്ടാണോ അല്ലേ?
3: ആയി അഭിനയിക്കുന്നൊരു പാട്ട്.
2: ഓക്കെ, ആ പാട്ടാണ്. പരുമലച്ചെരുവിലെ പടിപ്പുര വീട്ടിൽ പതിനെട്ടാം വട്ടത്തെങ്ങ് വച്ചു. നല്ല രസമാണ് കേൾക്കാൻ
3: രണ്ടുപേരും.
2: ഏത് പാട്ടാ? ഞാനോ? ഞാനിപ്പോ ഒരു പാട്ട് പാടി തന്നില്ലേ. ഇനി ചേച്ചി എനിക്കൊരു പാട്ട് പാടി താ. ഏതെങ്കിലും മതി. അയ്യോ, ഞാൻ പാടിത്തരണോ? ഏത് പാട്ടാ വേണ്ടേ? പഴയ പാട്ടാണോ പുതിയ പാട്ടാണോ?
3: പഴയ പാട്ട് മതി.
2: പഴയ പാട്ട് മതി.
3: പഴയ പാട്ട് മതി. ഞാൻ പഴയതല്ലേ.
2: അങ്ങനെയുണ്ടോ? അങ്ങനെ പഴയത് പുതിയതൊന്നുമില്ല. നമ്മുടെ മനസ്സല്ലേ. അപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. മെല്ലെ മെല്ലെ മുഖപടം തെല്ലെ.

0: മെല്ലെ മുഖപടം തെല്ലൊതുക്കി പോരെ. അപ്പൊ ഇനി അടുത്ത തവണ വിളിക്കുമ്പോഴേ എനിക്കൊരു നല്ലൊരു പാട്ട് പാടി തരണം കേട്ടോ. ചെറിയ പാട്ട് ഒരു നാല് വരി മാത്രം പാടി തന്നാ മതി കേട്ടാ. അതിനില്ലേ ഒരു ദിവസം എഴുതി വെക്ക പേപ്പറിൽ, എന്നിട്ട് എഴുതി വെച്ചിട്ട് അന്ന് പാടി തന്നാ മതി. നോക്കിട്ട് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ ഇപ്പൊ ഞാൻ എന്തായാലും നിർബന്ധിക്കുന്നില്ല. അപ്പൊ ഈ പാട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടിട്ട് കേട്ടാലോ അല്ലേ. ഓക്കെ താങ്ക് യു ചേച്ചി, ഇതാ പാട്ട് കേട്ടോളൂ.
1: ഓക്കെ ഓക്കെ.
2: മുന്തിരി കല്ലിന് കയ്പ അല്ലേ, കല്ലിന്റെ കയ്പ നീ ഒന്നറിയും.

0: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0409029970896. ഇഷ്ടഗാനങ്ങളുമായി അടുത്തത് ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
0: ഗുഡ് ആഫ്റ്റർനൂൺ. സജിത്
1: പാറക്കാടി തന്നെ.
0: യെസ്. എന്തൊക്കെയുണ്ട് വിശേഷം?
1: വിശേഷം നല്ല വിശേഷം.
0: എങ്ങനെയുണ്ട് മഴയൊക്കെ അങ്ങോട്ട്?
1: മഴയല്ല ഇങ്ങോട്ട്. ആ, നല്ല മഴയാണ്,
0: കുഴപ്പമില്ലാതെ പെയ്യുന്നുണ്ടല്ലേ.
1: ആ, അങ്ങോട്ട് മഴയില്ലേ?
0: മഴയുണ്ട്, ഇടയ്ക്ക് മഴയുണ്ട്, ഇടയ്ക്ക് വെയിലാണ്. ഇന്ന് കുറച്ചൊരു ആശ്വാസം ഉണ്ട് മഴക്ക്.
1: അതെ, ഇന്ന് മഴയൊന്നും ഇല്ല. പിന്നെന്തെല്ലാം? സുഖം തന്നെയല്ലേ?
0: സുഖാണ്. അവിടെ എല്ലാവർക്കും സുഖല്ലേ?
1: എല്ലാവർക്കും സുഖം തന്നെ.
0: ഓക്കേ, അപ്പൊ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് തോന്നുന്നു.

0: ഭക്ഷണം കഴിക്കണ്ട, എല്ലാം വിളിച്ചത് എന്റെ പാട് കഴിക്കൂ.
1: പാട്ടൊക്കെ കേട്ടതുകൊണ്ട് കഴിക്കാൻ വിചാരിച്ചല്ലേ?
0: പാട്ടെല്ലാം കേട്ട് കഴിഞ്ഞിട്ടാ നല്ല പാട്ടാ വേണ്ടേ.
1: അപ്പൊ ഇന്ന് ഏത് പാട്ടാന്ന് പറഞ്ഞോളൂ.
0: ഈ മാസത്തിനെ പറ്റിയുള്ള പാട്ട് തന്നെ മതി. ജൂണിലെ നിലമഴയിൽ.
1: ഓ, അടിപൊളി പാട്ടാണല്ലോ തിരഞ്ഞെടുത്തിരിക്കുന്നേ. എനിക്ക്
0: അത് ഞാൻ ഇന്നേരെ വിചാരിച്ചു, ഞാൻ വെള്ളിയാഴ്ച വിളിക്കുന്നത് ഞാൻ ഈ പാട്ട് തന്നെ പറയും.
1: അതെ, തീരുമാനിച്ചു ഉറപ്പിച്ചിട്ടിറങ്ങിയതാണ്.
0: അതന്നെ അപ്പഴിനെ കിട്ടി, ഞാൻ വിളിക്കുമ്പോ തന്നെ വേഗം കിട്ടി.
1: അടിപൊളി പാട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്.
0: ഞാൻ മുമ്പേ വിചാരിക്കണ്ട ഈ പാട്ട് ജൂൺ മാസം വന്നാ പറയാന്ന്.
1: അതല്ലേ, ഓക്കെ.
0: മെയ് മാസത്തെ പാട്ട് പറയാം. നല്ല പറയാം.
1: അങ്ങനല്ലേ, ഓരോ മാസത്തിലെ പ്രത്യേകം പ്രത്യേകമായിട്ട് ഓരോരോ പാട്ടുകൾ.
0: പിന്നെ അവിടെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ?
1: ഇവിടെ എല്ലാവർക്കും സുഖാണ്. എല്ലാവരും അവരവരുടെ ജോലിയിൽ തിരക്കിട്ട് ഇങ്ങനെ ജോലി ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പ്രോഗ്രാമൊക്കെ
0: കഴിഞ്ഞ
1: ഭക്ഷണം കഴിക്കാൻ
0: നാട്ടിലെ പാട്ടെല്ലാം കേട്ടു
1: കേട്ടു. എങ്ങനെയുണ്ട്, നന്നായിട്ടുണ്ടോ?
0: നന്നായിട്ടുണ്ട്. കൊട്ടിവരെ
1: ഇനി ഒരുപാട്
0: നമുക്ക് ഇവിടെ അങ്ങനെ ഇടക്കിടക്കാലും കിട്ടുന്നില്ലേ? നീ നേരം എന്തെല്ലോ.
1: അതെ, അത് ശരി.
0: പിന്നെ
1: പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ആ സിഗ്നൽ ബ്രേക്ക് ആയി പോകുന്നതാണ്.
0: പിന്നെ
1: കുറച്ച് കുറയും. നമ്മുടെ എൽ ഇ ഡി ബൾബ് ഇടുമ്പോഴാണ് ഈ ഒരു പ്രശ്നം കാണിക്കുന്നത്.
0: നല്ല ക്ലിയറാ, ഒന്നുമില്ലെങ്കിൽ.
1: അതെല്ലേ,
0: എന്തെങ്കിലും കിട്ടിട്ടാകുമ്പോ ചെറിയ ക്ലിയർ
1: പ്രശ്നം. ടിവി ഒക്കെ വെച്ചാൽ പ്രശ്നമാവും അല്ലേ?
0: ആ, ഇന്നേരം ക്ലിയർ ഉണ്ടാവില്ല. ഒന്നും ഇല്ലെങ്കിൽ നല്ല ക്ലിയർ ആയിരിക്കും. ഇപ്പെല്ലാം നല്ല ക്ലിയർ ഉണ്ട്. ഇപ്പൊ ഒന്നും വെച്ചിട്ടില്ല, ലൈറ്റ്
1: വിട്ടിട്ടാ.
0: അത് അങ്ങനെയാകുമ്പോ വിളിക്കാൻ പറ്റൂ.
1: അതെല്ലേ, ആ കുഴപ്പമില്ല.
0: പാട്ട് കേക്കണ്ടേ?
1: പിന്നെ തീർച്ചയായിട്ടും പാട്ട് കേക്കണ്ടേ. നമ്മള് പാട്ട് കേക്കാണല്ലേ, ഇത്രയും കഷ്ടപ്പെട്ട് അല്ലേ, കുത്തിയിരുന്ന് വിളിച്ച് അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും പാട്ട് കേട്ടാലോ. നല്ല ക്ലിയർ.
0: ഓക്കെ,
1: അപ്പൊ പെട്ടെന്ന് കൊടുത്തോ.
0: ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ?
0: നല്ല വിശേഷം.
1: നല്ലൊരു പാട്ടുണ്ടോ ശൈത്യ തെരഞ്ഞെടുത്തിരിക്കുന്നേ? സൂപ്പർ. നമ്മുടെ എന്താ പറയാ, ജൂൺ മാസത്തിനും ഇണങ്ങിയ ഒരു പാട്ട് അല്ലേ?
0: ജൂൺ മാസം.
1: ആ,
0: ഈ പാട്ട് കഴിയുമ്പോ
1: മഴ വരണം അല്ലേ?
0: മഴ വരത്തി ഭക്ഷണം കഴിച്ചില്ല.
1: ആ, ഭക്ഷണം കഴിച്ചില്ല. ഞങ്ങള് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇനി കഴിക്കുള്ളൂ. അപ്പൊ നിങ്ങളെ പോലെ
0: തന്നെ
1: എല്ലാരും
0: ഉണ്ടല്ലേ?
1: അതെ അതെ, ചില സമയങ്പങ്ങളില് തിരക്ക് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ഉണ്ടാവും. മേഡം ചന്ദ്രലേഖ മേഡാന്ന് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. ഓ, മാഷോടക്കം അന്വേഷണം പറയാം. ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക്
0: യു.
1: രാമാട്ടണ്ടല്ലേ, അത് പറഞ്ഞേക്കാട്ടോ. ആ, നമ്മള് കൊട്ടിയൂര് പോവാതെ എങ്ങനെ എടുക്കുന്നേ? നമ്മള് കൊട്ടിയൂര് പോയിട്ട് എടുത്തതല്ലേ ഇതൊക്കെ. ഇനി ഒരുപാട് വരാനുണ്ട് പരിപാടികൾ, ഇനിയും ഉണ്ട് വരാനുണ്ട്. ആ, ഇനിയും ഉണ്ട്. അപ്പൊ നമുക്ക്
0: കുഞ്ഞിണ്ട്. എന്നാ പഠിക്കുന്നേ കുട്ടികൾ?
1: ആര്? എന്റെയാ? ആ, എന്റെ ആള് ഇപ്പം മൂത്ത ആള് പ്ലസ് വണ്ണിലേക്ക് പോവാൻ തയ്യാറായിട്ട് നിക്കാണ്. കുഞ്ഞുമോനാണ്, ഒന്നാം ക്ലാസ്സില്. രണ്ടാമരും കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ടേക്കാം. ഓ, തീർച്ചയായിട്ടും പറയാം. പാട്ട് കേട്ടെ?
0: ഓക്കെ ഓക്കെ
1: ഓക്കെ, താങ്ക് യു.
0: ആ, വെൽക്കം.

0: ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.
1: ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ

0: ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടൂ വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.
1: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുകയാണ്. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് എടുത്ത ധാരണം നോക്കാം. ഹലോ,
2: നമസ്കാരം.
1: നമസ്കാരം, ഇതാരാണ്? പറയൂ.
2: പത്മനാഭൻ ഇല്ലങ്ങേരി.
1: പപ്പേട്ടാ, എങ്ങനെയുണ്ട് യാത്രയൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു നെയ്യമൃതി യാത്രയൊക്കെ?
2: നെയ്യമൃതി യാത്ര സുഖം തന്നെ, അതൊന്നും കുഴപ്പമില്ല.
1: അവിടെ
2: പോയി വന്നു,
1: എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു അല്ലേ?
2: അതെ അതെ.
1: അതിനുശേഷം ഇനി അങ്ങോട്ട് പോകാൻ പറ്റുമോ? എങ്ങനെയാ അത് കഴിഞ്ഞിട്ട്?
2: വണ്ണാരം പെരുക്കാന്നൊരു ഏർപ്പാടുണ്ടല്ലോ, അത് നമ്മളന്ന് വണ്ണാരം ഉണ്ടായിട്ടല്ലോ, ഇവിടെ പിറ്റേന്നിട്ട് വണ്ണാരം വരുന്നുള്ളൂ.
1: ഓ, അത് ശരി. ആ ആ,
2: അതുകൊണ്ട് എല്ലാ വർഷവും കലശാട്ട് സമയത്ത് പോകലുണ്ട് ഞാൻ.
1: ആ സമയത്ത് പോകല്ലാരും എത്തും അല്ലേ?
2: ആ സമയത്ത് ആ കലശാട്ടിന് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല.
1: അത് ശരി. ആ, ഇതിന് മാത്രം കലശാട്ടിന് മാത്രം പോകാൻ പറ്റും അല്ലേ?
2: അല്ല, ബാക്കി പുരുഷന്മാർക്ക് പോകാം,
1: സ്ത്രീകൾക്ക് പോകാൻ പറ്റില്ല.
2: പറ്റില്ല. അപ്പം നമ്മള് ഫസ്റ്റ് നെയ്യാട്ടത്തിന് പോകുന്ന സമയത്ത് കുട്ടികൾക്ക് പറ്റൂല, ഈ ലാസ്റ്റ് ഈ കലമരവിന് ശേഷവും നിങ്ങൾക്ക് പറ്റൂല.
1: അപ്പൊ
2: ഈ രണ്ടു സമയത്താ ഞാൻ പോരും.
1: അതെല്ലേ, വീട്ടിൽ നിന്ന് എല്ലാരും പോയായിരുന്നു അവിടെ? പിന്നെ ഷിജു നാട്ടിലുണ്ടോ?
2: ഷിജു ഉണ്ടായിരുന്നു, മോനിപ്പം ഒരു രണ്ടാഴ്ച പോയിട്ട്.
1: അതെ, ഇപ്പൊ എവിടെയാ ഉള്ളത്? ഇപ്പം
2: ഇപ്പൊ ഉള്ളത് രാജസ്ഥാൻ.
1: രാജസ്ഥാനാ? ഇടയ്ക്ക് വിളിക്കാറുണ്ടായിരുന്നു. ഇപ്പം വീടിന്റെ ഒക്കെ പണിയും തിരക്കൊക്കെ ആയ ശേഷം
2: ഗൃഹപ്രവേശനമൊക്കെ കഴിഞ്ഞു.
1: അതെ അല്ലേ. ആ ആ ആ, അത് ശരി. ഇടയ്ക്ക് വിളിക്കുന്നതാണ്, മൂപ്പര് അവിടെ നിന്ന് വിളിക്കും ഗ്യാപ്പ്
2: കിട്ടുമ്പോഴേ. ഇപ്പൊ മുമ്പത്തെ പോലെ കിട്ടുന്നില്ല കേട്ടോ.
1: അതെ അല്ലേ, അവിടെ അവരുടെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആകുമ്പോ അങ്ങനെ തന്നെ.
2: വിളിച്ചിട്ട്
1: കിട്ടായിട്ടാണോ? ഇങ്ങോട്ട് കിട്ടുന്നില്ല.
2: ഞാനിങ്ങനെ പുറത്തു ഇങ്ങനെ നിങ്ങളെ പാലക്കാടുകാരന്റെയും മറ്റേ മകളിങ്ങനെ
1: പിന്നെ ഷീബി ഇപ്പൊ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അവർക്ക് ഇപ്പം
2: ഇല്ല, ഷീബി ഒന്നും ചെയ്യുന്നില്ല.
1: എളിയാള് പോകുന്നില്ലേ? ടീച്ചർ അല്ലേ. ഓക്കെ ഓക്കെ. ഇപ്പൊ എല്ലാരെയും തിരക്കിയതായിട്ട് പറയാം, അങ്ങോട്ടൊന്നും വരാൻ
2: പറ്റുന്നില്ല.
1: ഇനിയിപ്പം അജേഷൊക്കെ ഒരു ദിവസം അങ്ങോട്ട് വരാം, ശ്രമിക്കാം. അതെ അതെ, ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പം വീട്ടിൽ കൂടെ അടുപ്പിച്ചിട്ടേ വരുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും പപ്പേട്ടാ, നമുക്ക് പാട്ട് ഏതാണെന്ന് പറഞ്ഞില്ല.
2: പാട്ട് ഡേഞ്ചർ ബിസ്ക്കറ്റിലേ ജയേന്ദ്രൻ പാടിയ ഒരു പാട്ടില്ലേ, അശ്വതി നക്ഷത്രമേ നിന്ന വിരാമ സങ്കൽപ്പമേ. അത്
1: അടിപൊളി. അവ രണ്ടുപേരും കൂടി കേട്ടാ കൊള്ളാന്നുണ്ടായിരുന്നു.
2: എന്നാ കേട്ടോളൂ.
1: ആ, പറഞ്ഞോളൂ, പാടിക്കോളൂ.
2: അശ്വതി നക്ഷത്രമേ നിന്ന വിരാമ സങ്കൽപ്പമേ, ഹൃദയാംബരത്തിലെ മുകിലാംബരത്തിലെ മറയാത്ത മംഗല്യമേ, അശ്വതി നക്ഷത്രമേ നിന്ന വിരാമ സങ്കൽപ്പമേ.
1: അടിപൊളി, നന്നായി നന്നായി, സൂപ്പർ സൂപ്പർ. അപ്പൊ ഈ പാട്ട് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പം ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്?
2: നമുക്ക് എല്ലാവർക്കും, നമ്മളെ റേഡിയോ മലബാറിലെ ചന്ദ്രലേഖ, മലശ്ശേരി, സൂര്യ, കെ കെ, രാമകൃഷ്ണൻ പഴശ്ശി, ബൈജു സുന്ദരം,
1: മുഴുവൻ
2: ആൾക്കും, നാട്ടുകാർക്കും,
1: എല്ലാവർക്കും വേണ്ടിട്ട്. അതുപോലെ തന്നെ ശ്രോതാക്കളും അല്ലേ, എല്ലാവർക്കും,
2: ശ്രോതാക്കളും എല്ലാവർക്കും വേണ്ടി.
1: ഓക്കെ, അപ്പൊ വിളിച്ചതിൽ വളരെ സന്തോഷം പപ്പേട്ടാ. നമുക്ക് പാട്ട് കേൾക്കാം.
2: ആ

0: ഇതാരാപ്പ വിളിക്കുന്നേ ഇത്രയും സമയമായിട്ട്? വിളിച്ചോണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് തിരക്കുള്ള സമയത്ത് ഞാൻ ഒരിക്കൽ എടുത്തിട്ടില്ലാന്ന് വെച്ചിട്ട് അപ്പാടങ്ങ് വിളിക്കാണ്ടിരിക്കുമല്ലോ വേണ്ടേ. ഹലോ ഹലോ, ഇതാരാ?
1: ഹലോ, ഗീതയല്ലേ?
0: അതെ, എന്നേനു?
1: അല്ല, ഒരു കാര്യം അന്വേഷിക്കാനേനുവേ.
0: എന്നാ കാര്യം? നിങ്ങൾ വേഗം പറഞ്ഞാട്ടെ, കുറെ സമയമായി വിളിച്ചോണ്ടിരിക്കുന്നു.
1: നിങ്ങളെ ഒരു സുഹൃത്തില്ലേനു, ആ ഒരു മല്ലിക?
0: ആ,
1: നമ്മളെ ജയദേവനെ കല്യാണം കഴിച്ച മല്ലിക, കുറേ പ്രായമായിട്ട് കഴിച്ചേ.
0: ആ, മനസ്സിലായി. അല്ല, അതിനിപ്പോ എന്നാ വേണ്ടേ?
1: ഒന്നും വേണ്ടപ്പാ, അവരെടി ഇപ്പൊ പോയിനെ.
0: അവരെടി പോയിന് എന്നോട് കേക്കണ്ടേ? അത് അവരോടല്ലേ വിളിക്കണ്ടേ?
1: അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ അനിയത്തിന്റെ ഭർത്താവിനെ ട്രെയിൻ കയറ്റാൻ വേണ്ടിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിന്.
0: റെയിൽവേ സ്റ്റേഷൻ അല്ലാണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്നാണോ തീവണ്ടി കയറ്റാൻ പോവാ? നിങ്ങൾ എന്ത് വർത്താനം പറയുന്നു?
1: നിങ്ങളിങ്ങനെ ചൂടാലപ്പാ. അന്നേരം ഞാനവിടെ മല്ലികനെയും ജയദേവനെയും കണ്ടിന്, അവരാണോന്ന് ഉറപ്പിക്കാനാ വിളിച്ച്.
0: ഇത് പറയാനാണോ നിങ്ങളിപ്പോ എന്നെ വിളിച്ചേ? അവരെന്താ ഭാര്യയും ഭർത്താവും അല്ലേ, ഒളിച്ചോടുന്നൊന്നും ആയിരിക്കൂലല്ലോ.
1: അല്ലപ്പ, നിങ്ങളെ ഭർത്താവ് ദിനേശന്റെ സുഹൃത്തല്ലേ, നിങ്ങൾക്ക് അറിയായിരിക്കും വിചാരിച്ചിട്ടാന്ന്.
0: ദിനേശന്റെ സുഹൃത്ത് തന്നെ, അവരെടിങ്ങ് പോയതായിരിക്കും, അതെന്തിനാ എന്നോട് ചോദിക്കുന്നേ?
1: അതേ പൈശ്വര്യ തന്നെ, ശാന്ത ടീച്ചറാങ്ക് മരിച്ച്, മോളാങ്ക് കടലിൽ തുള്ളി മരിച്ച്, അവർക്ക് നിന്ന് അപ്പോൾ എവിടെയും പോകുന്നേനല്ലേ. അല്ല, എന്നാലും നിങ്ങൾക്ക് അറിയായിരിക്കൂലേ.
0: നിനക്ക് അത്രക്ക് നിർബന്ധമാങ്ക്, നീ ഒരു കാര്യം ചെയ്യ്, 896 വിളിക്ക്.
1: ആരെ നമ്പറാ?
0: അത് ആരെ നമ്പറൊന്നും അല്ല, അത് റേഡിയോ മലബാറിന്റെ നമ്പറാണ്, 89.6.
1: അതിൽ വിളിച്ചാ കിട്ടുക?
0: നീ വിളിക്കൊന്നും വേണ്ട, നീ അത് വെച്ചാ മതി. അടുത്തയാഴ്ച മുതൽ നെല്ലിക്കന്റെ രണ്ടാം ഭാഗം വരുന്നുണ്ട്, 89.6 എന്ന നമ്പറിൽ നീ വെച്ചാ മതിന്ന്. ഞാൻ വെക്കുന്നേ, എനക്ക് തിരക്കുണ്ട്.
1: ഓ, എന്തൊരു ഡിമാൻഡാപ്പ. ആ, ഞാനറിയൂ, ഞാൻ റേഡിയോ മലബാർ കേക്കൂ. എവിടെയാന്ന് അവര് പോയെന്നു അറിയൂ? അവരെന്തിനാ പോയെന്നു അറിയൂ? ആ

0: മതി മതി മതി മതി, ഇത് മാറിപ്പോയതാവാൻ വഴിയില്ല.
1: നിനക്കെങ്ങനെ അറിയാം?
0: സൈക്കോളജി.
1: ഏ,
0: ഒരു ഗന്ധം വരുന്നുണ്ട് സുരേഷേട്ടാ, ഒരു ഗന്ധം വരുന്നുണ്ടല്ലോ, മല്ലികപ്പൂവിൻ മധുരഗന്ധം.
1: ഏ,

0: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തുടരുകയാണ്. ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്തത് ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ വൈജു, നമസ്കാരം.
0: നമസ്കാരം, ഇതാരാണ്? പറയൂ.
1: ശോഭേച്ചി, നെല്ലൂന്നി.
0: നെല്ലൂന്നിന്നും ശോഭേച്ചി, കുറെ നാളായി തോന്നുന്നു അല്ലേ സംസാരിച്ചിട്ട്?
1: ഓക്കെ,
0: വിളിച്ചിട്ട് കിട്ടായിട്ടാണോ? നമുക്ക് ഒരുപാട് ആൾക്കാർ വിളിച്ചോണ്ടിരിക്കല്ലേ,
1: അതെ
0: അതെ. അപ്പൊ ഇന്ന് ശോഭേച്ചി ഏത് പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്?
1: എനിക്ക് കലാമണിന്റെ പാട്ട്.
0: രണ്ടുപേരും നമുക്ക് വേണ്ടിട്ടൊന്ന് ചെറുതായിട്ട് ഒന്ന് ശ്രമിച്ചു. വെറുതെ ഒരു തമാശ. ഈ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നോ? കബഡി കബഡി എന്നുള്ളത് കണ്ടിട്ടുണ്ടല്ലേ. നല്ലൊരു സിനിമയായിരുന്നു അല്ലേ. മണിച്ചേട്ടന്റെ നല്ലൊരു പാട്ടുമാണ്, മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പാട്ട്. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണ് എങ്ങോട്ടാണ് തിടുക്കം നീ.

കൂട്ടിനു ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ. നല്ലൊരു പാട്ടല്ലേ ഈ പാട്ട്? ആർക്കൊക്കെ ആർക്കൊക്കെ വേണ്ടിട്ടാണ് കേൾപ്പിക്കേണ്ടത്? എല്ലാ ശ്രോതാക്കൾക്കും, അതോടൊപ്പം നമുക്കും ഇല്ലേ പാട്ട്? താങ്ക് യു. അപ്പൊ നമുക്ക് പാട്ട് കേട്ടോണ്ട് ഇനി ഭക്ഷണമൊക്കെ കഴിച്ചു. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം കേട്ടോ.

0: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999-447-6836,
1: 9447-371-836,
0: 8078-502-836.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497-2-762-400.
4: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിൽ ഇഷ്ടഗാനവുമായിട്ട് അടുത്തത് ആരാണെന്ന് നോക്കാം. ഹലോ,
5: ഹലോ,
4: ഹലോ, നമസ്കാരം. ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
5: ബാവോട് പലേരിന്ന് പ്രമീളയാണ് വിളിക്കുന്നത്.
4: ബാവോട് എന്ന് പറയുമ്പോ എവിടെയായിട്ടാണ്?
5: ബാവോട് കണ്ണൂർ മെഡിക്കൽ കോളേജിന്റെ ഒരു ഭാഗമായിട്ട്
4: വരും. അങ്ങോട്ടാണല്ലേ? ഇവിടെ ബാവോട് എന്ന് പറയുന്ന സ്ഥലം ഉണ്ടായിരുന്നു, ഞാൻ പെട്ടെന്ന് അവിടെയാണെന്ന് കരുതി.
5: മട്ടന്നൂർ ബാവോട് ഉണ്ട്.
4: ആ, ഉണ്ട് ഉണ്ട്. ബാവോട് അല്ല, ബാവോട്ട് പാറന്നൊക്കെ പറയും. ഞാൻ പെട്ടെന്ന് കരുതി. ഇത് ഇപ്പം നമ്മൾ ആദ്യമായിട്ടാണ് തോന്നുന്നു സംസാരിക്കുന്നത്.
5: അല്ല, ഞാൻ 2-3 പ്രാവശ്യം വിളിച്ചിനെ. പിന്നെ എല്ലാവർക്കും ഒരു അവസരം കൊടുക്കണ്ടേ, അതുകൊണ്ട് കുറച്ച് മാറിയെന്നതാ.
4: ഓക്കെ, സന്തോഷം, സന്തോഷം. ഇപ്പൊ വീട്ടിലാണോ?
5: ആ, വീട്ടിലാണല്ലേ.
4: ഓക്കെ, ഇന്ന് ഏത് പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്?
5: ഞായറാഴ്ച എന്റെ വിവാഹ വാർഷികാണ്.
4: ആണോ? എത്രാമത്തതാണ്?
5: 10th.
4: ഓഹോ, അപ്പോ കൺഗ്രാചുലേഷൻ. നമ്മൾ ആശംസകൾ അറിയിക്കുകയാണ്. റേഡിയോ മലബാറിന്റെ എല്ലാ അണിയറ പ്രവർത്തകരും ചേർന്നിട്ട് ആശംസകൾ മുൻകൂട്ടി അറിയിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ പാട്ട് പറഞ്ഞോളൂ.
5: പ്രേമ സർവസ്വമേ. ആ പാട്ടാ വേണ്ടത്.
4: ഞാൻ കരുതി ഇനിയും വരികൾ ഇങ്ങനെ വരാനുണ്ട്, പെട്ടെന്ന് പാട്ട് തുടങ്ങിയപ്പോഴേ പെട്ടെന്ന് നിർത്തി കളഞ്ഞത്. അത്രേ അറിയത്തുള്ളൂ. ഓക്കെ ഓക്കെ, പെട്ടെന്ന് ഒരു
5: ആയിക്കോട്ടെ,
4: ആയിക്കോട്ടെ. അപ്പൊ ഈ പാട്ട്, ഈ പാട്ടപ്പോ വാർഷികാഘോഷിക്കുന്ന നിങ്ങൾക്കും പിന്നെ ഹസ്ബൻഡിന്റെ പേരെന്താ?
5: രാജൻ.
4: രാജൻ. ഓക്കെ, രാജൻ ചേട്ടനും വേണ്ടിയിട്ടാണ് അപ്പൊ ഈ ഒരു പാട്ട് എന്ന് കരുതുന്നു. അപ്പൊ അതോടൊപ്പം നമുക്ക് നമ്മുടെ ശ്രോതാക്കളെ കൂടി ഈ ഒരു പാട്ട് കേൾപ്പിക്കാം അല്ലേ?
5: ഓക്കെ,
4: അപ്പൊ വിളിച്ചതിൽ വളരെ സന്തോഷം. നമ്മുടെ സമയം ഇങ്ങനെ തീരാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ വളരെ സന്തോഷം വിളിച്ചതിൽ. ഇതാ പാട്ട് കേട്ടോ.

പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയാണ് ഇതുവരെ കേട്ടത്. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ആശംസകൾ അറിയിക്കുകയാണ്. ഇഷ്ടഗാനങ്ങളിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ. സ്റ്റുഡിയോയിൽ സാങ്കേതിക സഹായവുമായി കൂടെയുണ്ടായിരുന്നത് ചന്ദ്രലേഖ മല്ലിശ്ശേരി.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
3: റേഡിയോ മലബാറിൽ ഇപ്പോൾ അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം.

0: അതിഥി ഭാഷാ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: ഇതാരാപ്പ വിളിക്കുന്നേ ഇത്രയും സമയമായിട്ട്? വിളിച്ചോണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് തിരക്കുള്ള സമയത്ത് ഞാൻ ഒരിക്കലും എടുത്തിട്ടില്ലെന്ന് വെച്ചിട്ട് അപ്പാടും വിളിക്കാണ്ടിരിക്കുമല്ലോ വേണ്ടേ. ഹലോ ഹലോ, ഇതാരാ?
2: ഹലോ, ഗീതയല്ലേ?
1: അതെ, എന്നേനു?
2: അല്ല, ഒരു കാര്യം അന്വേഷിക്കാനേനുവേ.
1: എന്നാ കാര്യം? നിങ്ങൾ വേഗം പറഞ്ഞാട്ടെ, കുറെ സമയമായി വിളിച്ചോണ്ടിരിക്കുന്നു.
2: നിങ്ങളൊരു സുഹൃത്തില്ലേനു, ആ ഒരു മല്ലിക?
1: ആ,
2: നമ്മളെ ജയദേവനെ കല്യാണം കഴിച്ച മല്ലിക, കുറേ പ്രായമായിട്ട് കഴിച്ചേ.
1: ആ, മനസ്സിലായി. അല്ല, അതിനിപ്പോ എന്നാ വേണ്ടേ?
2: ഒന്നും വേണ്ടപ്പാ, അവരെടി ഇപ്പൊ പോയിനേ.
1: അവരെടി പോയിന് എന്നോട് ഏക്കണ്ടേ? അത് അവരോടല്ലോ വിൽക്കണ്ടേ.
2: അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ അനിയത്തിന്റെ ഭർത്താവിനെ ട്രെയിന് കയറ്റാൻ വേണ്ടിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിന്.
1: റെയിൽവേ സ്റ്റേഷൻ അല്ലാണ്ട് ബസ് സ്റ്റാൻഡ് നിന്നാണോ തീവണ്ടി കയറ്റാൻ പോവാ? നിങ്ങൾ എന്ത് വർത്താനം പറയുന്നു?
2: നിങ്ങളിങ്ങനെ ചൂടാലപ്പാ. അന്നേരം ഞാനവിടെ മല്ലികനെയും ജയദേവനെയും കണ്ടിന്, അവരാണോന്ന് ഉറപ്പിക്കാനാ വിളിച്ചെ.
1: ഇത് പറയാനാണോ നിങ്ങൾ ഇപ്പൊ എന്നെ വിളിച്ചേ? അവരെന്താ ഭാര്യയും ഭർത്താവും അല്ലേ, ഒളിച്ചോടൊന്നും നേരിക്കൂലല്ലോ.
2: അല്ലപ്പ, നിങ്ങളെ ഭർത്താവ് ദിനേശന്റെ സുഹൃത്തല്ലേ, നിങ്ങൾക്ക് അറിയായിരിക്കും വിചാരിച്ചിട്ടാന്ന്.
1: ദിനേശന്റെ സുഹൃത്ത് തന്നെ, അവരെടിങ്ങ് പോയതായിരിക്കും, അതെന്തിനാ എന്നോട് ചോദിക്കുന്നേ?
2: അതേ പൈശ്വര്യ തന്നെ, ശാന്ത ടീച്ചറാങ്ക് മരിച്ച്, മോളാങ്ക് കടലിൽ തുള്ളി മരിച്ച്, അവർക്ക് നിന്ന് അപ്പൊ എവിടെയും പോകുന്നേനല്ലേ. അല്ല, എന്നാലും നിങ്ങൾക്ക് അറിയായിരിക്കൂലേ.
1: നിനക്ക് അത്രക്ക് നിർബന്ധം അങ്ങ്, നീ ഒരു കാര്യം ചെയ്യ്, 896 വിളിക്ക്.
2: ആരെ നമ്പറാ?
1: അത് ആരെ നമ്പറൊന്നും അല്ല, അത് റേഡിയോ മലബാറിന്റെ നമ്പറാണ്, 89.6.
2: അതിൽ വിളിച്ചാ കിട്ടുവാ?
1: നീ വിളിക്കൊന്നും വേണ്ട, നീ അത് വെച്ചാ മതി. അടുത്തയാഴ്ച മുതൽ നെല്ലിക്കന്റെ രണ്ടാം ഭാഗം വരുന്നുണ്ട്, 89.6 എന്ന നമ്പറിൽ നീ വെച്ചാ മതിന്ന് ഞാൻ വെക്കുന്നേ, എനക്ക് തിരക്കുണ്ട്.
2: ഓ, എന്തൊരു ഡിമാൻഡാപ്പ. ആ, ഞാനറിയോ, ഞാൻ റേഡിയോ മലബാർ കേക്കൂ. എവിടെയാന്ന് അവര് പോയെന്നു അറിയൂ, അവരെന്തിനാ പോയെന്നു അറിയൂ. ആ

0: സ്വന്തം.
1: മതി മതി മതി മതി, ഇത് മാറിപ്പോയതാവാൻ വഴിയില്ല.
0: നിനക്കെങ്ങനെ അറിയാം?
1: സൈക്കോളജി. ഒരു ഗന്ധം വരുന്നുണ്ട് സുരേഷ് ഏട്ടാ, ഒരു ഗന്ധം വരുന്നുണ്ടല്ലോ. മല്ലികപ്പൂവിൻ മധുരഗന്ധം.

0: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
1: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
2: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
0: എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
2: അമൃതാംശു കലചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
2: ദക്ഷിണ

ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നന്ദി, നമസ്കാരം.

ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747 4111 74. Thank you.

ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർ ബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.

ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേയൊരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്തപരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK Doors, Talasheri Road, Mattanur.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. ഇത് റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. നിന്നിഷ്ടം എന്നിഷ്ടം എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക്സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
2: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ
3: ആശംസകളോടെ ശ്രീ കൊട്ടിയൂർ ദേവസ്വം.
4: കൊട്ടിയൂർ ശങ്കര കൈതൊഴാമീശ്വര.
3: പശ്ചിമഘട്ടത്തിന്റെ ഹരിത പശ്ചാത്തലത്തിൽ പ്രകൃതി മനോഹാരിതയുടെ തീർത്ഥഘട്ടം ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം. കൈലാസശൈലാധിനാഥന്റെ അനുഗ്രഹവർഷവുമായി ഒഴുകിയെത്തുന്ന ബാവലിപ്പുഴയെ പ്രദക്ഷിണ വഴിയാക്കുന്ന യാഗഭൂമി. കാടും മലയും മഴയും പുഴയും സംഗമിക്കുന്ന അപൂർവ തീർത്ഥാടനം കൊട്ടിയൂർ വൈശാഖോത്സവം. ദക്ഷയാഗഭൂമിയുടെ പരിശുദ്ധി കാത്തുരക്ഷിച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് തീർത്ഥ

ഉദ്ഘാടന സായൂജ്യം പകർന്നു നൽകുവാൻ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ശ്രീ കൊട്ടിയൂർ ദേവസ്വം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനെത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ ഹൃദ്യമായ ഉത്സവാശംസകൾ.

0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തത്ത ഭഞ്ജക.
2: കോളാരി നെയ്യമൃത് മഠത്തിലെ നെയ്യമൃത് വ്രതക്കാർ സംസാരിച്ചതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: നിന്ദയാ ദാക്ഷിണ്യ പൂർണമീ.
3: എൻ്റെ പേര് ബാലകൃഷ്ണൻ കോളാരി. ഞാനിവിടെ ഞാൻ 1980 നെയ്യമൃത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അന്ന് വലിയ പ്രായമുള്ളവരായിരുന്നു. കാരണം പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. നമ്മളടുത്ത് വല്ല തെറ്റും വന്നിട്ടുണ്ട് ഭയങ്കര ഇത് അവർക്ക് ഭയങ്കര കർശനമാണ്. അപ്പോൾ തെറ്റ് വന്ന് പറ്റി പോയി കുളിക്കണം, എന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മളെ പേപ്പിക്കുവാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം നിന്നിട്ട് കുറച്ച് വർഷം എനിക്ക് നിൽക്കാൻ കഴിയില്ല ചില നമ്മൾ ജോലിയെ സംബന്ധിച്ചിട്ട്. പിന്നീട് ഞാനിപ്പം ഒരു 5 വർഷം മുന്നേ നിൽക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഏകദേശം 10-14 വർഷമായി നിൽക്കുന്നത്. ഇപ്പോഴും പിന്നെ ശാരീരികമായി ചെറിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്, ഷുഗറിൻ്റെ പ്രശ്നവും കാര്യങ്ങളുള്ളതുകൊണ്ട് അത് ഞാൻ ബയോട്ട്. അപ്പോൾ ഇവരൊന്നും വിടുന്നില്ല. അപ്പോൾ നമ്മൾ ആ ഇവരെ പേരും കൂടി നോക്കുമ്പോൾ എനിക്ക് രോഗമോ കാര്യങ്ങളോ ഒന്നും ഇല്ല, ഒരു അസുഖങ്ങളില്ല. ഇവിടെ വന്നാൽ നമ്മൾ ഹാപ്പിയാണ്. അപ്പോൾ 11 പേരുണ്ട് ഇവിടെ. അപ്പോൾ നമ്മളെ കാരണം പറയുന്നത് ബാലകൃഷ്ണൻ പറഞ്ഞോള്, പിന്നെ ചന്ദ്രട്ടെ, ഹരിദാസൻ, പിന്നെ ലക്ഷ്മണൻ പറഞ്ഞ പേര്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം എന്ന് വെച്ചാൽ രാവിലെ നമ്മൾ പൂരിയാക്കും, ചപ്പാത്തിയാക്കും, അവലുപ്മാവാക്കും. അത് നമുക്ക് അനുസരിച്ച് അതേപോലെ ഉച്ചക്ക് പുഴുക്ക്, ചക്ക, വെള്ളയരിക്ക കൊണ്ടുള്ളൊരു കറി ഉണ്ടാക്കുന്നു, ബന്നി എന്ന് പറയുന്നത്. അത് തേങ്ങാപ്പൂള്, പപ്പടം, കഞ്ഞി. പിന്നെ അധിക ദിവസങ്ങളും നമുക്ക് ഇങ്ങനെ ഓരോരുത്തരുടെ ഒക്കെ നേർച്ചകളായിട്ട് പ്രഥമനുണ്ടാവും, പാൽപ്പായസം ഉണ്ടാവും, അങ്ങനെയുണ്ട്. അത് കഴിഞ്ഞിട്ട് അതങ്ങനെ രാത്രി ചോറ്, സാമ്പാർ, പപ്പടം, അങ്ങനെയൊക്കെയാണ്. ഇപ്പം 2 ചടങ്ങുകളുണ്ട്. മടത്തി കയറി കഴിഞ്ഞാൽ 2-ാമത്തെ ദിവസം നമുക്ക് നകൽക്കൂടൽ എന്ന് പറഞ്ഞു. അത് വലിയ ചടങ്ങ്, നല്ല ആളൽ വെള്ളം, കാലിനടയേറ്റം, നഗ്നവാദനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ നേരെ വിട്ട് മുഴക്കുന്നമ്പലത്തിൽ പോയി, മുഴക്കുന്നമ്പലത്തിൽ അവിടെ നിന്ന് തൊഴുത് നടന്നിട്ട് കാഞ്ഞിരപ്പുഴക്ക് പോയി കുളിച്ച് അവിടെ നിന്ന് കിണ്ടി എഴുന്നള്ളിച്ചിട്ട് നേരെ മണത്തടെ ചപ്പാരത്ത് പോയി. ആ ചപ്പാരത്തു നിന്ന് അവിടെ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും കുടിവെള്ളം കിട്ടും, അല്ലെങ്കിൽ ഒന്നുമില്ല. അവിടെ നിന്ന് നേരെ കേളകത്ത് പോവും. കേളകത്ത് നമുക്ക് ഇപ്പം പല പല UNSS സംഘടനയിലും കാര്യം കൊണ്ട് വെള്ളവും കാര്യങ്ങളെല്ലാം ഉണ്ട്. നാരങ്ങ വെള്ളം ഉണ്ടാവും, വത്തക്ക ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അതും കഴിച്ചിട്ട് അങ്ങനെ കിണവത്തി പുറത്ത് പോയി അവിടെ നിന്ന് തോത് നേരെ കുട്ടിയൂരിലെത്തി വാവലിക്ക് നമ്മളെ കണ്ടി സൂക്ഷിച്ച് നമ്മൾ കുളിച്ച് വന്ന് അങ്ങനെ ആ നനഞ്ഞതിനാണ് ഇക്കരെ കുട്ടിയൂര് വന്നിട്ട് അവിടെ പാനകവെള്ളം, നുപ്മാവ്, പഴലും. അത് കഴിച്ച് ഒരു 6-6.5 മണിയാകുമ്പോഴത്തേക്ക് വാളും വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കരക്കുട്ടിയൂരേക്ക് ഓടിയും തിമ്പും. അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ അവർ രാശി കുടിച്ചിട്ട് അവിടെ നെയ്യഭിഷേകത്തിൻ്റെ പരിപാടിയാണ്. അപ്പോൾ ആദ്യം കുറുപ്പിൻ്റെ നമ്പയങ്കാട നമ്പ്യാർ കഴിയും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കീഴൂരടവയാണ് നമ്മൾ. ആ കീഴൂരടവയിൽ നമ്മൾ നമ്മളാ വട്ടക്കയത്തിൻ്റെ കുഴിമ്പിൽ മഠത്തിൻ്റെ നേരെ ബേക്കിലാണ് നമ്മൾ. അതൊരു വർഷം നമ്മളൊരു ഒരു മഠം മുടങ്ങിയാണെങ്കിൽ അവർ കയറി പിടിക്കും. അപ്പോൾ അത് പിന്നെ അന്നേരം നമ്മൾ താഴെ അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അധികവും നമ്മൾ അഭിഷേകം കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോൾ ചില സമയത്ത് പലരാണ് 5 മണിയോ ചില 6 മണിയോ ചിലപ്പോൾ 2 മണിക്കുള്ള അത് ഇതുപോലെയാണ്. അങ്ങനെയൊക്കെ അത് ഭഗവാൻ സഹായിച്ചിട്ട് നമുക്കൊന്നും ഒരു വിഷമമില്ല. ഇപ്പോൾ നല്ലൊരു ഹാപ്പിയാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും എല്ലാവർക്കും. ഈ നെയ്യാവൂർ നിൽക്കാമെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വീട്ടുകാർക്കാണ് പറയുക. അവിടുത്തെ 1-ാമത്തെ ഇവിടുത്തെ ഭക്ഷണത്തെ കാര്യങ്ങൾ, നമ്മളെ ചിട്ടകൾ ഇതെല്ലാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഭഗവാൻ സഹിച്ച് ഒരു പ്രശ്നങ്ങളുമില്ല. ഇനിയും അങ്ങോട്ടുള്ളതായിട്ട് അപ്പോൾ നമ്മളെ മനസ്സിൽ കുറച്ച് ഇവിടെ പുരോഗമന പ്രശ്നത്തിൻ്റെ കാര്യങ്ങളുണ്ട് ചെയ്യാൻ. ചില ചെറിയ മിനിക്ക് പണികളുണ്ട്, അതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ നികുതിയൊക്കെ വെച്ച് നമ്മളെ വീട്ടിലാക്കി കോളേജ് മഠത്തിൻ്റെ ഇതായിട്ട്. അപ്പോൾ നമ്മളെ ഇനി കാര്യങ്ങൾ നമ്മളെ അങ്ങനെ നാട്ടുകാർ പല സഹകരണം ചെയ്യുന്നു ഒരുപാട്. നമ്മളിപ്പോൾ ഇവിടെ നിന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ നേർച്ചകൾ പണവൈശ്യം പിന്നെ മറ്റുള്ള സാധനങ്ങളെ തേങ്ങ, അരി, പച്ചക്കറികളെല്ലാം ഇങ്ങനെ ദിവസം ദിവസം വരും.
1: ഹര ഹര ശിവ ശംഭോ ശംഭോ ശിവ ശിവ ശിവ

മാധവി. ഞാനാണ് ഇതിപ്പം കുറേ കൊല്ലമായിട്ട് ഒരു പിന്നെ കൊടുത്തു വരുന്നു. പണ്ട് എൻ്റെ അമ്മേൻ്റെ അമ്മ കൊടുത്തു വരുന്ന സംഗതിയായത്. ഇതിപ്പം ഞാൾ മാറ്റി കൊണ്ടുവന്ന് കൊടുത്താലേ ഇവർ വെള്ളം കുടിക്കും. ഇവർക്ക് വെള്ളം കുടിക്കണ്ടെങ്കിൽ ഞാനും കൂടി എത്തി മാറ്റി കൊടുക്കണം, എന്നാലേ വെള്ളം കുടിക്കും. ഇല്ലെങ്കിൽ ഇവർ കുളിച്ചിട്ട് അപ്പാട് നിൽക്കേണ്ടി വരും. ഇവർ കുളിച്ച് കഴിയുമ്പോഴേക്ക് എൻ്റെ മാറ്റി കൂടി എത്തി ഞാൻ മാറ്റി കൊടുത്ത് അങ്ങനെയാണ് പൊണ്ട് പണ്ട് പണ്ടേ നടന്നു വരുന്ന സംഭവം. ഇന്ന് വരെ അത് ഒപ്പിച്ചു. നാളത്തെ കാര്യം ഇപ്പം എനിക്ക് പറയാൻ കഴിയില്ല. എനിക്ക് ആ മക്കളൊന്നുമില്ല, എനിക്ക് ഓളയുള്ളൂ. അന്നേരം ഇവനാണ് ഇപ്പം കൊടുക്കുന്നത്. എന്നിട്ട് എൻ്റെ കാരണവന്മാരേനും കൊടുക്കല്, കാരണവന്മാരും പോയി എൻ്റെ അമ്മയും പോയി എല്ലാവരും പോയി എന്ന് ഇപ്പം ഞാൻ കൊടുക്കുന്നു. തയ്യാറെടുപ്പ് മാറ്റി വാങ്ങും അത് ഇവരോട്, ഇവർ എണമുണ്ടും പിന്നെ ഒറ്റമുണ്ടും വാങ്ങി എനിക്ക് എന്നെ വിളിച്ച് ഞാൻ വന്ന് വാങ്ങിക്കൊണ്ടുപോയി അലക്കി പിന്നെ അത് പുഴുങ്ങി അലക്കി അത് വൃത്തിയാക്കി അതിനായിട്ട് നിൽക്കണം ശക്തിയോട്. ഇവർ വെറുതെ നിന്ന് എടുക്കും പോലെ തന്നെ ഞാനും വെറുതെ എടുത്തിട്ട് അത് മാറ്റി ഇവരൊക്കെ കൊടുക്കും. അത്രയും വെറുതത്തിലാണ് ഞാനും നിന്നിട്ട് ഇവരെ. ഇന്നലത്തെ സാധനം ഒന്നും കുടിക്കൂല, മത്സ്യം മത്സ്യം വാങ്ങൂല, ഒന്നും ചെയ്യൂല. അങ്ങനെ കൊണ്ടു നടന്നും കാരണവന്മാരും എൻ്റെ അമ്മയും എല്ലാം അതേപോലെ ഞാനും ഇന്ന് വരെ കൊണ്ട് നടന്നു. ഇനിയിപ്പം നാളത്തെ കാര്യം ഇപ്പം പറയാൻ കഴിയില്ല. ഇവരിപ്പോൾ രണ്ട് മൂന്ന് കൊല്ലമായി ഇവ കൊടുക്കുന്നു. ശശി എനിക്ക് പല വിഷമമൊന്നും ചിന്തിച്ചിട്ടിപ്പം കാര്യമില്ലല്ലോ. ഞാൻ ഈനായിട്ട് നിന്ന് ഞാൻ ഇത് കൊടുത്തു കഴിയുന്നവരെ എൻ്റെ എല്ലാ വിഷമവും അടക്കി ആട് വെച്ച് ഞാനും കൊടുത്തു നിന്ന് വരെ ചെയ്ത്. ഇനിയിപ്പോൾ എങ്ങനെയാ നാളത്തെ ഇന്നിപ്പം പറയാൻ കഴിയില്ലല്ലോ. അതെൻ്റെ കൃത്യത്തിൽ ഞാൻ കൊടുക്കും. തലേത്തെ സാധനം തിന്നുവോ കുടിക്കുവോ ഒന്നും ചെയ്യാണ്ട് എല്ലാ ഇവരെങ്ങനെയാണ് നിൽക്കുന്നത് അതേപോലെ ഞാൻ നിന്നിട്ട് കൊടുക്കുന്നു ഇന്ന് വരെ. ഞാൻ കൊടുത്ത മാറ്റിന് ഒരു കുറ്റം വരരുത് അതുകൊണ്ട്.

0: നമ്മളെ മഠത്തിൻ്റെ മുഖ്യ മാർഗദർശി അല്ലെങ്കിൽ എന്നാ പറയേണ്ടത്, രാജേഷ് ഇടവനെയാണ്. എല്ലാ കാലത്തും നമ്മളെ മഠത്തിന് വേണ്ടും വിധത്തിൽ അധികം എന്തും ചെയ്തു തരും. ആ ഒരു ധൈര്യം നമുക്ക് എന്നും ഉണ്ട്.
1: നമസ്കാരം, ഞാനാന്ന് രാജേഷ് ഇടവന. എനിക്ക് ഡിഗ്രി സെക്കൻഡ് ഇയർ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് നെയ്യമൃത് എന്നുള്ള അവസ്ഥയിൽ വന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 1913 തോന്നി മഠം സ്ഥാപിച്ചത്. 1996 ആണ് ഞാൻ ആദ്യമായിട്ട് നെയ്യമൃത് നിൽക്കുന്നത്. 1996 ഞാൻ ആദ്യമായിട്ട് നെയ്യമൃത് നിൽക്കുന്നത്. അപ്പോൾ 8 മഠം മുടങ്ങിക്കിടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മുടെ 5 നിന്നത്. അതിനുശേഷം ഇപ്പം 30 മഠം മുടങ്ങാതെ പോകുന്ന 27 വരെ നമ്മുടെ മഠത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനിടെ ഒരു കൊറോണ വന്ന 1 മുടങ്ങിപ്പോയിനായിരുന്നു. ചെറിയ മഠമായിരുന്നു, ഞാൻ നിൽക്കുന്ന സമയത്ത് വളരെ ചെറിയ മഠമായിരുന്നു. അപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റിലൊക്കെ പഠിപ്പിക്കുന്ന സമയത്തുള്ള ഒരു ആ സാമ്പത്തിക അവസ്ഥ, അതിനുശേഷം ദൈവാനുഗ്രഹം കൊണ്ട് ഞാനും വളർന്നു. ഞാൻ വളരുമ്പോൾ എൻ്റെ ചുറ്റുപാടും വളരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മഠം നവീകരിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ അത്യാവശ്യം നമുക്കൊരു 25 പേർക്ക് സുഖമായി താമസിക്കാനും 1250 പേർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു സൗകര്യം നമ്മൾ എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ 6 നിൽക്കാൻ പറ്റാതെ വിദേശത്തായത് കൊണ്ട് തന്നെ അത് എൻ്റെ മനസ്സിലൊരു വല്ലാതൊരു കുറ്റബോധം പോലെ അലട്ടി. കഴിഞ്ഞ ഒരു 15 സൗദി അറേബ്യയിൽ വ്രതമെടുത്തു. അവിടുന്ന് തിരിച്ച് വീട്ടിൽ വന്നു, 7 വേറെ വെച്ചു. ഈ നെയ്യമൃത് എന്ന് പറഞ്ഞാൽ ഒരു വികാരമാണ്. അത് എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കുകയെന്നറിയില്ല. ചില ആൾക്കാർക്കിത് ഒരു ബോറായിട്ട് തോന്നും. കാരണം ഷർട്ട് ഇടാതെ പിന്നെ 47 ഇവിടുന്ന് നടന്നു പോവുക, അതെ, നഗ്നപാദമായിട്ട് നടന്നു പോവുക. രണ്ടാമത് നമ്മുടെ കുടുംബം നമ്മുടെ കൂടെയില്ല. ഒരുപക്ഷെ എൻ്റെ വിശ്വാസപ്രകാരം ഇത് ഭഗവാൻ്റെ നിയോഗമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഞാനീയൊരു 1 തമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ട് നിന്നത്. അതിപ്പോൾ പൂർത്തീകരിക്കാൻ ഒരു സമയമായിരിക്കുന്നു. പിന്നെ നമ്മുടെ മഠത്തിൽ മാത്രമുള്ളൊരു പ്രത്യേകതയാണ് ഈ മാറ്റ് കൊടുക്കൽ. അത് എല്ലാ ദിവസവും മാറ്റുള്ള ഈ ചുറ്റുവട്ടത്തിലുള്ള ഒരേ ഒരു മഠം നമ്മുടെ തന്നെയാണ്, കോളാരി ഇടവന മഠം തന്നെയാണ്. അതിന് ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഇവരുണ്ട്, മാധുവേച്ചിയും അവരുടെ മകളെ ഭർത്താവും ഉണ്ട്. അവരെല്ലാ ദിവസവും വരും, നമുക്ക് മാറ്റി തരും. അപ്പം ഭംഗിയായിട്ട് തന്നെ അങ്ങനെ പോകുന്നു. ഇനിയിപ്പോൾ അടുത്തൊരു ലക്ഷ്യം എന്ന് വെച്ചാൽ ഒന്നും കൂടി നവീകരിക്കണം, ഇതിനെ ചുറ്റുമതിൽ കെട്ടണം, ഒന്ന് ഇൻ്റർലോക്ക് ചെയ്യണം, ഒപ്പം തന്നെ നമ്മുടെ ടൈൽസ് ഇടണം. ഒന്നുകൂടി നവീകരിക്കാനുള്ള ഒരു ശ്രമം നമ്മൾ ആലോചിക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്.
2: കോളാരി നെയ്യമൃത് മഠത്തിലെ നെയ്യമൃത വ്രതക്കാരാണ് ഇതുവരെ സംസാരിച്ചത്. ചന്ദ്രകലാധര ശംഭോ സാംബ സദാ.

ഹലോ, നിങ്ങളുടെ കാറിന്റെ തിളക്കം നഷ്ടപ്പെടുന്നുണ്ടോ? എങ്കിൽ വി കെയർ കാർ വാഷിലൂടെ നമുക്കതിനെ പുത്തനാക്കാം. പ്രീമിയർ വാട്ടർ വാഷ്, കംപ്ലീറ്റ് ഇന്റീരിയർ ക്ലീനിംഗ്, സ്ട്രോങ് അണ്ടർബോഡി കോട്ടിംഗ്, ഗ്ലോസി വാക്സ് പോളിഷിംഗ് തുടങ്ങിയ വിവിധ സേവനങ്ങൾ വി കെയർ കാർ വാഷിലൂടെ ലഭ്യമാകുന്നു. ടു വീലർ, ത്രീ വീലർ, ഫോർ വീലർ തുടങ്ങി വാഹനങ്ങൾ ഏതുമാകട്ടെ, ഞങ്ങളുടെ സ്വന്തം എന്ന പോലെ നിങ്ങളുടെ വാഹനങ്ങൾ പരിചരിക്കുന്നു. വി കെയർ കാർ വാഷ്, കരേറ്റ, അംഗൻവാടി റോഡ്, ഉരുവച്ചാൽ. പരിചയസമ്പന്നരായ ജീവനക്കാർ ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ഫോൺ 9207244177.

ദന്തരോഗ പരിഹാരത്തിനും ദന്ത സംരക്ഷണത്തിനും ഇനി ഒരേ ഒരു നാമം, കെ കെ ഡെന്റൽ കെയർ. 11 വർഷത്തെ പാരമ്പര്യമുള്ള കെ കെ ഡെന്റൽ കെയറിന്റെ 2-ാമത്തെ സംരംഭം മട്ടന്നൂരിൽ ഇരിട്ടി റോഡിൽ സഹീന തിയേറ്ററിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ: റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, പല്ല് നീക്കം ചെയ്യൽ, പല്ലിന് കമ്പിയിടൽ, കമ്പിയില്ലാതെയുള്ള പല്ല് ക്രമീകരണം, കുട്ടികളുടെ ദന്ത പരിചരണം, സ്ഥിരമായി ഉറപ്പിച്ചു വെക്കാവുന്ന പല്ലുകളും സെറ്റ് പല്ലുകളും, മോണരോഗ ചികിത്സ, കോസ്മെറ്റിക് മേക്ക് ഓവർ, സ്ക്രൂ ഉപയോഗിച്ചുള്ള പല്ലുറപ്പിക്കൽ അഥവാ ദന്തൽ ഇംപ്ലാന്റ്, പുറത്തു വരാത്തതും എല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതുമായ പല്ലുകൾ സർജറി വഴി നീക്കം ചെയ്യുന്നു, ഡെന്റൽ എക്സ്റേ, ടൂത്ത് വൈറ്റനിങ്. ആത്മവിശ്വാസത്തോടെ ചിരിക്കാൻ ഇനി ഞങ്ങളുണ്ട് കൂടെ. കെ കെ ഡെന്റൽ കെയർ, മേക്ക് യു സ്മൈൽ മോർ സ്പെഷ്യൽ.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. ഇതിൽ ദിനേശ് ചൊവ്വാണ എഴുതി അവതരിപ്പിക്കുന്ന കവിത ആരുണ്ട് പിന്നിൽ. നന്ദാത്മജൻ കൊതേരി എഴുതി അവതരിപ്പിക്കുന്ന കഥ ഒറ്റയ്ക്കൊരാൾ. തുടർന്ന് രമ്യശ്രീ പ്രജിത്ത് എഴുതിയ കവിത കേൾക്കാം, നീറുന്ന വിങ്ങലുകൾ. ആലാപനം രജനി എം കെ. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 റേഡിയോ അറ്റ് സ്കൂൾ. 9:00 ചലച്ചിത്ര ഗാനങ്ങൾ. രാത്രി 10:00 സ്മൃതിഗീതങ്ങൾ. നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ. തുടർന്ന് ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാതചിന്ത. മലബാർ ഡയറിയിലാദ്യം ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ എസ് രമേശൻ നായരുടെ വായന എന്ന കവിത കേൾക്കാം. ആലാപനം കാർത്തിക ശിവപ്രസാദ്. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ. ഇതിൽ വല്യപാലൻ വല്യകുറുപ്പ് സ്ഥാനികന്റെ നേതൃത്വത്തിലുള്ള നെയ്യമൃത സംഘാംഗം ശ്രീ സേതുമാധവൻ സംസാരിക്കുന്നു. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 മട്ടന്നൂർ സിനി സ്റ്റുഡിയോ അവതരിപ്പിക്കുന്ന ആഴ്ച വൃത്താന്തം. 8:30 ഗാനതരംഗം. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 താരസ്വരം. ഇതിൽ ജയഭാരതിയുടെ അഭിനയ മുഹൂർത്തങ്ങൾ.

ിലൂടെ 10 മണിക്ക് വളയം. ഇതിൽ മട്ടന്നൂരിലെ രതീഷിന്റെയും കാസർഗോഡിലെ അഭിജിത്തിന്റെയും വിശേഷങ്ങൾ കേൾക്കാം. ഉച്ചയ്ക്ക് 12 മണിക്ക് സർഗജാലകത്തിൽ ദിനേശ് ചൊവ്വാണ എഴുതി അവതരിപ്പിക്കുന്ന കവിത ആരുണ്ട് പിന്നിൽ, നന്ദാത്മജൻ കൊതേരി എഴുതി അവതരിപ്പിക്കുന്ന കഥ ഒറ്റയ്ക്കൊരാൾ, തുടർന്ന് രമ്യശ്രീ പ്രജിത്ത് എഴുതിയ കവിത കേൾക്കാം നീറുന്ന വിങ്ങലുകൾ. ആലാപനം രജനി എം കെ. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 മണിക്ക് റേഡിയോ മലബാർ പ്രിയരാഗം ചലച്ചിത്രഗാന പരിപാടി. 2 മണിക്ക് അതിഥിഭാഷാ ഗാനങ്ങൾ കേൾക്കാം. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ കേൾക്കാം. തുടർന്ന് നാടൻ പാട്ടുകൾ. 6 മണിക്ക് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീ തരംഗം. 8 മണിക്ക് സിനി സ്റ്റുഡിയോ ആഴ്ച വൃത്താന്തം പുനഃപ്രക്ഷേപണം. 8:30 റേഡിയോ അറ്റ് സ്കൂൾ. 9 മണിക്ക് ചാരു കസേര. ഇതിൽ തെക്കൻ പാട്ടുകളെക്കുറിച്ച് കേൾക്കാം. രാത്രി 10 മണിക്ക് മധുരഗീതങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
1: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ത
0: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് 28 ഉത്സവ ദിനരാത്രങ്ങൾ അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
2: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
0: എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
1: അമൃതാംശു കല ചൂടും പുരിജടാശകലം അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
1: ദക്ഷിണ

0: പ്രിയ ശ്രോതാക്കളെ, അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ.
1: ആകാശവാണി സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ കൃഷ്ണപ്രസാദോപാധ്യായഃ. ആദൌ മുഖ്യവാർത്താഃ. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ കഥിതം യത് രാഷ്ട്രനിർമ്മാണസ്യ പൂർണക്ഷമതായാഃ സാക്ഷാത്കാരായ ഗതദ്വാദശ വർഷേഷു സർവകാരേണ മഹിളാഭ്യഃ അനുകൂലം വാതാവരണം നിർമ്മിതമിതി. ഗൃഹമന്ത്രി അമിത്ഷാഹ നവദേഹല്യാം ശ്രീ അമർനാഥ് യാത്രായാഃ സജ്ജതായാഃ സമീക്ഷാർത്ഥം ഉച്ചസ്തരീയോപവേശനസ്യ അധ്യക്ഷതാം അകരോത്. കേന്ദ്രീയപ്രശാസനേന ഉദ്യോഗമുദ്ദിശ്യ പെട്രോൾ പമ്പ് ഇത്യേതേഭ്യഃ പെട്രോൾ ഡീജൽ ഇത്യേതയോഃ ക്രയണം പ്രതിബന്ധിതം. സംയുക്തരാഷ്ട്രസംഘഃ ഓമാനദേശസ്യ തടെ തൈലനൌകാസ്ഥാനാം ഭാരതീയ നാവികാനാം ഉപരി കൃതാക്രമണാനാം നിന്ദാം അകരോത്. ഭാരതീയസ്യ ദിഗ്ഗജ ലക്ഷ്യഭേദന സ്പർധായാഃ ക്രീഡകസ്യ പ്രശിക്ഷകസ്യ ച ജസ്പാൽ റാണാ ഇത്യസ്യ ഏകോനപഞ്ചാശത്തമേ വയസി മൃത്യുഃ അഭവത്. അപിച അസ്മിൻ വർഷെ ഫിഫാ വിശ്വകപ്പ് ക്രീഡായാം ടോറോണ്ടോ നഗരെ ഗ്രൂപ്പ് ബി ക്രീഡായാം കാനഡാദേശ ബോസ്നിയ ഹർസഗോവിന ദേശേന സഹ ക്രീഡതി. അഥ വാർത്താഃ വിസ്തരേണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ അവദത് യത് വിത്തീയ സമാവേശേ ഉദ്യമശീലത ഇത്യതഃ ആരഭ്യ ശിക്ഷ സ്വാസ്ഥ്യസേവ സ്വച്ഛത ഗൃഹനിർമ്മാണ ക്രീഡാ വിജ്ഞാനം പ്രശാസനം ച യാവത് വിവിധേഷു ക്ഷേത്രേഷു മഹിളാഃ പ്രമുഖാം ഭൂമികാം നിർവഹന്ത്യഃ സന്തി. സാമാജിക പ്രസാര മാധ്യമേ ശ്രീ മോദി അവദത് യത് ഡ്രോണ തന്ത്രജ്ഞാനമിത്യാദിഷു ഉദയോന്മുഖ ക്ഷേത്രേഷു മഹിളാനാം വർദ്ധമാന സഹഭാഗിത്വേന അവസരസ്യ നൂതനാഃ മാർഗാഃ ഉദ്ഘാട്യന്തി. സമ്പൂർണ ദേശേ ച വികാസ പരിദൃശ്യം പരിവർത്തതി. തത്പൂർവം ഏകസ്മിന് കാര്യക്രമെ ഭാഷമാണഃ പ്രധാനമന്ത്രി അവദത് യത് ഗതദ്വാദശ വർഷേഷു എൻഡിഎ ഇത്യസ്യ സർവകാരഃ മഹിളാനാം നേതൃത്വേ വികാസകാര്യം അകരോത്. എതച്ച അന്യേഷു ക്ഷേത്രേഷ്വപി ദൃശ്യതേ.
2: ആജ് ഭാരത് വിമൻ ലെഡ് ഡെവലപ്മെന്റ് കി റാഹ് പർ ചൽ പഡാ.
3: ഹമാരി സർക്കാർ നേ മഹിളാഓ കേ ലിയേ സാരേ റാസ്തേ ഖോൽ ദിയേ.
2: ഹംനേ കരോഡോ മഹിളാഓ കേ ലിയേ ശൌചാലയ ബൻവാകർ ഉൻകാ സമ്മാൻ ബഢായാ. ഹംനേ ഉജ്വല സിലിണ്ടർ ദേകർ ഉനേ ധുവേ ജൈസി തക്ലീഫോ സേ ഭീ ബചായാ.
3: ദശകോ സേ ഹമാരി ബഹനോ കേ പാസ് ഹുനർ ഭീ ഥാ മെഹനത് ഭീ ഥീ ലേക്കിൻ ഉനേ പൂഞ്ചീ ഓർ അവസര നഹീ മിൽതേ. തീൻ കരോഡ് മഹിളാഓ കോ ലഖ്പതി ദീദി ബനാനേ കാ ജോ സങ്കൽപ കിയാ ഥാ വോ പൂരാ ഹോ ചുകാ ഹൈ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതദപി അവദത് യത് സർവകാരഃ യാഃ മഹിളാഃ ആർത്ഥികരൂപേണ സ്വതന്ത്രാഃ ഭവിതും ദീർഘകാലം യാവത് പ്രയതന്ത്യഃ ആസന് താഃ സ്വസഹായതാ സമൂഹാന് സക്രിയതയാ സമർത്ഥയന്തീതി. പ്രധാനമന്ത്രി ഇതോപി അധോരേഖിതവാൻ യത് സർവകാരസ്യ പ്രയത്നാഃ മര്യാദായാം അവസരേഷു സശക്തീകരണേ ച നിഹിതാഃ സന്തീതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂന മാസസ്യ ചതുർദശ ദിനാങ്കേ ഫ്രാൻസ് ദേശസ്യ നീസ് നഗരം ഗമിഷ്യതി. തദൈവ ഫ്രാൻസ് സ്ലോവാക്കിയ ദേശയോഃ ദ്വയോഃ രാഷ്ട്രയോഃ യൂറോപീയ യാത്രായാഃ പ്രഥമഃ ചരണഃ ഭവിഷ്യതി. അസ്മിൻ വർഷേ ഫർവരി മാസേ ദ്വയോഃ രാഷ്ട്രയോഃ സംബന്ധഃ വിശേഷ വൈശ്വിക സാമരിക സഹഭാഗിത്വ രൂപേണ വർദ്ധിതസ്യാനന്തരം രാഷ്ട്രപതിനാ ഇമ്മാനുവൽ മാക്രോൺ ഇത്യനേന സഹ ഏതത് തസ്യ പ്രഥമം ദ്വൈപാക്ഷികം ശിഖര സമ്മേളനം ഭവിഷ്യതി. അതഃ അസ്യാഃ യാത്രായാഃ വിശേഷം മഹത്വം വർത്തതെ. എവിയൻ നഗരെ ജി സെവൻ ശിഖര സമ്മേളനെ ഭാഗം ഗ്രഹീതും ഫ്രാൻസ് ദേശം പ്രത്യാഗമനാത് പ്രാക് നീസ് നഗരാത് ശ്രീ മോദി സ്ലോവാക്കിയ ദേശം ഗമിഷ്യതി, യത്ര ഭാരതം ദക്ഷിണവിശ്വേത്യസ്യ പ്രമുഖസ്വരരൂപേണ ഭാഗം ഗ്രഹിഷ്യതി. കേന്ദ്രീയ ഗൃഹമന്ത്രിണ അമിത്ഷാഹേന നവദെഹല്യാം ശ്രീ അമർനാഥ് യാത്രായാഃ സജ്ജതായാഃ സമീക്ഷാർത്ഥം ഉച്ചസ്തരീയ സഭായാഃ അധ്യക്ഷത കൃത. അസ്യാം സഭായാം സേനാധ്യക്ഷഃ ഉപേന്ദ്ര ദ്വിവേദി, രാഷ്ട്രീയ സുരക്ഷാ പരാമർശദഃ അജിത ഡോഭാലഃ, ജമ്മുകശ്മീരസ്യ ഉപരാജ്യപാലഃ മനോജ് സിൻഹ, CRPF, BSF, CISF, ITBP अथ SSB इत्यस्य महानिदेशकाः अपि उपस्थिताः आसन्। अमरनाथ यात्रा जुलाई मासस्य तृतीय दिनांकादारभ्य अगस्त मासस्य 28 दिनांक पर्यन्तं भविष्यति। प्रियाः श्रोतारः, संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते। सोमेव कार्यक्रमोऽयम् आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चलदूरभाषीयतन्त्रांशे अपि उपलब्धो भविष्यति। सर्वकारेण संस्थागत औद्योगिक वाणिज्यिक ग्राहकेभ्यः खुदरेति विक्रय केन्द्रेभ्यः मोटर स्पिरिट इत्याख्यम् उच्चगति डीजल इत्यस्य क्रयणं प्रतिबन्धितमस्ति। सहैव हि तेभ्यः स्वकीय उपभोक्तृ पम्पाख्येभ्यः विक्रय केन्द्रेभ्यः स्वकीय आवश्यकतां प्राप्तुम् आदिष्टमस्ति। पश्चिम एशिया देशे वर्तमान संकटम् अभिलक्ष्य वैश्विक आपूर्ति श्रृंखलासु मध्य व्यवधाने स्थानीय अभावान् निवारयितुम् अयं निर्णयः कृतोऽस्ति। एकस्याम् अधिसूचनायां पेट्रोलियम प्राकृतिक गैस इति मन्त्रालयः अवदत् यत् 90 दिवसपर्यन्तम् एते प्रतिबन्धाः प्रवर्तन्ते इति। विदेशमन्त्रालयेन संयुक्तराज्य अमेरिका देशस्य जार्ज डी अफेयर्स जेसन मिंक्स इत्यमुम् आहूय ओमान तटे वाणिज्यिक नौकायाम् आक्रमणस्य विरोधः प्रकटितः। ह्यः 20 भारतीय कर्मचारिभिः सह एकस्याम् अन्यस्याम् नौकायाम् आक्रमणम् अभवत्। अमेरिकी राजदूतः नवदिल्ल्यां विदेशमन्त्रालयस्य अपर सचिवेन आहूतः। अयं द्वितीयः अवसरः अस्ति यदा अमेरिका देशस्य राजदूतः मन्त्रालयेन आहूतः। प्रारम्भे लुप्ताः इति सूचिताः त्रयः भारतीय नाविकाः एकस्मिन् आक्रमणे मृताः इति पुष्टीकृतमस्ति। राष्ट्रपतिः द्रौपदी मुर्मुः अद्यारभ्य द्विदिवसीय यात्रायां देहरादून नगरं सम्प्राप्तवती। उत्तराखण्डस्य राज्यपालेन सेवानिवृत्तेन लेफ्टिनेंट जनरल गुरमीत सिंह इत्यनेन मुख्यमन्त्रिणा पुष्कर सिंह धामिना सह तस्याः स्वागतं विहितम्। निर्धारित कार्यक्रमानुसारं राष्ट्रपतिः अद्य देहरादून नगरस्य राष्ट्रपति निकेतनं गत्वा 32100 एकड़ परिमितेषु क्षेत्रेषु विकसितस्य राष्ट्रपति उद्यानस्य सांप्रतिक निर्माण विकासयोः कार्याणाम् अवलोकनं करिष्यति। भारत ऋतुविज्ञान विभागः अवदत् यत् श्वः यावत्

0: अयव्य भारते आर्द्र ऋतुः अनुवर्तते यत्र प्रजंड वातेनो शिलावृष्ट्या च सह मेघावृष्टेः संभावना विद्यते। ऋतु विज्ञान विभागानुसारं अग्रिमद्वयोः त्रिषु वा दिवसेषु कर्णाटक तेलंगाना आंध्रप्रदेश पश्चिम बंगाल बिहार छत्तीसगढ़ ओडिशा झारखंड उत्तर प्रदेशस्य च केषुचित् भागेषु नैऋत्य प्रावृतः अग्रे गमनीया परिस्थितिः अनुकूला अस्ति इति अनुमितमस्ति। अन्ते शोकास्पदम् एका वार्ता। प्रसिद्धः भारतीयः लक्ष्यभेदन स्पर्धा प्रशिक्षकः क्रीडकश्च पूर्व एशियन गेम्स स्वर्णपदक विजेता जसपाल राणा दिवंगतः। सः 49 वर्षीयः आसीत्। भारतीय राष्ट्रीय राइफल संघस्य अध्यक्ष कलिकेश नारायण सिंह देवस्य अनुसारं श्री राणा गतरात्रौ दिल्ल्याः चिकित्सालये अन्तिमं श्वासम् अगृह्णात्। राष्ट्रपतिः द्रौपदी मुर्मुः, प्रधानमंत्री नरेन्द्र मोदी इत्यादयः नेतारः जसपाल राणा वर्यस्य निधने शोकं प्रकटितवन्तः। अस्मिन् वर्षे फीफा विश्वकप क्रीडायां टोरंटो नगरे ग्रुप बी क्रीडायां कनाडा देशः बोस्निया हर्जेगोविना देशेन सह क्रीडति। अन्ते मुख्य वार्ताः पुनरेकवारम्। प्रधानमन्त्रिणा नरेन्द्र मोदिना कथितं यत् राष्ट्रनिर्माणस्य पूर्णक्षमतायाः साक्षात्काराय गत द्वादश वर्षेषु सर्वकारेण महिलाभ्यः अनुकूलं वातावरणं निर्मितम्। गृहमंत्री अमित शाह नवदेहली नगरे श्री अमरनाथ यात्रायाः सज्जतायाः समीक्षार्थं उच्चस्तरीयोपवेशनस्य अध्यक्षताम् अकरोत्। केन्द्रीय प्रशासनेन उद्योगमुद्दिश्य पेट्रोल पंप इत्येतेभ्यः पेट्रोल डीजल इत्येतयोः क्रयणं प्रतिबंधितम्। संयुक्त राष्ट्र संघः ओमान देशस्य तटे तैल नौकास्थानां भारतीय नाविकानाम् उपरि कृताक्रमणानां निन्दाम् अकरोत्। भारतीयस्य दिग्गज लक्ष्यभेदन स्पर्धायाः क्रीडकस्य प्रशिक्षकस्य च जसपाल राणा इत्यस्य 49 वयसि मृत्युः अभवत्। अपि च अस्मिन् वर्षे फीफा विश्वकप क्रीडायां टोरंटो नगरे ग्रुप बी क्रीडायां केनडा देशः बोस्निया हर्जेगोविना देशेन सह क्रीडति इति वार्ताः।
1: പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മവാ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in.
3: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. രോഗിയുടെ റൂട്ട്മാപ്പ് പുറത്തുവിട്ടു. വയനാട്ടിൽ 7 കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3 രോഗബാധ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. APJ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാലയുടെ ബിടെക് BR പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ബിടെക് വിജയശതമാനം 60.1. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി കാനഡ ബോസ്നിയയെ നേരിടും. വാർത്തകൾ വിശദമായി. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസാമാന്യമായ പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം, ഭവന നിർമ്മാണം, കായികം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ നിർണായക പങ്കാണ് വഹിക്കുന്നത്. സ്ത്രീകളുടെ നേതൃപാടവം മെച്ചപ്പെടുത്തുന്നതിന് കഴിഞ്ഞ 12 വർഷമായി NDA സർക്കാർ നടത്തിയ ശ്രമങ്ങളെല്ലാം എല്ലാ മേഖലകളിലും ദൃശ്യമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. നിപ ബാധിതനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. രോഗി കഴിഞ്ഞ ദിവസങ്ങളിൽ സഞ്ചരിച്ച സ്ഥലങ്ങളുടെ റൂട്ട്മാപ്പ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടു. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര നഗരസഭാ പരിധിയിലും സമീപ പ്രദേശങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലെ വവ്വാലുകളുടെ സാന്നിധ്യമുള്ള ഇടങ്ങൾ, വളർത്തുമൃഗങ്ങൾ, പന്നിഫാമുകൾ എന്നിവ കേന്ദ്രീകരിച്ച് പ്രത്യേക നിരീക്ഷണവും ഫീൽഡ് തല പരിശോധനകളും ആരംഭിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതുമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തനമാരംഭിച്ചു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് DMO അറിയിച്ചു. കോഴിക്കോട് പയ്യോളിയിൽ 3 വയസ്സുകാരനും ഇന്ന് ഷിഗല്ല ബാധ സ്ഥിരീകരിച്ചു. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും ഈ ദിവസങ്ങളിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. കുടിവെള്ളം, ഭക്ഷണം എന്നിവയുടെ ശുചിത്വം ഉറപ്പുവരുത്തുകയാണ് ഷിഗല്ല രോഗബാധ തടയുന്നതിൽ പരമപ്രധാനം. വിശദാംശങ്ങളിലേക്ക്.
4: മലിനമാക്കപ്പെട്ട ഭക്ഷണവും വെള്ളവും വഴിയാണ് സാധാരണ ഷിഗല്ല ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. വയറിളക്കം, രക്തത്തോടുകൂടിയ മലവിസർജനം, വയറുവേദന, പനി തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ. രോഗാണു ശരീരത്തിൽ കയറി 1-2 ദിവസങ്ങൾക്കകം ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. ആരോഗ്യവാനായ ഒരാളിൽ 5 മുതൽ 7 ദിവസം വരെ ലക്ഷണങ്ങൾ നീണ്ടു നിന്നേക്കാം. രോഗം വരാതെ സൂക്ഷിക്കുകയാണ് ഏറ്റവും പ്രധാനം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുന്ന ശീലം ജീവിതത്തിന്റെ ഭാഗമാക്കണം. തിളപ്പിച്ചാറിയ ശുദ്ധജലം മാത്രമേ കുടിക്കാവൂ. കഴിക്കുന്ന ഭക്ഷണം ശുചിത്വമുള്ളതും സുരക്ഷിതവുമാണെന്ന് ഉറപ്പുവരുത്തണം. സാനിറ്ററി നാപ്കിൻ, കുട്ടികളുടെ ഡയപ്പറുകൾ തുടങ്ങിയവ വലിച്ചെറിയുന്ന ശീലം ഒഴിവാക്കി ഇവ സുരക്ഷിതമായി സംസ്കരിക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
3: APJ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ഈ വർഷത്തെ BTech BArk ബിരുദ പരീക്ഷാ ഫലം മന്ത്രി റോജിയം ജോൺ പ്രഖ്യാപിച്ചു. 60.1 BTech വിജയ ശതമാനം. 127 എഞ്ചിനീയറിംഗ് കോളേജുകളിലായി 30,810 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. സർവകലാശാലയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിജയശതമാനമാണിതെന്ന് മന്ത്രി പറഞ്ഞു.
5: സർവകലാശാലയുടെ 8 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയശതമാനമാണ് 2026 കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെയധികം സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു കാര്യമാണ്. ഈ വർഷത്തെ BTechന്റെ വിജയശതമാനം 60.1 ആണ്. 11,937 പെൺകുട്ടികളിൽ 9,203 പേർ വിജയിച്ചു. 18,873 ആൺകുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 9,322 പേരാണ് വിജയിച്ചത്.
3: KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിങ്കളാഴ്ച തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. പ്രത്യേക രേഖകളോ മുൻകൂർ രജിസ്ട്രേഷനോ കൂടാതെ പ്രായഭേദമന്യേയാണ് ഈ മാസം 15 മുതൽ ഓർഡിനറി സർവീസുകളിൽ സൌജന്യ യാത്ര അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. 0 മൂല്യമുള്ള പ്രിയദർശിനി ടിക്കറ്റായിരിക്കും കണ്ടക്ടർ ഇതിനായി നൽകുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
6: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
3: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയ അവസരത്തിൽ ജനോപകാരപ്രദമായ കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ചൊവ്വ ശനി ദിവസങ്ങളിൽ രാത്രി 11 മണിക്ക് കേൾക്കാം. രാജ്യസഭാ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജൻ നൽകിയ ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. നിയമപരമായ പരിഹാരത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനും കോടതി നിർദ്ദേശിച്ചു. ഒമാൻ തീരത്തിന് സമീപം വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായുണ്ടായ ആക്രമണങ്ങളിൽ US നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി കേന്ദ്ര സർക്കാർ പ്രതിഷേധം അറിയിച്ചു. ഇത് 2ാം തവണയാണ് US പ്രതിനിധിയെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തുന്നത്. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിന്റെ കാര്യത്തിൽ അന്തിമ ധാരണ ഉണ്ടായിട്ടില്ലെന്ന് ഇറാൻ ഇന്ന് വ്യക്തമാക്കി. കരാർ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞതായും വൈകാതെ ഒപ്പുവെക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതിന് പിന്നാലെയാണ് ഇറാന്റെ പ്രസ്താവന. ഇറാന് നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായും ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ലക്ഷദ്വീപിൽ പ്രതിഷേധ സമരങ്ങൾക്ക് 60 ദിവസത്തെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ജില്ലാ മജിസ്ട്രേറ്റ് പുതിയ ഉത്തരവിറക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
7: സെക്രട്ടേറിയറ്റ്, ജില്ലാ മജിസ്ട്രേറ്റ് ഓഫീസ് ഉൾപ്പെടെയുള്ള മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ, പവർ ഹൌസുകൾ, ഡീസാലിനേഷൻ പ്ലാന്റുകൾ, സർക്കാർ ആശുപത്രികൾ, അഗത്തി എയർപോർട്ട് ഉൾപ്പെടെ മറ്റ് ദ്വീപുകളിലെ ഹെലിപാഡുകൾ എന്നിവയുടെ നിശ്ചിത ദൂരപരിധിക്കുള്ളിൽ ഒരു വിധത്തിലുള്ള പ്രതിഷേധ സമരങ്ങളും പാടില്ലെന്ന് പുതിയ ഉത്തരവിൽ പ്രതിപാദിക്കുന്നു. പ്രതിഷേധങ്ങൾ നടത്തണമെങ്കിൽ 24 മണിക്കൂറിന് മുമ്പായി സ്ഥലത്തെ FP ഓഫീസിൽ അപേക്ഷകൾ സമർപ്പിക്കണമെന്നും തുടർന്ന് 12 മണിക്കൂറിനുള്ളിൽ നിർദ്ദേശിക്കുന്ന പ്രദേശങ്ങളിൽ 4 മണിക്കൂറിൽ കവിയാതെ പ്രതിഷേധ സമരങ്ങൾ അവസാനിപ്പിക്കണമെന്നും പുതിയ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി.
3: പ്രശസ്ത നടൻ ഇന്നസെന്റിന് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയതുമായി ബന്ധപ്പെട്ട് ചലച്ചിത്ര സംവിധായകനും ബിജെപി നേതാവുമായ മേജർ രവി നടത്തിയ പ്രസ്താവനയും തുടർന്ന് നടന്ന മാധ്യമപ്രചാരണവും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകി. കൃത്രിമമായ ദൃശ്യങ്ങൾ നിർമ്മിച്ച് പ്രചരിപ്പിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും കുറ്റക്കാർക്ക് ശിക്ഷ ഉറപ്പാക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ന് 8 ജില്ലകളിലും നാളെ 3 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെ തീരങ്ങളിൽ നാളെ പുലർച്ചെ വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ കാനഡ ബോസ്നിയ ആന്റ് ഹെർസഗോവിനയെ നേരിടും. നാളെ രാവിലെ 6:30 ഗ്രൂപ്പ് ഡിയിൽ യുഎസ്എ പരാഗ്വെ പോരാട്ടം. ഐസിസി വനിതാ ടി20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 10 പതിപ്പിന് ഇന്ന് തുടക്കം. രാത്രി 11:00 ആരംഭിക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ ഹർമൻപ്രീത് കൌർ നയിക്കും. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 197 പേരെ അറസ്റ്റ് ചെയ്തു. 175 കേസുകളും രജിസ്റ്റർ ചെയ്തു. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാനത്താകെ ഇതുവരെ 2,122 കേസുകളിലായി 2,295 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേരള ജുഡീഷ്യൽ സർവീസ് സിവിൽ ജഡ്ജ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കി. 30 March പുറപ്പെടുവിച്ച വിജ്ഞാപനമാണ് റദ്ദാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. രോഗിയുടെ റൂട്ട്മാപ്പ് പുറത്തുവിട്ടു. വയനാട്ടിൽ 7 പേർക്കുകൂടി ഷിഗെല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3 വയസ്സുകാരന് രോഗബാധ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. APJ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാലയുടെ ബിടെക് BR പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ബിടെക് വിജയശതമാനം 60.1. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി കാനഡ ബോസ്നിയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിലിപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: സന്ധ്യാഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
2: യെസ്
1: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
2: 9447371836,
1: 8078502836.
3: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ഹരിത സമൃദ്ധി
4: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ഏവർക്കും ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. ഹരിത സമൃദ്ധിയിൽ മൊയ്യം വയലിൽ കൃഷി നടത്തുന്ന ശ്രീധരേട്ടൻ സംസാരിച്ചതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: കൃഷി രീതികൾ ആൾക്കാർക്ക് ചിലപ്പോൾ അറിയണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് കോമൺ ആയിട്ടൊന്ന് പറയാം.
2: കോമൺ ആയിട്ട് പറയാം. അതായത് നമ്മൾ ആദ്യം നിലം ഒരുക്കുക. നിലം ട്രാക്ടർ കൊണ്ട് നിലം ഒരുക്കി, അപ്പോൾ നിലം ഒരുക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് കുമ്മായം ആഡ് ചെയ്യുന്നു. കുമ്മായം ആഡ് ചെയ്തിട്ട് നമ്മൾ അത് ചെയ്യുന്ന ചുരി 12 ദിവസമെങ്കിലും വെക്കണം. അപ്പോൾ ചുരുങ്ങി നമുക്ക് ആ ഒരു സമയത്തോടുകൂടി നമുക്കൊരു വെപ്രാളാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ 8 ദിവസം വരും. അപ്പോൾ 8 ദിവസം വെക്കാൻ പറ്റാത്ത ആൾക്കാർ എന്ത് ചെയ്യും? ഡോളമേറ്റ് എന്ന് പറഞ്ഞ സംഭവം കുമ്മായത്തിന് പകരം ഉപയോഗിക്കുന്നത്. അപ്പോൾ കുമ്മായത്തിന് പകരം ഉപയോഗിച്ച ഡോളമേറ്റാണ് നമുക്ക് അപ്പം തന്നെ നമുക്ക് വിത്തോ തയ്യോ എന്തോ നമുക്ക് നടാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിൽ ഒരു തടത്തിൽ 3 വിത്ത്, ആ 3 വിത്ത് മാത്രം ഉപയോഗിച്ച് നട്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ, അതായത് വള്ളിക്ക് 3, വറുത്തത്ത് 3, പാടത്ത് 3 എന്നുള്ള രീതിയിൽ നമുക്ക് വള്ളിയിൽ നമുക്ക് കിട്ടും. കാരണം 3 വെച്ചിട്ട് നമുക്ക് എന്തായാലും കിട്ടും. അപ്പോൾ അത് അങ്ങനെയാണ് നമ്മുടെ ഒരു കൃഷി രീതി നമ്മൾ ആദ്യം തുടങ്ങി വരുന്നത്.
1: ജൈവ കീടനാശിനികളാണ് ഉപയോഗിക്കുന്നത്.
2: ജൈവ കീടനാശിനിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരിക്കലും രാസകീടനാശിനി അത്യധികം നമുക്ക് ഉപദ്രവകാരിയമായിട്ടുള്ള ഇതാണ്. നമ്മൾ ഒരിക്കലും ഇതിൽ ഓരോ കളർക്കുണ്ടല്ലോ ഈ കീടനാശിനിയുടെ, അപ്പൊ നമുക്ക് റെഡ് എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ പരിസരത്ത് നമുക്ക് ആരും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഗ്രീൻ അതാണെങ്കിൽ നമുക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള, അത് കൃഷി ഓഫീസർ പറയും. നല്ല ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം അത് ഓഫീസറുടെ പ്രത്യേക നിർദ്ദേശം ഉണ്ടാകും. നല്ല ബുദ്ധിമുട്ട് കീടങ്ങളുടെ അക്രമം അത്ര കൂടുതലുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത് ഉപയോഗിക്കാം. പക്ഷേ എൻ്റെ ഒരു കൃഷി രീതിയിൽ നിന്ന് തികച്ചും മാറ്റാണ്. എൻ്റെ കൃഷി രീതി എന്ന് പറഞ്ഞാൽ, ഞങ്ങളെ കൃഷി ചെയ്യുമ്പോൾ എൻ്റെ വയലിന് മൊത്തം പൂക്കളുണ്ടാവും. ചെണ്ടുമല്ലി, സൂര്യകാന്തി ഇതുപോലുള്ള പൂക്കൾ ആണ് എൻ്റെ തോട്ടത്തിൽ ഇടകലർന്ന് അങ്ങനെ ഞാനത് കൃഷി ചെയ്യുന്നുണ്ട്. അത് കൃഷി ചെയ്യുന്ന വെച്ചാൽ ആ വിത്ത് അത്യാവശ്യത്തെ കാര്യങ്ങൾ കൊണ്ടുപോകും. എന്തെങ്കിലും കുട്ടികളൊക്കെ വന്നിട്ട് കുറച്ച് കൊണ്ട് കൊണ്ടുപോകും. അത് ഈ ഇപ്പം കൃഷി നടന്ന സമയത്ത് നമ്മൾ വെള്ളരിയൊക്കെ വിത്ത് നടന്ന സമയത്ത് ഈ ചെണ്ടുമല്ലിയുടെ വിത്ത് തൈ കൂടി നമ്മുടെ പറിച്ച് നടും. അപ്പോഴേക്കും ഇത് പൂവുന്ന സമയത്ത് കായ്ക്കുന്ന സമയമാകുമ്പോഴേക്കും ചെണ്ടുമല്ലി അത് പരാഗണം നടത്താനും കൂടുതൽ സൗകര്യപ്രദമാകും. അപ്പോൾ അത് മാത്രമല്ല, ഈ ചെടികളിൽ ഉണ്ടാകുന്ന മിത്രകീടം നമ്മുടെ പയറുവർഗ്ഗങ്ങളിലോ വെള്ളരി വർഗ്ഗങ്ങളിലോ ഉണ്ടാകുന്ന ശത്രുകീടങ്ങളെ ഒന്നൊടുക്കുകയും ചെയ്യും. അപ്പം നമുക്ക് ഒരു 60% 70% നമുക്ക് കീടങ്ങൾ അങ്ങനെ നിയന്ത്രിക്കാൻ
1: പറ്റും. നല്ലൊരു കൺസെപ്റ്റാണ്.
2: നല്ലൊരു, ഞാൻ ഈ കൃഷി ചെയ്യുന്ന സമയത്ത് എനിക്ക് വഴിപോക്കത്തിന് 2 ചെണ്ടുമല്ലി കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ 2 ചെണ്ടുമല്ലി അവിടെ കൊണ്ട് വെച്ചു. അപ്പോൾ അത് നല്ലൊരു രസം തോന്നി, നല്ലൊരു രസം തോന്നിയപ്പോൾ പിന്നീട് എനിക്ക് മാർക്കറ്റിന് വരുന്ന സമയത്ത് സൂര്യകാന്തിൻ്റെ വിത്തും കൂടെ വാങ്ങിച്ചിട്ട് അങ്ങനെ നല്ലതായിരുന്നു. അതായിരുന്നു പിന്നീട് അതൊരു നല്ലൊരു കൗതുകമായിട്ട് തോന്നി. അപ്പോൾ ആദ്യം എനിക്കിതിനെ പറ്റി അങ്ങനെ അറിയില്ലായിരുന്നു. ഈ ചെണ്ടുമല്ലിനെ കൊണ്ടും ഈ പൂവിനെ കൊണ്ടും, അതായത് ഏറ്റവും കൂടുതൽ നമുക്ക് മഞ്ഞ കളർ വരുന്ന പൂവുകളാണ് ഈ വണ്ടുകൾ ആക്രമിക്കുന്നത്. അപ്പോൾ അതങ്ങനെ വന്നു. പിന്നെയാണ് കൃഷി, നമ്മുടെ ഒരു കൃഷി ഉണ്ട് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നത് രാമകൃഷ്ണ സാറ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ചെണ്ടുമല്ലിനെ കൊണ്ട് ഈ പൂവിനെ കൊണ്ട് ഇങ്ങനെയും ഗുണമുണ്ട് എന്ന് പറഞ്ഞു. അത് പിന്നെ ചില ആൾക്കാർക്ക് വ്യാപകമായിട്ട് അങ്ങനെ ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്.

0: ഇതിന്റെ വിത്തുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ പുറത്ത് ആവശ്യക്കാർക്ക് കൊടുക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: മൊത്തത്തിന് എനിക്ക് വിത്ത് കിട്ടുന്നത് കൃഷിജ്ഞാന കേന്ദ്രത്തിൽ.
0: ഇപ്പൊ സാർ പറഞ്ഞല്ലോ ഇവിടുത്തെ ക്ലാസ് കേൾക്കാൻ പോവാറുണ്ട്, വിത്തുകള് അവർ ഫ്രീ ആയിട്ടുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്യുന്നത്? ചിലപ്പോൾ പലർക്കും
1: ആവശ്യമാണ്. അപ്പൊ ഞങ്ങളുടെ അവിടെ ജോയിൻ വെച്ചാൽ ഞങ്ങൾക്ക് ഈ കൃഷി വിജ്ഞാന, നമ്മുടെ കണ്ണൂർ ജില്ലയിലെ കുറുമാത്തൂർ പഞ്ചായത്ത്, നമ്മുടെ ഈ പഞ്ചായത്താണ് കൃഷി വിജ്ഞാന കേന്ദ്രം അവിടെ സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയില്ല ഇങ്ങനെയൊരു സംഭവം അവിടെ പോയില്ല എന്നിട്ട് അവിടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളത്. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നവർ. അപ്പം ഞങ്ങളുടെ നാട്ടിൽ വന്നതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് ചോദിച്ചു എന്താണ് എന്ന് പറഞ്ഞു. ഇന്ന ദിവസം ഒരു ക്ലാസ് ഉണ്ട് ഇവിടെ, ഇത് പങ്കെടുത്തുകൊണ്ട് പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ അന്നത്തെ ഡയറക്ടർ ജയരാജൻ സാറ് പറഞ്ഞു. ജയരാജൻ സാറ് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ശ്രീധരൻ വരുവാണെങ്കിൽ ഒരു 10 ആണ് ഇവിടെ കൂട്ടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനങ്ങനെ പോകുമ്പോൾ 10 പറഞ്ഞപ്പോൾ ഒരു 15 പേരും കൂടെ കൂട്ടിക്കൊണ്ട് പോയി. അവർക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ നമുക്ക് ക്ലാസ് തുടങ്ങാം. നമ്മൾ ക്ലാസ് തുടങ്ങിയപ്പോൾ നമ്മുടെ പേരത്തോട് രജിസ്റ്റർ ചെയ്ത് ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി. ആ വാട്സപ്പ് ഗ്രൂപ്പിനുണ്ട് പിന്നീട് പിന്നെ നമുക്ക് മെസ്സേജ് വരുന്നത് നിങ്ങൾക്ക് കൃഷി ചെയ്യാൻ സമയം ആവശ്യമുള്ള സമയത്ത് നിങ്ങൾ പറയാം, നിങ്ങൾക്ക് വിത്തും തൈയും ഞങ്ങൾ സൗജന്യം വേണ്ടി തരാം. അപ്പോൾ അത് കേട്ടപ്പോൾ നമ്മുടെ വളരെ സന്തോഷം തോന്നി. അത് ഞങ്ങൾ മറ്റുള്ളവരെ ഷെയർ ചെയ്തു. അപ്പം ഇവിടുന്ന് കിട്ടുന്ന വിത്തായാലും തൈയായാലും അതിലൊരു മുന്നേ ഞാൻ എന്തായാലും മറ്റുള്ളവർക്ക് കൊടുക്കും, കൊടുത്തിട്ട് അവരും കൂടെ ചെയ്യട്ടെ നമുക്ക് മാത്രമല്ല. അപ്പോൾ ഇത് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, ഇങ്ങനെ കിട്ടുന്ന അവരും കൂടെ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അവരും തീർച്ചയായിട്ടും അവരോട് ഈ സർവകലാശാലയായിട്ട് കൃഷി വിജ്ഞാന കേന്ദ്രമൊക്കെ ആയിട്ട് അവരും ബന്ധപ്പെട്ടിട്ട് അവരും ചെയ്യും. പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്കിപ്പം നമ്മുടെ നാട്ടിലിപ്പോ കുറച്ച് ആൾക്കാരെ കൂട്ടി യോജിപ്പിച്ചിട്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു ക്ലാസ് വേണമെന്ന് പറഞ്ഞാല് അവിടെ നിന്നൊരു മഞ്ചമേടം. അവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാർഷിക മേഖലയില് പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മളൊരു ചെടി നട്ട് കഴിഞ്ഞാൽ, ഒരു വിത്ത് നട്ട് കഴിഞ്ഞാൽ അതില് ഒരു 3-4 ഇല വരുമ്പോഴേക്കും വണ്ടുകളുടെ കീടങ്ങളുടെ അക്രമം ഉണ്ടാകും. തീർച്ചയായിട്ടും അതുണ്ടാവും. അത് എവിടെയായി അവിടെ കീടരോഗ വിദഗ്ധ ഡോക്ടർ മഞ്ജു എന്ന് പറഞ്ഞിട്ടൊരു മേഡമുണ്ട്. മഞ്ജു മേഡത്തിനോട് നമ്മൾ വിളിച്ച് എന്തെങ്കിലും തിരക്കിലാണെങ്കിൽ അവരെ കൊടുന്ന് പിന്നെ അറ്റൻഡ് ചെയ്യും. ഇല്ലെങ്കിൽ ആ സ്പോട്ടിൽ അറ്റൻഡ് ചെയ്തിട്ടവരെ ഒന്ന് ഫോട്ടോ അയച്ചു തരും. ഇല്ലെങ്കിൽ അതിന് ഉണങ്ങി പോയി അതിൻ്റെ പേരൊന്ന് കുറച്ച് നോക്കി പോയിക്കൊണ്ട് അപ്പോൾ അവർ പറഞ്ഞ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇന്നത് ചെയ്താൽ മതി, പിന്നെ അതല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നോളൂ, അതിന് മരുന്ന് ഞങ്ങൾ തരാം. അവർ വികസിച്ചെടുക്കുന്ന മരുന്നുണ്ട്, കീടരോഗ വിദഗ്ധ ആയതുകൊണ്ട് അവർ വികസിച്ചെടുക്കുന്ന പിന്നെ കീടനാശിനികളുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ രാസമല്ല, ജൈവം തന്നെയാണ്. നമുക്ക് അയർ, ക്യൂറോ മോണസ്, PGPR എന്നുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് മിക്ക കീടാണുക്കളും നമുക്ക് സൗജന്യമായി ചേരുന്നുണ്ട്. അപ്പോൾ ആ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതുപോലെ നമുക്ക് തലക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ആത്മ പദ്ധതി പ്രകാരം നമുക്ക് ട്രെയിനിങ് കഴിഞ്ഞ വെച്ചാൽ ഇവിടെ 6 ദിവസത്തെ ട്രെയിനിങ് വെച്ചിട്ടുണ്ടായിരുന്നു. 6 ദിവസത്തെ ട്രെയിനിങ് വെച്ചിട്ട് ഇപ്പം നമുക്കങ്ങനെ ഈ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരായാലും നമുക്ക് വന്നിട്ട് ക്ലാസ്സൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്രാവശ്യം നമ്മൾ വേറൊരു കാര്യം ഞാൻ അവരോട് ഡിമാൻഡ് ചെയ്തത് നമുക്ക് ഒരുപാട് വെള്ളരി ഇത് സീസൺ കഴിയുന്ന സമയത്ത് കുറച്ച് ബാലൻസ് വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ട്രെയിനിങ്. അപ്പോൾ അത് ചെയ്തു തരാമെന്ന് പറഞ്ഞത്. പിന്നെ അതുപോലെ നമ്മളെ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് പച്ചക്കറി ഉപയോഗിച്ചിട്ട് സോപ്പ്, അതുപോലെ ചെണ്ടുമല്ലി ഉപയോഗിച്ചിട്ട് നമ്മൾ സോപ്പ് ഉണ്ടാക്കി നമുക്കൊരു ട്രെയിനിങ് കഴിഞ്ഞു. നല്ല രീതിയിലുള്ള ഇല്ലില്ല ഇവിടെ ഉള്ള ആൾക്കാർ ആരും ഉണ്ടായിരുന്നു. അതിലൊരു ഭാഗ്യം എനിക്ക്, അത് ഞാന് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ഒരു സമ്പതി തന്നെ പറയാം. എന്താവശ്യമെങ്കിലും അവിടെ നിന്ന് മധ്യത്തിൽ എന്നെ വിളിക്കും, ഞാൻ അങ്ങോട്ടേക്ക് പോകും. എനിക്ക് ഇങ്ങനെയുള്ള നമുക്ക് നല്ലൊരു ബന്ധമുണ്ട്, അവിടെ വരുന്ന ഒരു നല്ലൊരു ബന്ധമുണ്ട്. അപ്പൊ ഞാൻ അവിടെ മാഡത്തിനോട് ഞാൻ പറഞ്ഞു, ഇപ്രാവശ്യം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പുതിയ ഹെഡ് വന്നിട്ടുണ്ട് ജയരാജന്റെ പകരമാണ്. മാഡത്തിനോട് പറഞ്ഞു, മാഡം പറഞ്ഞു നമുക്ക് ജനുവരിയാകുമ്പോഴേക്കും നമുക്ക് പുതിയ ട്രെയിനിങ് തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ചെണ്ടുമല്ലി, നമ്മൾ ഈ ഓണ പ്രതീക്ഷിച്ച് നമ്മൾ ചെണ്ടുമല്ലി ചെയ്യും. ആ ഒരു സീസൺ കഴിഞ്ഞ് പൂവൊക്കെ വേസ്റ്റാണ്, മൊത്തം വേസ്റ്റ് ആയി പോവില്ലേന്ന് അവിടുത്തെ. അത് വിറ്റെടുക്കാനും പറ്റുന്നില്ല, ഹൈബ്രിഡ് ആയതുകൊണ്ട് വിറ്റെടുക്കാനും പറ്റുന്നില്ല. അപ്പം മാഡത്തിനോട് വന്നപ്പോൾ മാഡം നമ്മൾ പറഞ്ഞു അങ്ങനെയാണ് നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങളൊരു 10-15 ആൾക്കാരെ കൂട്ടിയിട്ട് വന്നുകൊടുക്കണം. കാരണം ഇങ്ങനെയൊരു ട്രെയിനിങ് കൊടുക്കുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ നമുക്ക് വാക്കിലോ കൂടെ നമ്മൾ ശരിക്കും നമ്മളൊരു ഒരു ലാബിൽ കയറി നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ ഒരുപാട് ആൾക്കാർ കൂടി ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു 15 ആളെ കൂട്ടിക്കൊണ്ട് പോയി നല്ലൊരു ക്ലാസ് അവിടെ കൈകാര്യം ചെയ്തു. അത് നോക്കുമ്പോഴേക്കും ബാക്കിയുള്ള ആൾക്കാർ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ചെണ്ടുമല്ലി മിച്ചം ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഏതായാലും ഈ ഒരു മാസം കഴിയട്ടെ ബാക്കി ചെണ്ടുമല്ലി ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾക്കും കൂടി അത് ചെയ്യാം, നമുക്കൊരു സ്ഥിര വരുമാനം കൂടി ആവുമല്ലോ. സോപ്പ് അതെ, ഇപ്പം നമ്മൾ വെള്ളരി ഉണ്ട്, അച്ചാറുണ്ടാക്കാം, ചീര ഉണ്ട്, സ്ക്വാഷ് ഉണ്ടാക്കാം, അച്ചാറുണ്ടാക്കാം. നമുക്ക് അച്ചാർ എന്ന് പറഞ്ഞാൽ ഇന്ന സംഭവം എന്നൊന്നുമില്ലല്ലോ. നമ്മുടെ കയ്യിൽ കിട്ടുന്ന എന്ത് സംഭവങ്ങളായാലും നമുക്ക് അച്ചാർ ഉണ്ടാക്കാം. നമുക്ക് അതുകൊണ്ട് അങ്ങനെ

പല കർഷകരും അഭിപ്രായപ്പെടുന്നത് പോലെ കാലാവസ്ഥാ വ്യതിയാനമാണ് കാർഷിക മേഖല നേരിടുന്ന ഇന്നത്തെ ഒരു പ്രധാന വെല്ലുവിളി. ഓരോ കൃഷിയെയും കാലാവസ്ഥാ വ്യതിയാനങ്ങൾ വ്യത്യസ്ത രീതിയിലാണ് ദോഷകരമായി ബാധിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിളയാണ് നാളികേരം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനവും കേരളമാണ്. തെങ്ങ് അനേക വർഷത്തോളം നിലനിൽക്കുന്ന കാർഷിക വിളയാണ്. വിവിധ തരം മണ്ണും കാലാവസ്ഥയുമുള്ള പ്രദേശങ്ങളിൽ തെങ്ങ് വളരുന്നു. ഒരു വർഷത്തിൽ പലപ്പോഴായി ലഭിക്കുന്ന മഴയാണ് തെങ്ങിന്റെ ശരിയായ വളർച്ചയ്ക്കും പരമാവധി ഉൽപ്പാദനത്തിനും ഉത്തമം. കേരളത്തിൽ നാളികേരത്തിന്റെ ഉൽപ്പാദനം പ്രധാനമായും മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളെ കേന്ദ്രീകരിച്ചിരിക്കുന്നു. 2016-17 കാലഘട്ടത്തിൽ മഴ കുറഞ്ഞതുമൂലമുണ്ടായ വരൾച്ച കേരളത്തിലെ നാളികേര ഉൽപ്പാദനത്തെ ചെറിയ തോതിലെങ്കിലും ബാധിച്ചിട്ടുണ്ട്. സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനത്തിൽ 34°C അന്തരീക്ഷ താപനിലയിൽ വളർത്തിയ തെങ്ങിൻ തൈകളിൽ 31°C വളർത്തിയ തൈകളെ താരതമ്യം ചെയ്യുമ്പോൾ ഇലയുടെ വിസ്താരം, ക്ലോറോഫിലിന്റെ അളവ് എന്നിവയിൽ കുറവുള്ളതായി രേഖപ്പെടുത്തി. നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന പാരിസ്ഥിതിക വെല്ലുവിളികളെ തരണം ചെയ്യാൻ സസ്യങ്ങളെ സഹായിക്കുന്ന രാസപദാർത്ഥമാണ് ഫീനോളുകൾ. ചെടികളെ ഉയർന്ന വെളിച്ചം, കുറഞ്ഞ താപനില, അണുബാധ, മണ്ണിലെ പോഷകക്കുറവ് എന്നിങ്ങനെയുള്ള പരിസ്ഥിതി സംബന്ധമായ സമ്മർദ്ദങ്ങളെ തരണം ചെയ്യാൻ ഫീനോളുകൾ സഹായിക്കുന്നു. എന്നാൽ ഉയർന്ന താപനില തെങ്ങിലുള്ള ഫീനോളുകളുടെ പ്രവർത്തനത്തെ കുറയ്ക്കുന്നു. അതോടൊപ്പം തന്നെ മണ്ണിൽ നിന്നും വിളകൾക്ക് ലഭിക്കുന്ന പോഷകങ്ങൾ കുറയ്ക്കാനും സാധ്യതയുണ്ട്. അമിത താപനില നാളികേരത്തിന്റെ എണ്ണം, വലിപ്പം എന്നിവ കുറയ്ക്കുന്നുണ്ടെങ്കിലും നാളികേരത്തിലടങ്ങിയിരിക്കുന്ന എണ്ണയുടെ അളവ് കൂട്ടാൻ സഹായിക്കും. കുറഞ്ഞ അളവിലുള്ള മഴ ലഭ്യത മൂലമുണ്ടാകുന്ന വരൾച്ച തെങ്ങുകളുടെ വളർച്ച മുരടിക്കുന്നതിനും ഓലകൾ കീഴ്പോട്ടു ചായുന്നതിനും പാകമാകാത്ത കായ്കൾ വീഴുന്നതിനും കാരണമാവുന്നതിനാൽ വരൾച്ചാ സമയങ്ങളിൽ തെങ്ങിൻ തൈകൾക്ക് ആവശ്യമായ ജലസേചനം നൽകേണ്ടത് ഉത്തമ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാനുള്ള പരിഹാര മാർഗങ്ങൾ എന്ന നിലയിൽ വരൾച്ചയെ അതിജീവിക്കാൻ കഴിവുള്ള നാടൻ ഇനങ്ങൾ തിരഞ്ഞെടുക്കാം. മണ്ണിലെ ജലാംശം സംരക്ഷിക്കുന്നതിന് തെങ്ങിൻ തടത്തിൽ പുതയിടാം, തുള്ളി ജലസേചനം നടത്താം, നല്ല രീതിയിൽ ജൈവവളം നൽകാം. വേനൽക്കാലത്താണെങ്കിൽ തെങ്ങിന്റെ തടിയുടെ താഴെ നിന്ന് ഏകദേശം 2 മുതൽ 3 മീറ്റർ ഉയരത്തിൽ ചുണ്ണാമ്പ് വെള്ളം അടിക്കുന്നത് തെങ്ങിന് അനുഭവപ്പെടുന്ന ചൂട് കുറയ്ക്കാൻ ഏറെ സഹായകമാകും. അന്തരീക്ഷ താപനില കൂടിയ പ്രദേശങ്ങളിൽ സാധാരണഗതിയിൽ കൃഷി ചെയ്യുന്നത് വാഴയാണ്. നീർവാർച്ചയുള്ളതും വളക്കൂറുള്ളതുമായ മണ്ണിൽ വാഴ നന്നായി വളരും. ഏകദേശം 10°C മുതൽ 30°C വരെയുള്ള താപനിലയിലും വർഷം മുഴുവനുള്ള ജലലഭ്യതയും വാഴ കൃഷിക്ക് അനുയോജ്യമാണ്. കേരളത്തിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ തുടർന്ന് കാർഷിക മേഖലയിലുണ്ടാകുന്ന മാറ്റങ്ങൾ സംസ്ഥാനത്തെ പരമ്പരാഗത കൃഷിവിളകളിൽ നിന്ന് ഭക്ഷ്യവിളകളിലേക്കുള്ള പരിവർത്തനത്തിന് കാരണമായിട്ടുണ്ട്. കേരളത്തിൽ 1960s ഏകദേശം 39% വാഴകൃഷിയുടെ വിസ്തീർണം കൂടിയതായി കണക്കുകൾ തെളിയിക്കുന്നു. കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ വാഴകൃഷി ചെയ്യുന്നത് പാലക്കാട്, വയനാട്, മലപ്പുറം എന്നീ ജില്ലകളിലാണ്. ഒപ്പം തന്നെ സംസ്ഥാനത്തെ മൊത്തം ഫലവർഗ്ഗങ്ങളുടെ ഉൽപ്പാദനത്തിന്റെ 17.47% വാഴകൃഷിയിൽ നിന്നാണ്. എന്നാൽ 2016-17 കാലഘട്ടത്തിൽ വാഴകൃഷിയുടെ ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. സമീപകാലത്ത് അന്തരീക്ഷ താപനിലയിലുണ്ടായ വർധനവും വരൾച്ചയുമാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ഉയർന്ന ചൂട് വാഴയുടെ ഉത്തമ വളർച്ചയെ പ്രതികൂലമായി ബാധിച്ചേക്കാം. എന്നാൽ ഉയരുന്ന താപനില തണുത്ത പ്രദേശങ്ങളിലെ വാഴകൃഷിക്ക് ഗുണകരമാണ്. ഉയർന്ന ശരാശരി താപനില ഇത്തരം പ്രദേശങ്ങളിൽ വാഴകൃഷി നേരിടുന്ന അപകട സാധ്യതകൾ കുറയ്ക്കുകയും അതുവഴി വാഴകൃഷിയുടെ അനുയോജ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. വാഴച്ചെടികൾക്ക് പൂർണ്ണ വളർച്ചയെത്താൻ ഏകദേശം 900 mm മുതൽ 1200 mm വരെ വെള്ളം ആവശ്യമാണ്. വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളിലും ഉചിതമായ ഈർപ്പം നിലനിർത്തുന്നത് വാഴയുടെ ഉത്തമ വളർച്ചയ്ക്ക് നിർണായകമാണ്. ഒപ്പം അധിക ജലം മണ്ണിൽ നിന്നും നീക്കം ചെയ്യുന്നു.

ും ഇവയുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. ഉയർന്ന ചൂട് വാഴച്ചെടികളിൽ ഉയർന്ന സമ്മർദ്ദം ചെലുത്തുന്നതിനോടൊപ്പം ജലത്തിന്റെ ആവശ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കാറ്റിന്റെ ഗതിയും ശക്തിയുമാണ് വാഴകൃഷിയെ നിയന്ത്രിക്കുന്ന മറ്റൊരു കാലാവസ്ഥാ ഘടകം. ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് ടെക്നോളജി പ്രൊമോഷൻ കൗൺസിലിന്റെ കണക്കനുസരിച്ച് കേരളത്തിൽ ചുഴലിക്കാറ്റിന്റെ ആക്രമണം വരും കാലങ്ങളിൽ വർദ്ധിക്കാനിടയുണ്ട്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ വാഴകൃഷിയെ ഇത്തരത്തിൽ ദോഷകരമായി ബാധിക്കുന്നതിനും ചില പരിഹാര നടപടികൾ നമ്മുടെ കർഷകർ സ്വീകരിക്കാറുണ്ട്. വാഴ നട്ടതിനു ശേഷം പുതയിടുന്നത് പുല്ല് വളരുന്നത് തടയാനും അമിതമായ ജലാംശം നഷ്ടപ്പെടാതിരിക്കാനും സാധ്യമാകുന്നു. ഉയർന്ന വിളവ് ലഭിക്കുന്നതിനും വരൾച്ചയെ അതിജീവിക്കാൻ കഴിവുള്ളതുമായ വാഴ ഇനങ്ങൾ കൃഷി ചെയ്യുക. അമിതമായ കാറ്റുള്ള പ്രദേശങ്ങളിൽ വാഴ വലുതാകുന്നതനുസരിച്ച് താങ്ങുകൊടുക്കുക. അത്തരം പ്രദേശങ്ങളിൽ കാറ്റിനെ തടയാനുതകുന്ന ചെടികളുടെയും മരങ്ങളുടെയും ജൈവമതിൽ നിർമ്മിക്കുക. ഇവയിൽ നിന്നും പച്ചിലവളവും ലഭ്യമാക്കാം. ഇത്തരത്തിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് കൃഷി ഏറെ ലാഭകരമാക്കാൻ കർഷകർക്ക് സാധിക്കും.

0: ഹരിത സമൃദ്ധി.
1: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: അല്പസമയത്തിനുള്ളിൽ ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഡെറാഡൂണിലെത്തി. നാളെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. ഭാരത് ഇന്നവേറ്റ്സ് ഉച്ചകോടി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെ വീണ്ടും ആക്രമണം. യു എസ് പ്രതിനിധിയെ വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ. അതിർത്തി സുരക്ഷ ശക്തമാക്കാൻ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ധാരണ. സംയുക്ത പട്രോളിംഗ് വർദ്ധിപ്പിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകും. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐസിസി വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് 10 പതിപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ വിശദമായി. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഡെറാഡൂണിലെത്തി. ഉത്തരാഖണ്ഡ് ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ ഗുർമിത് സിംഗ്, മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി എന്നിവർ ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. സന്ദർശനത്തിന്റെ രണ്ടാം ദിവസമായ നാളെ ഡെറാഡൂണിൽ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. ഫ്രാൻസിലെ നീസിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തമാക്കുന്നതിനായി പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
2: 2014 ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏഴാമത് ഫ്രാൻസ് സന്ദർശനമാണിത്. ഇന്ത്യ ഫ്രാൻസ് ഇന്നൊവേഷൻ വർഷത്തിന്റെ ഭാഗമായി നീസിൽ സംഘടിപ്പിക്കുന്ന ഭാരത് ഇന്നൊവേറ്റ്സ് ഉച്ചകോടി ഇരു നേതാക്കളും ചേർന്ന് സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. 120-ലധികം ഇന്ത്യൻ കമ്പനികളും സ്റ്റാർട്ടപ്പുകളും ലോകമെമ്പാടുമുള്ള പ്രമുഖ നിക്ഷേപകരും ബിസിനസ് പ്രമുഖരും ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നീസിലെ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി സ്ലോവാക്യയിലേക്ക് തിരിക്കും. തുടർന്ന് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി അദ്ദേഹം വീണ്ടും ഫ്രാൻസിലെ എവിയാനിലെത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഒമാൻ കടലിടുക്കിൽ ഇന്ത്യൻ നാവികർ ഉള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ വീണ്ടും US നാവികസേന നടത്തുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് US നയതന്ത്ര പ്രതിനിധിയെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ഇത് രണ്ടാം തവണയാണ് ഇന്ത്യ US പ്രതിനിധിയെ വിളിച്ചുവരുത്തുന്നത്. കപ്പലുകൾക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും അന്താരാഷ്ട്ര സമുദ്ര വ്യാപാര സുരക്ഷയെ ഇത് ബാധിക്കുമെന്നും ഇന്ത്യ വ്യക്തമാക്കി. ബ്രിക്സ് കാർഷിക മന്ത്രിമാരുടെ ദ്വിദിന സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പ്രതിനിധികളെ സ്വാഗതം ചെയ്തു. യുദ്ധത്തിന്മേൽ സമാധാനവും സംഘർഷത്തിന്മേൽ സഹകരണവുമാണ് ഇന്ത്യയുടെ നയമെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദശകത്തിൽ കാർഷിക മേഖലയിൽ ഇന്ത്യ 4.5% ശരാശരി വാർഷിക വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. മധ്യപ്രദേശിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജന്റെ രാജ്യസഭാ നാമനിർദ്ദേശ പത്രിക നിരസിച്ചതിനെതിരെയുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. റിട്ടേണിംഗ് ഓഫീസറുടെ തീരുമാനത്തിൽ ഇടപെടാൻ വിസമ്മതിച്ചു.

0: ജസ്റ്റിസുമാരായ പ്രശാന്ത് കുമാർ മിശ്ര, എ എസ് ചന്ദൂർക്കർ എന്നിവരടങ്ങിയ ബെഞ്ച് നിയമപരമായ പരിഹാരത്തിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ മീനാക്ഷി നടരാജനോട് നിർദ്ദേശിച്ചു. അമർനാഥ് തീർത്ഥാടകർക്ക് ശക്തമായ സുരക്ഷയും സുഗമമായ യാത്രാനുഭവവും ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അമർനാഥ് യാത്രയുടെ തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ജൂലൈ 3 മുതൽ ഓഗസ്റ്റ് 28 വരെയാണ് ഈ വർഷത്തെ അമർനാഥ് യാത്ര. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള 57-ാമത് അതിർത്തി ഏകോപന സമ്മേളനം ന്യൂഡൽഹിയിലെ BSF ആസ്ഥാനത്ത് സമാപിച്ചു. അതിർത്തിയിൽ സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്താൻ ഇരുരാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധത ആവർത്തിച്ചു. സംയുക്ത പട്രോളിംഗ് ശക്തമാക്കാനും അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായ പരിശോധനാ ലബോറട്ടറിയായ നാഷണൽ ടെസ്റ്റ് ഹൌസിന്റെ പ്രവർത്തനങ്ങളെ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പ്രശംസിച്ചു. NTH ഡയറക്ടർ ജനറൽ ഡോക്ടർ അലോക് കുമാർ ശ്രീവാസ്തവയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ രാജ്യത്തുടനീളം അത്യാധുനിക പരിശോധനാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ മന്ത്രി നിർദ്ദേശിച്ചു. ആഗോളതലത്തിൽ രാജ്യത്തിന്റെ മത്സരക്ഷമത വർദ്ധിപ്പിക്കാൻ NTH ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ നടക്കുന്ന 114-ാമത് അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിച്ച് കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്ദ്ലാജെ. ILO ഡയറക്ടർ ജനറൽ, ബംഗ്ലാദേശ്, മാൽഡോവ, ബ്രസീൽ, സ്വിറ്റ്സർലാൻഡ് എന്നീ രാജ്യങ്ങളിലെ തൊഴിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുമായി കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ച നടത്തി. എല്ലാവർക്കും മാന്യമായ ജോലി, സാമൂഹിക സുരക്ഷ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച എന്നിവ ഉറപ്പാക്കുന്നതിൽ ഇന്ത്യ പ്രതിബദ്ധത പുലർത്തുന്നതായി കേന്ദ്രമന്ത്രി സാമൂഹിക മാധ്യമ പോസ്റ്റിൽ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ന് 8 ജില്ലകളിലും നാളെ 3 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വൈദ്യുതി മുടക്കം, വോൾട്ടേജ് ക്ഷാമം, മഴക്കാലത്തെ പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് ജനങ്ങളുടെ പരാതികൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ MLA നേതൃത്വത്തിലുള്ള നിയോജക മണ്ഡലം തല കമ്മിറ്റികൾ സജീവമാക്കണമെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകൾ ഉൾപ്പെടെ KCB ഉത്തര മലബാർ മേഖലാ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ജനങ്ങൾ ഫോൺ വഴി ഉന്നയിക്കുന്ന പരാതികൾക്ക് പരിഹാരം കാണാൻ ഉദ്യോഗസ്ഥർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. അറ്റകുറ്റപ്പണി കാരണമോ പെട്ടെന്നുണ്ടായ സംഭവങ്ങൾ മൂലമോ വൈദ്യുതി മുടങ്ങുകയാണെങ്കിൽ അക്കാര്യം ഉപഭോക്താക്കളെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ, വെബ്സൈറ്റ്, മാധ്യമങ്ങൾ എന്നിവ വഴി അറിയിക്കണം. പകൽ സമയത്ത് സൌരോർജ്ജം ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് രാത്രി പീക്ക് സമയങ്ങളിൽ വിതരണം ചെയ്യുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതിയിൽ 3 എണ്ണം അടുത്ത മാർച്ചിന് മുമ്പ് കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്ന് വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇതിൽ കേരളത്തിലെ ആദ്യത്തെ പദ്ധതി കാസർഗോഡ് മൈലാട്ടിയിൽ ഈ ഡിസംബറിൽ കമ്മീഷൻ ചെയ്യും.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ കാനഡ ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയെ നേരിടും. നാളെ രാവിലെ 6:30 ഗ്രൂപ്പ് ഡിയിൽ USA പാരഗ്വേ മത്സരം. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിന് ഇന്ന് തുടക്കം. ഇംഗ്ലണ്ടിൽ അടുത്ത മാസം 5 വരെയാണ് മത്സരങ്ങൾ. ഇന്ത്യ അടക്കം 12 ടീമുകളുണ്ട്. ആകെ 33 കളിക്കാരാണുള്ളത്. ഇന്ന് രാത്രി 11 ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഇന്ത്യയുടെ ആദ്യ മത്സരം ഞായറാഴ്ച രാത്രി 7 പാകിസ്ഥാനെതിരെയാണ്. ന്യൂസിലൻഡ് മുൻ ക്യാപ്റ്റനും ബാറ്റിംഗ് ഇതിഹാസവുമായ കെയ്ൻ വില്യംസൺ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. 15 വർഷത്തിലേറെ നീണ്ടുനിന്ന കരിയർ പൂർത്തിയാക്കിയാണ് താരം വിരമിക്കുന്നത്. 19,346 റൺസ് നേടി ന്യൂസിലൻഡിനായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമായാണ് ഈ 35-കാരൻ വിരമിക്കുന്നത്. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ PV സിന്ധു വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ കടന്നു. ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് സിന്ധുവിന്റെ മുന്നേറ്റം. സെമിയിൽ ജപ്പാൻ താരത്തെ നേരിടും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. സ്ത്രീകൾ നയിക്കുന്ന വികസനം എന്ന ദർശനത്തെ അടിസ്ഥാനമാക്കി വനിതകളെ ദേശീയ വളർച്ചയുടെ ചാലകശക്തികളാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. ജൽജീവൻ മിഷൻ, സ്വച്ഛ് ഭാരത് മിഷൻ, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന തുടങ്ങിയ സംരംഭങ്ങളിലൂടെ സമാനതകളില്ലാത്ത പുരോഗതിക്കാണ് ഇന്ത്യൻ ഗ്രാമങ്ങൾ സാക്ഷ്യം വഹിച്ചത്. മധ്യേഷ്യയുമായും ഷാങ്ഹായ് സഹകരണ സംഘടനയുമായുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ആവർത്തിച്ച് കേന്ദ്ര വനം

പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. തജിക്കിസ്ഥാനിലെ ദുഷാൻബേയിൽ നടന്ന SEO സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. അടുത്തമാസം കൊൽക്കത്തയിൽ നടക്കുന്ന 1st SEO സിവിലൈസേഷൻ ഡയലോഗ് ഫോറത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ഈ മാസം 21st നടക്കുന്ന റീ നീറ്റ് യുജി പരീക്ഷയുടെ സമയം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 15 മിനിറ്റ് ദീർഘിപ്പിച്ചു. ഇതോടെ പരീക്ഷാ സമയം 180 മിനിറ്റിൽ നിന്നും 195 മിനിറ്റായി ഉയർന്നു. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പുതുക്കിയ സമയം. ഹാജർ രേഖപ്പെടുത്തലടക്കമുള്ള ഔദ്യോഗിക നടപടിക്രമങ്ങൾ വിദ്യാർത്ഥികളുടെ പരീക്ഷാ സമയത്തെ ബാധിക്കാതിരിക്കാനാണ് മാറ്റമെന്ന് NTA അറിയിച്ചു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഒരു നിക്ഷേപക പ്ലാറ്റ്ഫോമിനെ അനുകൂലിക്കുന്നതായി പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. 22,000 രൂപ നിക്ഷേപിച്ചാൽ പ്രതിദിനം 80,000 രൂപ വരെയും പ്രതിമാസം 24,000 രൂപ വരെയും റിട്ടേൺ ലഭിക്കുമെന്നാണ് ഈ വ്യാജ വീഡിയോയിൽ അവകാശപ്പെടുന്നത്. വീഡിയോ വ്യാജമാണെന്നും AI നിർമ്മിതമെന്നും PIB വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2 ദിവസത്തെ സന്ദർശനത്തിനായി ഡെറാഡൂണിലെത്തി. നാളെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലൊവാക്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. ഭാരത് ഇന്നവേറ്റ്സ് ഉച്ചകോടി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെ വീണ്ടും ആക്രമണം. US പ്രതിനിധിയെ വിളിച്ചുവരുത്തി പ്രതിഷേധമറിയിച്ച ഇന്ത്യ. അതിർത്തി സുരക്ഷ ശക്തമാക്കാൻ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ധാരണ. സംയുക്ത പട്രോളിംഗ് വർദ്ധിപ്പിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകും. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് 10th പതിപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സർഗജാലകത്തിലേക്ക് സ്വാഗതം. സർഗജാലകത്തിൽ ആദ്യം നമുക്ക് കേൾക്കാം ദിനേശ് ചൊവ്വാണ എഴുതി അവതരിപ്പിക്കുന്ന കവിത ആരുണ്ട് പിന്നിൽ.
1: ആരുണ്ട് ബാല്യങ്ങളേറുന്ന ജില്ലയിൽ മാഞ്ച

ചേരിപ്പൂവൽ പറിച്ചെടുക്കാൻ ഒത്തേറ്റു ചത്തൊരു കുഞ്ഞിക്കിളിക്കായി കായൊത്തു തേങ്ങിയിടുവാൻ സ്വർഗത്തിലെണ്ണക്കുടം കൊണ്ടുപോകുന്ന പ്രാണിക്കു ചാലൊരു

ചാരത്തു നിന്നൊന്ന് നോക്കണം, ദൂരത്തിലേറുന്ന നന്മയെല്ലാം ദൂരത്തു പാറുന്ന നേരത്തിലോർക്കണം നൂലറ്റ കൈത്തലങ്ങൾ. ഒറ്റക്കുടയ്ക്കുള്ളിലൊന്നി

പൊള്ളിയെല്ലാം ചാരമാവുന്നതും വീണ്ടും മുളത്തന്നമാവുന്ന വറ്റിനല്ലോ പാലം കടക്കുവാനോതുന്ന

ചൂടിക്കുവാനെന്നു പീലിത്തണൽ വിരിക്കും. കേറുന്ന കേറ്റത്തിൽ അള്ളിപ്പിടിക്കുന്ന വള്ളിത്തലപ്പിനുള്ളിൽ ഓറി വെച്ചിടണം പെയ്യുന്ന കാലത്തൊരീറനായി വേരിലെത്താം. വെട്ടിപ്പിടിക്കുവാനോടുന്ന കൂട്ടത്തിലാവാതെ മൃത്യുപൂകാൻ എത്തിപ്പിടിക്കണം പിന്നിൽ രചിച്ചൊരാവട്ട.

0: ദിനേശ് ചൊവ്വാണ എഴുതി അവതരിപ്പിച്ച ആരുണ്ട് പിന്നിൽ എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. സർഗജാലകത്തിൽ ഇനിയൊരു കഥയാണ്. നന്ദാത്മജൻ കൊതേരി എഴുതി അവതരിപ്പിക്കുന്ന ഒറ്റയ്ക്കൊരാൾ.
1: പ്രഭാത നടത്തം കഴിഞ്ഞു വീട്ടിലെത്തി പ്രാതലം കഴിച്ച ശേഷമാണ് കാലമിന്നോരോ മനുഷ്യജീവനിലും എന്ന പോലെ എൻ്റെ ജീവിതത്തിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിധം ചേർത്തുവെച്ച വിദൂര ഭാഷണ യന്ത്രത്തെ കയ്യിലേക്കെടുക്കുന്നത്. കയ്യിലെടുക്കുമ്പോൾ തന്നെ കാണുന്നത് വിളിപ്പുറത്ത് തിരിഞ്ഞു നോക്കുവാൻ ആരോരുമില്ലാതെ അനാഥമായി പോയ വിളികളുടെ വിതുമ്പലെന്ന പോലെ ചുവന്ന അക്ഷരത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന മഹേഷ് പമ്പ് സെറ്റ് റിപ്പയർ എന്ന പേര് മൂന്ന് പ്രാവശ്യം വിളിച്ചതിൻ്റെ അടയാളങ്ങളാണ്. പമ്പ് സെറ്റ് മോട്ടോർ റിപ്പയർ ചെയ്യുന്നതുകൊണ്ടാണ് മഹേഷിനെ തിരിച്ചറിയാൻ വേണ്ടി അങ്ങനെ ഒരു പേര് ചേർത്ത് വെച്ചത്. അല്ലെങ്കിലും ഫോണിൽ ഇത്തരത്തിലുള്ള പല പേരുകളുടെ കൂടെയും തിരിച്ചറിയുവാൻ വേണ്ടി ഇങ്ങനെ പല പേരുകളും ചേർത്ത് വെക്കുന്നത് സാധാരണമാണല്ലോ. സാധാരണയായി മഹേഷ് അങ്ങനെ രാവിലെ വിളിക്കുന്ന പതിവില്ല. വല്ലപ്പോഴും വിളിച്ച് കുശലം പറയുന്നത് അവൻ്റെ തിരക്കെല്ലാം കഴിഞ്ഞ് ഒന്ന് നടുനിവർക്കുമ്പോഴായിരിക്കും. അത് മിക്കവാറും രാത്രിയിലാവും. പിന്നെ എന്താണാവോ ഈ രാവിലെ വിളിക്കുവാൻ കാരണം? കാര്യകാരണമറിയാൻ ഉള്ളിലുറഞ്ഞ ആകാംക്ഷയോടെ മഹേഷിൻ്റെ നമ്പറിലേക്ക് തിരിച്ചു വിളിക്കാൻ ഫോണിൻ്റെ നമ്പർ കൊണ്ടുള്ള പൂട്ടുകൾ മാറ്റി പ്രതലത്തിൽ ചുവന്ന അക്ഷരത്തിൽ തെളിഞ്ഞു നിൽക്കുന്ന മഹേഷ് മോട്ടോർ റിപ്പയർ എന്ന പേരിന് നേരെ വിരൽ തൊട്ടു. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുമെങ്കിലും പ്രഭാതകർമ്മങ്ങളും കുളിയും ജപവും കഴിഞ്ഞ് തിരികെ വരുമ്പോൾ റേഡിയോ മലബാറിലെ പ്രഭാത ഭക്തിഗാനങ്ങൾ പകുതി പിന്നിട്ടിട്ടുണ്ടാവും. പിന്നീട് പ്രഭാതചിന്തയും മലബാർ ഡയറിയും കാവ്യധാരയിലെ കവിതയും പത്രവിശേഷങ്ങളും തുടർന്ന് പ്രാദേശികമായ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള ഭക്തിഗാനവും കേട്ടതിന് ശേഷമാണ് വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്. ലക്ഷ്യം ഗ്രാമക്ഷേത്രത്തിൽ തൊഴുക എന്നതാണെങ്കിലും ആ നടത്തത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം മാനസികമായ ചില സന്തോഷങ്ങൾ നൽകുന്ന നല്ല കാര്യങ്ങളുണ്ടായിരുന്നു. നേരെ നടന്നാൽ 1.5 കിലോമീറ്റർ ദൂരമുള്ള ക്ഷേത്രത്തിലേക്ക് അല്പം വളഞ്ഞ വഴിയിൽ കൂടി കല്ലിക്കണ്ടി വയനാട്ടുകുലവൻ ക്ഷേത്രത്തിൻ്റെ അരികിലൂടെയുള്ള റോഡിൽ കൂടി വണ്ണാത്തിക്കുന്ന് കരിയിൽ ഭാഗം വഴിയാണ് അമ്പലത്തിലേക്ക് പോകുക. അങ്ങനെ പോകുമ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന് 2.5 കിലോമീറ്ററോളം ആയുസ് നീട്ടിക്കിട്ടുവാനുള്ള നടത്തവും മറ്റൊന്ന് പോകുന്ന വഴിയിലുള്ളവരോട് കൈവീശിയും ചിലരോട് കുശലാന്വേഷണം നടത്തിയും അങ്ങനെ ഒരുപാട് സന്തോഷം തരുന്ന നടത്തമായിരുന്നു ആ ക്ഷേത്ര ദർശനത്തിനുള്ള യാത്ര. ക്ഷേത്രത്തിലെത്തിയാൽ പിന്നെ ഉഷപൂജയ്ക്ക് നടയടച്ചാൽ തുറക്കുന്നതുവരെ വനദേവതയായ ദുർഗാദേവിയുടെ നടയിൽ തൊഴുകൈകളോടെ ധ്യാനിച്ച് നിൽക്കും. നട തുറന്നാൽ മേൽശാന്തി ഭഗവതി കർച്ചന ചെയ്ത കർപ്പൂരവും പൂവും തീർത്ഥവും കൊണ്ട് പുറത്തേക്ക് വന്ന് ഭക്തരുടെ നേരെ തീർത്ഥം തളിക്കുന്നതും ആ തീർത്ഥത്തിൽ ഒരു തുള്ളി ദേഹത്ത് വീഴുന്നതും വല്ലാതൊരു അനുഭൂതിയും ഒപ്പം വിശ്വാസത്തിൻ്റെ കണികകളിൽ ദേവിയുടെ അനുഗ്രഹവുമായി കരുതി ആത്മസംതൃപ്തിയിൽ മനം നിറയും. പിന്നീട് തീർത്ഥവും പ്രസാദവും വാങ്ങി ഭഗവതിക്ക് നേദിച്ച പായസത്തിൽ നിന്ന് ഒരൽപ്പം പായസം ഇലച്ചിയന്തിൽ പ്രസാദമായി തരുന്നത് കഴിച്ച് കുറച്ചുനേരം അവിടെ ഇരുന്ന് പ്രാർത്ഥനയും കഴിഞ്ഞ് തിരികെ നേരത്തെ പറഞ്ഞ കുറഞ്ഞ ദൂരമുള്ള വഴിയിൽ കൂടി വീട്ടിലേക്ക് തിരിക്കും. പോരുന്ന വഴിയിൽ വയലിലെ വാഴത്തോട്ടത്തിൽ നിന്ന് ഒരു വാഴക്കൂമ്പ്, ഒരു പപ്പായ, അല്ലെങ്കിൽ മാമ്പഴക്കാലമായാൽ മാങ്ങ, കർക്കടകമായാൽ തകരയും താളും ചേമ്പിൻ തണ്ടും, അമ്പലപ്പറമ്പിൽ സമൃദ്ധിയായി വളരുന്ന തഴുതാമ തുടങ്ങിയ എന്തെങ്കിലും ഭക്ഷ്യവസ്തുക്കൾ കയ്യിലുണ്ടാവും. ഒന്നും കയ്യിൽ കണ്ടില്ലെങ്കിൽ നിരഞ്ജന സ്റ്റോറിലെ രാജീവൻ ചോദിക്കും, ഇന്നെന്താ കയ്യിലൊന്നും ഇല്ലാത്തത് എന്ന്. രാജീവൻ്റെ കടയിലിരുന്ന് അവനുമായി ചില നാട്ടുവർത്തമാനങ്ങളും സമകാലിക സംഭവങ്ങളും ചിലപ്പോൾ രാഷ്ട്രീയവും ചിലപ്പോൾ ഏതെങ്കിലും കവിതകളെക്കുറിച്ചോ ചർച്ച ചെയ്യുന്ന ഒരു പതിവ് കൂടി ആ നടത്തത്തിനുണ്ടായിരുന്നു. ചില ദിവസങ്ങളിൽ കടയിൽ മറ്റു വല്ലവരും ഉണ്ടായിരിക്കും. അവരും ആ ചർച്ചയിൽ പങ്കുചേരും. അതിൽ ചിലർ ഞാൻ അവിടുന്ന് ഇറങ്ങിയാൽ ഞാൻ കേൾക്കില്ല എന്ന് കരുതി പറയുന്ന ചില വാചകമുണ്ട്. ഇവനിത് എന്തിൻ്റെ കുറവാ, ഈ ചപ്പും പുല്ലും ഇങ്ങനെ പറിച്ചു കൊണ്ടുപോയി തിന്നാൻ, അവർക്കറിയില്ലല്ലോ ഞാൻ കൊണ്ടുപോകുന്ന വസ്തുവിൻ്റെ മൂല്യം. തിരക്കേറിയ ജീവിതത്തിൽ ഇപ്പോൾ ആരോ

ആരോഗ്യത്തെ തകർക്കുന്ന നിറമേറിയ രുചിക്കൂട്ടുകളാൽ ഉണ്ടാക്കുന്ന ഫാസ്റ്റ് ഫുഡല്ലേ എല്ലാവർക്കും വേണ്ടു? അരക്കലും ഇടിക്കലും പൊടിക്കലും ഒന്നുമില്ലാതെ പാക്കറ്റുകളിൽ പാതിബന്ധ സാധനങ്ങൾ അടുക്കള ഇന്ന് അരങ്ങുവാഴുകയാണല്ലോ. 8 മണിയാകുമ്പോൾ വീട്ടിലെത്തിയാൽ നേരെ അടുക്കളയിലേക്ക്. അപ്പോഴേക്കും പ്രഭാത ഭക്ഷണം ഒരുക്കി ഭാര്യ കാത്തിരിക്കുന്നുണ്ടാവും. അവളും കുളി കഴിഞ്ഞ് മുടിയിൽ ഈറനുണങ്ങാൻ തോർത്തുമുണ്ട് ചുറ്റി നെറ്റിയിൽ ഭസ്മക്കുറി വരച്ച് അമ്പലത്തിൽ നിന്ന് ഞാൻ കൊണ്ടുപോകുന്ന ചന്ദനവും പൂവും കാത്തിരിക്കുകയാവും. ആ രൂപത്തിൽ അവളെ കാണാൻ പ്രത്യേക സൗന്ദര്യമുണ്ടേ. ചന്ദനവും പൂവും അവൾക്ക് കൊടുത്താൽ നെറ്റിയിൽ ഭസ്മക്കുറിക്ക് മേലെ ചന്ദനം കൊണ്ട് മറ്റൊരു കുറി വരച്ച് പ്രഭാത ഭക്ഷണം കഴിക്കാനിരിക്കും. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് അന്ന് വേണ്ടുന്ന ചില പ്രധാന ഓർമ്മപ്പെടുത്തലുകൾ അവൾ എന്നിലേക്ക് പകർത്തുന്നത്. ഭക്ഷണം കഴിച്ചാൽ പിന്നെ അവളും ഞാനും ഉമ്മറത്തായിരിക്കും. പത്രക്കാരൻ വലിച്ചെറിഞ്ഞ മുറ്റത്തുള്ള പത്രമെടുത്ത് അതിലേക്ക് കണ്ണുകൾ കൊണ്ട് ഒരു ഓട്ടപ്രദക്ഷിണം നടത്തും. അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവാറില്ല. റേഡിയോ മലബാർ പത്രവിശേഷം കേട്ടാൽ പിന്നെ ഒരു ദിനപത്രവും വായിക്കണമെന്നില്ല. എങ്കിലും പത്രത്തിലൂടെ പ്രധാനമായും ചരമകോളവും പ്രാദേശിക വാർത്താ പേജും നോക്കും. പരിചയക്കാർ ആരെങ്കിലും ചരമകോളത്തിൽ ഇടം പിടിച്ചിട്ടുണ്ടോ എന്ന് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അല്ലെങ്കിലും മഹാമാരിയായ കോവിഡ് വന്നുപോയ ശേഷം ആയുസിൻ്റെ മറികരക്കെത്തുന്നതിനിടയിൽ മനുഷ്യനെ മടക്കയാത്രയ്ക്ക് വിളിക്കുകയാണല്ലോ ഇപ്പോൾ. മിക്ക ദിവസങ്ങളിലും മരണവീട്ടിൽ പോകുക എന്നതും ദിനചര്യയുടെ ഭാഗമായി മാറി. അങ്ങനെ ചരമകോളത്തിലൂടെ കണ്ണോടിച്ചു കഴിഞ്ഞാൽ പിന്നീടാണ് ഫോൺ കയ്യിലെടുക്കുക. അപ്പോഴേക്കും 8:30 അടുക്കുന്നുണ്ടാവും. മഹേഷിൻ്റെ ഫോണിലേക്ക് തിരിച്ചു വിളിച്ച് ആദ്യത്തെ തവണ അവൻ എടുക്കാതെ വന്നപ്പോൾ രണ്ടാമതൊന്നുകൂടി വിളിക്കാനൊരുങ്ങുമ്പോൾ അവൻ്റെ വിളി വന്നു. അതെടുത്തപ്പോൾ അവൻ ചോദിച്ചു, അറിഞ്ഞുവോ? ഇല്ല, എന്താണ് മഹേഷേ എന്ന് തിരിച്ചു ചോദിച്ചപ്പോൾ നമ്മുടെ ബാബുവേട്ടൻ മരണപ്പെട്ടു. ഏത് ബാബു എന്ന് ചോദിക്കുന്നതിനിടയിൽ അവൻ തന്നെ പറഞ്ഞു, തേങ്ങ ബാബുവേട്ടനെന്ന്. തെങ്ങുകയറ്റക്കാരൻ ബാബുവിനെയാണ് നാട്ടുകാർ അങ്ങനെ വിളിക്കാറ്. ബാബുവിന് എന്തു പറ്റിയെന്ന എൻ്റെ ചോദ്യത്തിന് മുൻപ് തന്നെ മഹേഷ് പറഞ്ഞു, ഇന്ന് രാവിലെ 7 മണിക്ക് മുഹമ്മദ് ഹാജി വണ്ടിയും കൊണ്ടുവന്ന് വിളിച്ചപ്പോൾ വാതിൽ തുറക്കാത്തതുകൊണ്ട് അയാൾ അരവിന്ദൻ്റെ പീടികയിൽ വന്ന് പറഞ്ഞപ്പോഴാണ് അരവിന്ദനും കൃഷ്ണൻ നമ്പ്യാറും വിജയനും പപ്പൻ ഡ്രൈവറും കൂടി അവിടേക്ക് പോയി നോക്കിയത്. നേരം വെളുത്താൽ 6:30 ആകുമ്പോഴേക്കും ബാബു അരവിന്ദൻ്റെ പീടികയിൽ എത്തുന്നതാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പോയി നോക്കിയത്. അപ്പോഴേക്കും ആള് പോയിരുന്നു. രാത്രിയിൽ എപ്പോഴോ ആണ് സംഭവം. ഇനി ബാക്കിയുള്ളതെല്ലാം എങ്ങനെയാണ് മഹേഷ്? ഞാൻ ചോദിച്ചു. ഒന്നും അറിയില്ല, നമ്മുടെ മെമ്പർ ഇപ്പോൾ വന്നിട്ടുണ്ട്. അവരെല്ലാവരുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നീക്കുന്നുണ്ട്. ശരി മഹേഷേ, ഞാൻ അങ്ങോട്ട് എത്താം. ബാബു ഒരു ഒറ്റയാനായിരുന്നു. ഒറ്റയാനാണോ എന്ന് ചോദിച്ചാലോ? അല്ലതാനും. ബാബുവിൻ്റെ ഒരേ ഒരു സഹോദരിയെ നേരത്തെ തന്നെ വിവാഹം ചെയ്തയച്ചിരുന്നു. ആ സഹോദരിയുടെ ഇളയതായിരുന്നു ബാക്കി 3 പേരും. ബാബുവിൻ്റെ 2 ഏട്ടന്മാരും സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നു. മൂത്ത സഹോദരൻ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം 3 വർഷമേ ഭൂമിയിലുണ്ടായിരുന്നുള്ളൂ. ബാബുവിനെ പോലെ തന്നെ പെട്ടെന്നുള്ള മരണമായിരുന്നു. അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ബാബുവിനെ കൊണ്ട് വിവാഹം ചെയ്യിക്കാൻ പല ശ്രമങ്ങളും നടത്തിയിരുന്നു. പക്ഷേ ബാബു അതിനു വഴങ്ങിയില്ല. നല്ലൊരു കർഷകനായിരുന്ന അദ്ദേഹം മക്കൾ തന്നെ പോലെ ആവരുത് എന്ന് കരുതി നല്ലവണ്ണം പഠിപ്പിച്ചു. 2 മക്കളും സർക്കാർ ജോലിയിൽ കയറിയപ്പോൾ ഡിഗ്രി പാസ്സായ ശേഷം ബാബുവിനോട് നിരന്തരം അദ്ദേഹം സർക്കാർ ജോലിക്ക് ശ്രമിക്കാൻ പറയും. അപ്പോഴെല്ലാം ബാബു നാട്ടിലെ കൂട്ടുകാരുമായുള്ള സഹവാസത്തിൽ അതിനൊന്നും താല്പര്യം കാണിക്കാറില്ല. നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ബാബുവിൻ്റെ കയ്യൊപ്പ് പതിയും. ബാബുവില്ലാതെ ഒരു കാര്യവും നാട്ടിൽ കാണില്ല. ചിലപ്പോൾ കൂട്ടുകാരുടെ കൂടെ ജോലിക്ക് പോകുമായിരുന്നു. അപ്പോഴൊക്കെ വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങി കൊണ്ടുവരികയും ചെയ്യും. നാട്ടിൽ ആർക്കെങ്കിലും അസുഖം വന്നാൽ ആശുപത്രിയിൽ കൊണ്ടുപോവുകയും അവിടെ സഹായിയായി നിൽക്കുകയും ചെയ്യുന്നതും മരണപ്പെട്ട വീടുകളിൽ ശവമടക്ക് കഴിയുന്നതുവരെയുള്ള കാര്യങ്ങളിൽ മുൻപിലുണ്ടാവുന്നതും ബാബുവിൻ്റെ നന്മ മനസ്സിൻ്റെ ഭാഗമാണ്. പക്ഷേ ആ യാത്രകളിൽ എവിടെയോ എങ്ങനെയോ പിഴച്ചുപോയ ബാബു നല്ലൊരു മദ്യപാനിയായി മാറുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വിവാഹത്തിനൊന്നും ബാബുവിന് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ബാബുവിൻ്റെ താളം തെറ്റിയ ജീവിതരീതി അച്ഛനെ മാനസികമായി ഏറെ തളർത്തിയിരുന്നു. അസുഖമൊന്നുമില്ലാത്ത ബാബുവിൻ്റെ അച്ഛനും ഒരു ദിവസം പെട്ടെന്നായിരുന്നു മരണപ്പെട്ടത്. അച്ഛൻ്റെ മരണശേഷം ബാബുവും അമ്മയുമായിരുന്നു വീട്ടിൽ. ആ ഇടക്കാണ് സഹോദരിക്ക് അർബുദരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത്. വൈകി എത്തുന്ന ബാബുവിൻ്റെ സ്വഭാവത്തിൽ അമ്മയുടെ മനസ്സിലുള്ള വിഷമം മനസ്സിലാക്കിയ ബാബു അമ്മയെ സഹോദരിയുടെ സഹായത്തിനായി നിർത്താൻ എന്നു പറഞ്ഞ് അവരുടെ വീട്ടിലേക്ക് കൊണ്ടു നിർത്തി. ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്ന ആ വീട്ടിൽ നിന്ന് അമ്മയെ പറച്ചു നടാൻ ബാബുവിന് വിഷമമുണ്ടായെങ്കിലും തൽക്കാലം അമ്മയെ വിഷമിപ്പിക്കേണ്ട എന്നുള്ളതായിരുന്നു ബാബുവിൻ്റെ മനസ്സിൽ. അസുഖമുള്ള സഹോദരിയുടെ സഹായത്തിനാണെന്ന് പറഞ്ഞാൽ അമ്മ അനുസരിക്കുകയും ചെയ്യും. മരുന്നുകളും കീമോയും അസുഖത്തേക്കാൾ കൂടുതൽ ആക്രമിച്ച സഹോദരിയുടെ ശരീരത്തെ അധികം വൈകാതെ മരണം വന്നു പുലുകി. പിന്നീട് മൂത്ത സഹോദരന്മാരുടെ തീരുമാനപ്രകാരം വീടിൻ്റെ അവകാശം അമ്മയുടെ കാലശേഷം ബാബുവിന് വരത്തക്ക വിധവും വീടിൻ്റെ പറമ്പ് മുഴുവൻ ബാബുവിനും എഴുതിക്കോ എന്ന സഹോദരങ്ങളുടെ വാക്കുകൾ കേട്ട് ബാബു വെറുതെ അവരുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു. അല്ലെങ്കിലും വയൽ വരമ്പിലൂടെ മാത്രം നടന്ന് വീട്ടിലെത്താൻ വഴിയുള്ള പറമ്പും അഞ്ചാമ്പുരയും കുളിമുറിയും നീളവും വീതിയുമേറിയ കോലായിയും അതിലേറെ വലിപ്പമുള്ള 4 ഭാഗവും വലിയ മുറ്റവുമുള്ള തറവാട് വീടും സംരക്ഷിച്ചു നിർത്താൻ ഏട്ടന്മാർക്ക് താല്പര്യമില്ലായിരുന്നു. അത് നേരത്തെ ബാബുവിന് അറിയാമായിരുന്നു. അവർക്ക് റോഡരികിലുള്ള വസ്തുവിലാണ് കണ്ണുള്ളത് എന്നും ബാബു മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പോഴും ബാബു പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, എനിക്ക് ഈ വീടിൻ്റെ സ്വീകരണ മുറി മാത്രം മതി, മറ്റൊന്നും എനിക്ക് വേണ്ട. ആർക്കു വേണമെങ്കിലും എടുക്കാം, എനിക്കെന്തിന് വീടും സ്ഥലവും? അതായിരുന്നു ബാബുവിൻ്റെ തീരുമാനം. സ്വീകരണ മുറി എന്ന് പറയുന്ന പുറത്തെ വരാന്തയുടെ ഭാഗത്തുള്ള ഒരു വലിയ മുറിയായിരുന്നു ബാബുവിൻ്റെ ലോകം. വീടിൻ്റെ അകത്ത് കയറാതെ തന്നെ ആ മുറിയിലേക്ക് കടക്കാം. അതാകുമ്പോൾ

ആരെയും ബുദ്ധിമുട്ടിക്കാതെ അകന്നുപോയി. അതിനുശേഷം അനന്തരവൾ വല്ലപ്പോഴും വന്ന് വീട് തുറന്ന് വൃത്തിയാക്കി പോകുകയല്ലാതെ അവിടെ താമസിച്ചിരുന്നില്ല. വിദേശത്ത് ജോലി ചെയ്യുന്ന ഭർത്താവിൻ്റെ അച്ഛനെയും അമ്മയെയും സംരക്ഷിക്കുവാൻ അവൾക്കായിരുന്നു നിയോഗം. അതുകാരണം അമ്മയുടെ തറവാട് വീട്ടിലൊന്നും വന്ന് താമസിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അല്ലെങ്കിലും നഗരത്തിലെ വീട്ടിൽ നിന്ന് ഗ്രാമത്തിലെ വീട്ടിലേക്ക് വന്ന് നിൽക്കാൻ അവരുടെ കൊച്ചുകുട്ടികൾക്ക് പോലും യാതൊരു താല്പര്യവുമില്ലായിരുന്നു. വല്ലപ്പോഴും വരുമ്പോൾ വീടാകെ അലങ്കോലപ്പെട്ട് കിടക്കുന്നുണ്ടാവും. ബാബു ഒന്നും ശ്രദ്ധിക്കാറില്ല. ബാബുവിൻ്റെ ഭക്ഷണമെല്ലാം കള്ളുഷാപ്പിലോ അരവിന്ദൻ്റെ കടയിലോ ആയിരിക്കും. പക്ഷേ ഒരു ദിവസം പോലും ജോലിക്ക് പോകാതെ ബാബു വെറുതെ നിൽക്കുകയില്ല. ഉച്ചവരെ എല്ലുമുറിയെ പണിയെടുക്കും. തെങ്ങുകയറ്റ തൊഴിലാളികൾ നാട്ടിൽ കുറവായതുകൊണ്ട് തന്നെ ബാബുവിന് എന്നും ജോലിയുണ്ടാവും. മറ്റുള്ളവർ തെങ്ങിൽ കയറിയാൽ 60 രൂപ വാങ്ങുന്നിടത്ത് ബാബു 50 രൂപയെ വാങ്ങുകയുള്ളൂ. ജോലിയുടെ കാര്യത്തിൽ വളരെ കണിശതയുമുണ്ടായിരുന്നു. ഉച്ചക്ക് മുൻപേ ബാബുവിനെ കണ്ടുറപ്പിച്ചാൽ യാതൊരു മാറ്റവുമില്ലാതെ കൃത്യമായി പിറ്റേന്ന് രാവിലെ ജോലിക്കെത്തിയിരിക്കും. അതാണ് ബാബു. ഉച്ച കഴിഞ്ഞാൽ പിന്നെ ബാബുവിൻ്റെ ലെവലാകെ മാറും. അതിനിടയിൽ പോകുന്ന വഴിയിലോ മറ്റോ കറിക്ക് അരക്കാൻ തേങ്ങയില്ല, ഒരു തെങ്ങിൽ നിന്ന് തേങ്ങ പറിച്ചു തരുമോ ബാബു എന്ന് ചോദിച്ചാൽ അതിന് കാശൊന്നും വാങ്ങാതെ തേങ്ങയിട്ട് കൊടുക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള ഉപകാരങ്ങളൊക്കെ ബാബുവിൻ്റെ ദിനചര്യയിൽ ഉള്ളതാണ്. അന്നന്ന് ജോലി ചെയ്ത് കിട്ടുന്ന കാശ് മുഴുവൻ കള്ളുഷാപ്പിലും ബാറിലും കൊടുത്ത് തീർക്കും. നാളേക്ക് എന്ന് പറഞ്ഞൊരു സമ്പാദ്യം ബാബുവിൻ്റെ നിഘണ്ടുവിൽ ഉണ്ടായിരുന്നില്ല. ഒരാളോടും യാതൊരു ബാധ്യതയും കടപ്പാടുമില്ലാതെ ജീവിതം. എത്ര മദ്യപിച്ചാലും അതിരാവിലെ ഉണരുക എന്നത് ബാബുവിൻ്റെ ഒരു ശീലമായിരുന്നു. ഉണർന്നാൽ അരവിന്ദൻ്റെ ചായപ്പിടികയിൽ നിന്ന് ഒരു ചായ കഴിച്ചുകൊണ്ട് ബാബു തൻ്റെ ദിവസം തുടങ്ങുകയായി. അതിനിടയിൽ തന്നോട് ഇഷ്ടം തോന്നിയ ഒരുവളെപ്പറ്റി സംസാരത്തിനിടയിൽ ഒരിക്കൽ ബാബു പറഞ്ഞത് ഓർക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെ ഒറ്റയാനായി കഴിയുന്നത് എന്ന അവളുടെ ചോദ്യത്തിന് ബാബു ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞത്, ഒറ്റയാനായതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരാൾക്ക് ഇരട്ടയായി ജീവിക്കാൻ കഴിയുമോ? പറ്റും, അവൾ തലതാഴ്ത്തി പറഞ്ഞു. അങ്ങനെ ഇരട്ടയാവണ്ട എന്ന് തീരുമാനിച്ചതാ ഞാൻ പണ്ടേ. ജീവിത തടവറയാണ് ഈ ഒറ്റപ്പെട്ട വാസമെന്ന് പലരും പറയുമെങ്കിലും എനിക്കിത് അതിർവരമ്പ് ഒന്നുമില്ലാതെ ആസ്വാദനത്തിൻ്റെ സ്വർഗമാണ്. കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങളിൽ സന്തോഷിച്ചോ സങ്കടപ്പെട്ടോ ഭാവിയെക്കുറിച്ചുള്ള ഭയാശങ്കകളോ ഇല്ലാതെയാണെൻ്റെ ജീവിതം. ഇനി ഈ രാക്കളം വിട്ടൊഴിയും വരെ ഇങ്ങനെ തന്നെ ബാധ്യതയില്ലാതെ ജീവിതം ഒരു സുഖമാടോ? ബാബുവിനോട് ഇഷ്ടം കാണിച്ചവളോട് ബാബു പറഞ്ഞ മറുപടി കേട്ടപ്പോൾ വല്ലാതൊരു അനുഭവമായിരുന്നു ഉണ്ടായത്. ഞാനും പറഞ്ഞു, ബാബു അർത്ഥശൂന്യമായ ജീവിതത്തിനൊരു മാറ്റമുണ്ടാവട്ടെ, അവൾക്കിഷ്ടമാണെങ്കിൽ സ്വീകരിക്കൂ. മറുപടി ഒരു ചെറു ചിരിയിലൊതുക്കി ബാബു അവിടുന്ന് നടന്നു നീങ്ങി, തിരിഞ്ഞൊന്ന് നോക്കുക പോലും ചെയ്യാതെ. ജോലിയിൽ ചിലപ്പോൾ ബാബുവിനെ കൂട്ടാൻ വണ്ടിയും കൊണ്ട് ആൾ വരും, അല്ലെങ്കിൽ ബാബു അവിടെ എത്തിച്ചേരും. അതിനിടക്ക് ആരെങ്കിലും വന്ന് ചോദിച്ചാൽ സമയമുണ്ടെങ്കിൽ ഞാനെത്തും, ഇല്ലെങ്കിൽ നാളെ കാണാമെന്ന് പറയുന്നതായിരുന്നു ബാബുവിൻ്റെ ശീലം. ജോലി ചെയ്ത് കിട്ടുന്ന കൂലിയിൽ അരവിന്ദൻ്റെ കടയിലെ അന്നുള്ള പറ്റു തീർത്ത ശേഷമേ മറ്റെങ്ങും ബാബു പോവുകയുള്ളൂ. അരവിന്ദൻ്റെ കടയിലെ ക്യാഷ് മേശയ്ക്ക് മുകളിൽ വെച്ചിട്ടുള്ള വൃദ്ധസദനത്തിലെയും അമ്പലത്തിലെയും ഭണ്ഡാരപ്പെട്ടിയിൽ ഒരു നിശ്ചിത തുക എന്നും ബാബു നിക്ഷേപിക്കും. കള്ളുഷാപ്പിലേക്കോ ബാറിലേക്കോ പോകുമ്പോഴും ഒറ്റക തന്നെയായിരിക്കും ബാബു. തിരിച്ചു വരുമ്പോൾ കയ്യിൽ ഒരു ചില്ലിക്കാശ് പോലും ഉണ്ടാവുകയുമില്ല. അങ്ങനെയുള്ള ഒരു ഒറ്റയാനായിരുന്നു ബാബു. ഇനി എങ്ങനെയാണ് ബാബുവിൻ്റെ മരണാന്തര കർമ്മത്തിനുള്ള ചെലവെല്ലാം എന്ന് ചിന്തിച്ചുകൊണ്ട് മരണവീട് ലക്ഷ്യമാക്കി വയൽ വരമ്പിലൂടെ നടന്നു. വീട്ടിലെത്തുമ്പോൾ പഞ്ചായത്ത് മെമ്പറും നാട്ടുകാരും എല്ലാം അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. അകത്ത് പായയിൽ ഉറങ്ങിക്കിടക്കുന്നതുപോലെ തന്നെയാണ് ബാബുവിനെ കണ്ടത്. തൊട്ടടുത്തൊരു കുപ്പിയിൽ വെള്ളവുമുണ്ട്. തലേ ദിവസം ഉടുത്ത ലുങ്കി പുതച്ചുകൊണ്ടാണ് കിടപ്പ്. ഹൃദയാഘാതമാണ് മരണകാരണം എന്ന നിഗമനത്തിലെത്തിയിരുന്നു എല്ലാവരും. അത് പാരമ്പര്യവുമാണല്ലോ. പോലീസിൽ അറിയിക്കണോ എന്ന് ചിലർ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യമില്ല എന്ന് ബാബുവിൻ്റെ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു സഹോദരൻ പറഞ്ഞു. അതിൽ നാട്ടുകാർക്കും എതിർപ്പില്ലായിരുന്നു. പഞ്ചായത്ത് മെമ്പർ അത് ശരിവെച്ചുകൊണ്ട് മരണാന്തര കർമ്മത്തിലേക്ക് വേണ്ടുന്ന നടപടികൾ ആരംഭിച്ചു. ആംബുലൻസ് വിളിച്ചു, അതിനുള്ള കാശ് കൊടുക്കണം. പഞ്ചായത്ത് ശ്മശാനത്തിൽ കൊടുക്കുവാനുള്ള കാശും വേണം. സഹോദരനാണെങ്കിൽ ഒന്നും പറയുന്നില്ല. അപ്പോഴാണ് മഹേഷ് പറഞ്ഞത്, ഞാൻ അത് ചെയ്തോളാം, നമുക്കതേക്കുറിച്ചെല്ലാം പിന്നീട് സംസാരിക്കാമെന്ന് മെമ്പറും പറഞ്ഞു. അപ്പോഴും സഹോദരനൊന്നും പറഞ്ഞതില്ല. ബാബുവിൻ്റെ ശരീരം 2-3 പേരെടുത്ത് കുളിമുറിയിലേക്ക് കുളിപ്പിക്കാൻ കൊണ്ടുപോയി. മുറിയിലെ അയലിൽ അലക്കിയിട്ട നിലയിൽ കണ്ട ഒരു കാവിമുണ്ടും ഒരു ഷർട്ടും എടുത്ത് മറ്റൊരാൾ കൂടെ പോയി. നാട്ടിൽ മരണപ്പെട്ടവരെ കുളിപ്പിക്കാൻ ബാബുവിനൊപ്പം മുന്നിട്ടിറങ്ങുന്ന മോഹനൻ ബാബുവിൻ്റെ കുപ്പായക്കീശ പരിശോധിച്ചു. കാവിലെ തെയ്യത്തിൻ്റെ ഭാഗമായി നടത്തുന്ന ഒരു സമ്മാന കൂപ്പണായിരുന്നു ആ കീശയിലുണ്ടായിരുന്നത്. മോഹനൻ വെറുതെ പെറിവിറുത്തു. കള്ളൻ ഒരു ഉറുപ്പിക പോലും കീശയിൽ വെച്ചില്ല. വല്ലാതൊരു പഹയൻ തന്നെ. കുളിപ്പിച്ച് ഷർട്ടും കാവിമുണ്ടും ഉടുപ്പിച്ച് ഉമ്മറത്ത് കൊണ്ടുവച്ച പായയിൽ ബാബുവിനെ കിടത്തി. പഞ്ചായത്ത് മെമ്പർ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു. ഒരു മിനിറ്റ് മൗന ദുഃഖം ആചരിക്കുവാനും പറഞ്ഞു. ശേഷം ശരീരം ആംബുലൻസിൽ കയറ്റി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി. കൂടെ കുറച്ചുപേർ അവരവരുടെ ബൈക്കിലും മറ്റുമായി അവരുടെ കൂടെ പോയി. മരണാന്തര കർമ്മങ്ങൾ ചെയ്യുവാൻ ആരും ബന്ധുക്കളായി ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് മറ്റൊരു മദ്യപാനിയായ ഗോപാലൻ ഞാൻ കർമ്മം ചെയ്തോളാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത്. അവൻ്റെ സ്നേഹത്തിന് മുന്നിൽ മെമ്പർ പറഞ്ഞു, അതൊന്നും ഇനി വേണ്ടപ്പാ. അങ്ങനെ അടക്കമെല്ലാം കഴിഞ്ഞു എല്ലാവരും അരവിന്ദൻ്റെ പിടിയിലേക്ക് തിരിച്ചെത്തി. അപ്പോഴേക്കും അരവിന്ദൻ രാവിലെ അടച്ചിട്ട കട തുറന്ന് ചായ ഒരുക്കിയിരുന്നു. വേണ്ടുന്നവർ അവിടുന്ന് ചായ കഴിച്ചു. ഇന്ന് ചായ കുടിച്ചവരാരും പൈസ തരണ്ട, അത് ബാബുവിന് വേണ്ടിയാണെന്ന് കരുതിക്കോളൂ, അരവിന്ദൻ പറഞ്ഞു. ശ്മശാനത്തിൽ 3000 രൂപയും 1000 രൂപയെങ്കിലും ആംബുലൻസിനും വാടകയായി ചെലവായിട്ടുണ്ടാവില്ലേ മഹേഷിന്, അരവിന്ദൻ ആരോടൊന്നില്ലാതെ പറഞ്ഞു. എന്നാലും അവൻ്റെ ഏട്ടനുണ്ടായിട്ട് ഒന്നും പറഞ്ഞില്ല എന്നത് വല്ലാതൊരനുഭവമായിരുന്നു.
ഒരു തുണ്ട് ഭൂമി പോലും ബാബു വാങ്ങിയിരുന്നില്ല എന്ന് നമുക്കറിയാം.

0: എന്നിട്ട് പോലും അയാൾ അതേപ്പറ്റി ഒന്നും പറഞ്ഞില്ല. വല്ലാതൊരു മനുഷ്യൻ തന്നെ. ബാബു പോയപ്പോൾ എന്തെങ്കിലും കൊണ്ടുപോയാ? എന്തിനാ ഇങ്ങനെ ഇയാൾ ഉണ്ടാക്കി വെക്കുന്നത്? ഇതെല്ലാം മനുഷ്യർക്കൊരു പാഠം തന്നെയാണോ? അടുക്കാട്ട് നാരായണൻ പറഞ്ഞു. ആ പറഞ്ഞതെല്ലാം ശരിവെച്ചുകൊണ്ട് അവിടെ കൂടിയവരെല്ലാം അതിൽ ചേർന്നു ബാബുവിൻ്റെ സഹോദരനെ കുറ്റപ്പെടുത്തി. എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞുപോയി. നാട്ടുകാരെല്ലാം പോയതുപോലെ തന്നെ ബാബുവിൻ്റെ സഹോദരനും ഭാര്യയും അപ്പോൾ തന്നെ തിരിച്ചുപോയിരുന്നു. ബാബു മരിച്ച ദിവസമായിരുന്നു കാവിലെ തെയ്യം തുടങ്ങുന്നത്. ഉച്ചക്ക് മുത്തപ്പനെ മലയിറക്കലോടുകൂടി തുടങ്ങി പിറ്റേന്ന് ഉച്ചയോടുകൂടി എല്ലാം സമാപിക്കും. തെയ്യത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടുന്ന തുക സമാഹരിക്കുന്നതിന് ഒരു സമ്മാനക്കൂപ്പൻ അടിച്ച് കമ്മിറ്റി വിതരണം ചെയ്തിരുന്നു. തെയ്യത്തിന് വന്നവരും ബാബുവിൻ്റെ മരണത്തെക്കുറിച്ചായിരുന്നു സംസാരം. ബാധ്യതയില്ലാതെ ആർക്കും ഭാരമാകാതെ അവൻ കടന്നുപോയി. ഒരു കണക്ക് നോക്കിയാൽ ബാബു ഭാഗ്യവാനാ, ചിലരങ്ങനെ അഭിപ്രായപ്പെട്ടു. പിറ്റേന്ന് തെയ്യം കഴിഞ്ഞ് സമ്മാനക്കൂപ്പൻ നറുക്കെടുത്തപ്പോഴാണ് നാട്ടുകാർ ഞെട്ടിത്തെറിച്ചു പോയത്. ഒന്നാം സമ്മാനമായ 5000 രൂപ ബാബു എടുത്ത കൂപ്പണായിരുന്നു നറുക്കുവന്നത്. എല്ലാവരും മുഖത്തോട് മുഖം നോക്കി അത്ഭുതവും അതിലേറെ അതിശയവുമായിരുന്നു മൈക്കിലൂടെ സമ്മാനമടിച്ച വിവരം ഭാരവാഹികൾ വിളിച്ചു പറയുമ്പോൾ കേട്ടവർക്കുണ്ടായത്. അവിടെയും ബാബു ഒരാൾക്കും ബാധ്യത വെച്ചില്ല എന്നത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. മരണാന്തര കർമ്മത്തിന് മഹേഷ് ചെലവഴിച്ച തുക സമ്മാനത്തുകയിൽ നിന്ന് എടുക്കുവാൻ എല്ലാവരും മഹേഷിനെ നിർബന്ധിച്ചു. മഹേഷ് തനിക്ക് ചെലവായ തുകയെടുത്ത് ബാക്കി കാവിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾക്ക് എല്ലാവരുടെയും സമ്മതത്താലെ തിരിച്ചു കൊടുത്തു. മരണത്തിൽ പോലും ആർക്കും ഞാനൊരു ബാധ്യത ആവരുത് എന്ന് ബാബുവിൻ്റെ മനസ്സ് കൊതിച്ചിട്ടുണ്ടാവാം. ആരോ നിശ്ചയിക്കപ്പെട്ടതുപോലെ കാലത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ വായിക്കുവാൻ കഴിയാതെ ചില രേഖപ്പെടുത്തലുകൾ നമ്മൾ പോലും അറിയാതെ നമ്മിലേക്ക് അദൃശ്യ സ്പർശമായി എത്തിച്ചേരും. അത് ചിലപ്പോൾ ജീവിച്ചിരിക്കുമ്പോഴാവാം, അല്ലെങ്കിൽ മൺമറഞ്ഞു പോകുമ്പോഴാകാം. നാട്ടിടങ്ങളിലെ ചർച്ചകളിൽ വല്ലപ്പോഴും കയറി വരുന്ന ഒരു കഥാപാത്രമായി ശേഷിപ്പുകളൊന്നുമില്ലാതെ ഒരൊറ്റയാൻ ചിലരുടെ ഓർമ്മകളിലെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടാവാം.
1: നന്ദാത്മജൻ കുതേരി എഴുതി അവതരിപ്പിച്ച ഒറ്റയ്ക്കൊരാൾ എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. സർഗജാലകത്തിൽ ഇനിയൊരു കവിതയാണ് രമ്യശ്രീ പ്രജിത്ത് എഴുതിയ നീറുന്ന വിങ്ങലുകൾ. ആലപിക്കുന്നത് രജനി എം കെ.

0: രമ്യശ്രീ പ്രജിത്ത് എഴുതിയ നീറുന്ന വിങ്ങലുകൾ എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് രജനി എം കെ. ഇതോടുകൂടി ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. സർഗജാലകം.
1: റേഡിയോ മലബാറിൽ ഇനി ആർദ്ര ഗീതങ്ങൾ കേൾക്കാം.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: കേൾവിയുടെ കേളിക്കുട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.9.

റേഡിയോ ആറ്റ് സ്കൂൾ. ഏവർക്കും റേഡിയോ എറ്റ് സ്കൂളിലേക്ക് സ്വാഗതം. 2025 വർഷത്തെ മട്ടന്നൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ ശബ്ദലേഖനത്തിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.

0: ഒരു കഥാപ്രസംഗം കേൾക്കാം.
1: നമസ്തേ. കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ചെറുപുഴ പഞ്ചായത്തിലെ ചൂരപ്പടവ് സൂര്യഗിരി ഗ്രാമത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. വികസനം കൊതിക്കുന്ന ഒരു മലയോര ഗ്രാമം. നടുവിലൂടെ ഒരു പാത കടന്നു പോകുന്നു. സമയം രാത്രി 8 മണി. ഇരുവശത്തും മങ്ങിയായി തെരുവ് വിളക്കുകൾ കത്തുന്നുണ്ട്. അതാ ഒരു സൈക്കിൾ പാഞ്ഞു വരുന്നു. ഇവിടെയാണ് കഥയുടെ ആരംഭം. സൂര്യഗിരിയുടെ മകൻ ഇരുളിൻ പുതപ്പ് മാറ്റി തെരുവ് വിളക്ക് ചിരിക്കയായി വിജനമാം വീഥിയിലൂടെ വിരവിൽ വരുന്നൊരു സൈക്കിൾ. പുളിങ്ങോ വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ 9-ാം തരത്തിൽ പഠിക്കുന്ന ശരിത്താണ് സൈക്കിളിൽ വരുന്നത്. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പത്ര വിതരണം. വീട്ടിലെത്തി കുളിയും കഴിഞ്ഞ് നേരെ സ്കൂളിലേക്ക്. വൈകുന്നേരം തിരിച്ചെത്തി കാപ്പികുടിയും അത്യാവശ്യം എഴുത്തുപണിയും കഴിഞ്ഞാൽ നേരെ പോകും ബസ് കഴുകാൻ. ഒരു കുടുംബം പുലർത്താൻ പാടുപെടുന്ന അധ്വാനശീലനായ കുട്ടി. അവന് ഇളയതായി 3 സഹോദരങ്ങളുണ്ട്. അമ്മ ആസ്മ രോഗിയാണ്. അച്ഛനുണ്ട് ജയിലിൽ. മദ്യലഹരിയിൽ തന്റെ കൂട്ടുകാരന്റെ വയറ്റിൽ കഠാര കയറ്റി. 2 വർഷത്തെ കഠിന തടവ്. ഇതിനു മുമ്പും 2 തവണ ജയിലിൽ പോയിട്ടുണ്ട്. കാരാഗ്രഹവാസം ആദ്യമല്ല, ക്രൂരമാം ചിന്തയൂ മാധ്യമല്ല, കാലിരുമ്പത്ത ഹൃദയമാണ്, ആരും ഭയക്കുന്ന രൂപമാണ്. അതാണ് ഷജിത്തിന്റെ അച്ഛൻ ഷാജി. ഷജിത് വീട്ടിലെത്തി കഴിഞ്ഞു. ഉമ്മറത്തൊരു ബെഞ്ചിലിരുന്നു കൊണ്ട് അനുജൻ ഷിജിത് എഴുതുകയാണ്. അമ്മേ

അവൻ വിളിച്ചു. അമ്മ കിടക്കുകയാ, ശ്വാസമുട്ടുന്നു. അവനോടി അകത്തെത്തി നോക്കുമ്പോഴുതാ ഒരു പഴം ചുരുണ്ടുകൂടി കിടക്കുന്നു. അമ്മ അടുത്ത് അനുജത്തി ശിജനയും ശാജിത്തും. എന്താ അമ്മേ, എന്തു പറ്റി? ഒന്നുമില്ല മോനെ. അമ്മ ഗുളിക കഴിച്ചില്ലേ? ഗുളിക ഇന്നലെ തീർന്നു. തീർന്നാൽ പറയണ്ടേ അമ്മേ? അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഒപ്പം അമ്മയോട് ചെയ്തു, കരളിൽ തിങ്ങും വേദനകൾ കണ്ണീർ നദിയായൊഴുകി നിറമിഴിയോടെ മന്ദം അരികിലണച്ചു മകനെ. പെട്ടെന്ന് തന്നെ അവൻ അമ്മയും കൂട്ടി ആശുപത്രിയിലേക്ക് പോകാൻ ഒരുങ്ങി. ശിജിനേ, മോൾ അമ്മയുടെ സാരിയും കുപ്പായം എടുക്കൂ, ഞാനിപ്പോൾ ഒരു ഓട്ടോ വിളിച്ചെത്താം. അവൻ പുറത്തേക്ക് ഇറങ്ങി. ഓട്ടോ ഒന്നും കാണുന്നില്ല. അതാ ഒരു ഓട്ടോ വരുന്നുണ്ട്. അവൻ കൈ കാണിച്ചു. ഓട്ടോ നിന്നു. ഭാഗ്യം, രമേശേട്ടനാണ്. എന്താ ചരിത്തെ? രമേശേട്ടാ, ഒന്ന് വീട്ടിലേക്ക് വരണം, അമ്മയ്ക്ക് സുഖമില്ല. അയ്യോ, എണ്ണ കുറവാണല്ലോ, ഞാൻ പമ്പിലേക്ക് പോകുകയാ. സാരമില്ല, റിസർവിലുണ്ടാകും, അധികം വൈകിയില്ല. ഓട്ടോ വീട്ടു മുറ്റത്തെത്തി. അവൻ അമ്മയെ കൂട്ടി സാവധാനം പുറത്തേക്ക് ഇറങ്ങി. കയറിക്കോളൂ. എന്താ ഇവിടെ ഇടിമുഴക്കം പോലൊരു ശബ്ദം? ആജാനു ബാഹുവായ ഒരു മനുഷ്യൻ

0: ഞെട്ടിപ്പോയി. ജയിൽ നിന്നുള്ള വരവാ. എന്താടാ,
1: ആർക്കും നാവില്ലേ?
0: അമ്മയ്ക്ക് സുഖമില്ല, ആശുപത്രിയിലേക്ക് പോകുകയാ.
1: എന്താ സുഖം?
0: ശ്വാസം മുട്ടലാ.
1: അത്രയുള്ളൂ?
0: അത് പതിവാ.
1: കുറച്ചു കഴിഞ്ഞു പോയാ മതി.
0: പണമുണ്ടോടാ കയ്യിൽ? മരുന്ന് വാങ്ങാനുള്ള കാശേ ഉള്ളൂ.
1: മരുന്ന് ആശുപത്രി കിട്ടും, ആദ്യം ഇങ്ങോട്ട് എടുക്ക്.
0: ശജിത്തിന്റെ പോക്കറ്റിലിരുന്ന കാശെല്ലാം അയാൾ പിടിച്ചു വാങ്ങി.
1: അതാ അയാൾ ഓട്ടോയിൽ കയറിയിരിക്കുന്നു.
0: എടാ വണ്ടി എടുക്ക്.
1: എങ്ങോട്ടാ?
0: എങ്ങോട്ടാന്ന് അറിഞ്ഞാലും വണ്ടി ഇടൂ.
1: കള്ള് വാങ്ങിക്കണം, ബീവറേജിലേക്ക്.
0: സാറേ എണ്ണയില്ല.
1: എണ്ണയില്ലാതെയാണോടാ
0: നീ ആശുപത്രിയിലേക്ക് എഴുന്നള്ളതാ?
1: വിടണ വണ്ടി.
0: ആജ്ഞ കേട്ട് ഡ്രൈവർ ഞെട്ടി.
1: അതാ വണ്ടി മുന്നോട്ടോടുന്നു.
0: ഞെട്ടിത്തരിച്ചു പോയി മക്കൾ, പൊട്ടിക്കരയുന്നു അമ്മ. അതു കണ്ടു വിലപിച്ച് മാനം പൊഴിയുന്നു കണ്ണീർ കണങ്ങൾ.
1: ചാറ്റൽ മഴ.
0: മഴയെ വക വെക്കാതെ ശജിത് ഓടി. റോഡ് എഴുതി വെച്ച തന്നെ സൈക്കിളും എടുത്തേ ഏതോ ലക്ഷ്യം വെച്ച് അവൻ പായുകയാണ്.
1: ദൈവം ദൈവം കരുണയുള്ളവനാണ്. അവനൊരു ജീപ്പ് കിട്ടി.
0: അമ്മയെ ജീപ്പിലിരുത്തിക്കൊണ്ട് അവൻ ആശുപത്രിയിലേക്ക് പോയി. സമയത്തിന് ചികിത്സ കിട്ടിയതിനാൽ അസുഖം കുറേ ഭേദമായി.
1: 3 ദിവസങ്ങൾക്ക് ശേഷം ഡിസ്ചാർജ് കഴിഞ്ഞു.
0: വീട്ടിലെത്തി നോക്കിയപ്പോൾ തന്റെ സൈക്കിൾ അവിടെ കാണുന്നില്ല.
1: അനുജനോട് ചോദിച്ചപ്പോൾ അവരൊന്നും മിണ്ടിയില്ല.
0: എടാ എന്റെ സൈക്കിൾ എവിടെ?
1: ചോദിച്ചത് കേട്ടില്ലേ, എന്റെ സൈക്കിൾ എവിടെയെന്ന്?
0: അറിയണമെന്ന് നിർബന്ധമാണോ
1: അച്ഛൻ?
0: സൈക്കിൾ ഞാൻ വിറ്റു.
1: വിറ്റുന്നോ? എന്തിനെ?
0: കള്ളു കുടിക്കാൻ കാശില്ല, സൈക്കിൾ വിറ്റു.
1: അപ്പൊ ഞാൻ എങ്ങനെ രാവിലെ പത്രത്തിന് പോകും?
0: ഹാര് പറഞ്ഞു പോകണമെന്ന്.
1: നിർബന്ധമാണെങ്കിൽ ഓട്ടോ പിടിച്ച് പോടാ.
0: അവന്റെ ഒരു പത്രം.

സയ്യിദ് ഒന്നും പറയാതെ മുഖം തിരിച്ച് അകത്തേക്ക് നടന്നു. ഏട്ടാ, ചോറ് വെക്കാൻ അരിയില്ല, കറി വെക്കാനും ഒന്നുമില്ല. അമ്മയുടെ സ്ഥാനത്തിരുന്ന് അടുക്കളയുടെ ഭാരം പേറുന്ന കുഞ്ഞനുജത്തി 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ശിജിനയുടെ വാക്കുകൾ അവനെ പെട്ടെന്ന് ഉണർത്തി. ഹാ, നീ ഒരു സഞ്ചി എടുക്ക്, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ശിജിനയുടെ കയ്യിൽ നിന്ന് സഞ്ചി വാങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അച്ഛൻ, നിക്കേ, എനിക്കൊരു 100 രൂപ വേണം. അച്ഛാ, കാശില്ല. പണമില്ലാതെയാണോടാ നീ അരി വാങ്ങിക്കാൻ പോകുന്നത്? കടക്കാരൻ നിന്റെ ആരാ? അയാൾ അരി വരുന്നു തരുമോ? സയ്യിദ് ഒന്നും പറയാതെ തന്റെ കയ്യിലിരുന്ന 100 രൂപ അച്ഛന്റെ കയ്യിൽ വച്ചു കൊടുത്തു.

0: അങ്ങനെ ദിവസങ്ങൾ ഏതാനും ഓടിപ്പോയി. കണ്ണീരിന്റെ നാളുകൾ ഓരോന്നായി പിന്നെയും പാഞ്ഞുപോയി. അന്ന് രാത്രി 9 മണിയായി കാണും. മധ്യവാസം കഴിഞ്ഞ് നമ്മുടെ ആചാര്യ ബാഹു വീട്ടിൽ തിരിച്ചെത്തി. കാലുകൾ നിലത്തുറയ്ക്കുന്നില്ല. വന്നവാടെ ചോദിച്ചു, പിള്ളേരം തേടി? അവർ ഉറങ്ങി. മണി 9:00 അവർ പഠിക്കാനുള്ളതെല്ലാം പഠിച്ചോ? വന്ന് നോക്കാമായിരുന്നില്ലേ? തർക്കുത്തരം പറയുന്ന ശീലം എരിയും നിർത്തില്ല അല്ലേ? ഒരിക്കൽ കിട്ടിയതിന്റെ ഫലം ഇപ്പോഴും അനുഭവിക്കുന്നുണ്ടല്ലോ. അയാൾ അകത്തേക്ക് ഓടുന്നു. എഴുന്നേൽക്കടാ, കാരണം അവർ മൂടിപ്പോത ചക്കിടപ്പ്. എഴുന്നേൽക്കടേ. അയാൾ ചജിത്തിനെ ആഞ്ഞു തൊഴിച്ചു. ചജിത് ഞെട്ടിപ്പിഴഞ്ഞ് എഴുന്നേറ്റ് പോയി. എവിടെയാടാ സിഗരറ്റും ലൈറ്ററും? ഞാനത് മറന്നുപോയി. അത് പറഞ്ഞു തീർന്നില്ല മുഖമടച്ചൊരടി. ചുമൽ തലയിടിച്ച് ചജിത് വീണു. നിന്നാരും മറവി എന്റെ മോനെ കൊല്ലേ എന്ന് പറഞ്ഞ് ചജിത്തിനെ വാരിയെടുക്കാൻ ഒങ്ങിയ അമ്മ രജനിയുടെ പിടിയിലേക്ക് പിടിച്ച് ഒറ്റത്തള്ളു. അവർ തെറിച്ചു വീണു. ഞെട്ടി ഉണർന്ന കുട്ടികൾ പൊട്ടിക്കരഞ്ഞു. ഒച്ച വെച്ച എല്ലാത്തിനും കൊന്നു കളയും. അയാൾ ചജിത്തിനെ ആന്തൊഴിച്ചു. എഴുന്നേൽക്കണേ. പക്ഷേ ചജിത് എഴുന്നേറ്റില്ല. നിന്റെ അടവ് പണ്ടേ എനിക്കറിയാം. അത് ഞാൻ ഇപ്പൊ തിരുത്തു തരാം. അയാൾ ചജിത്തിനെ പൊക്കിയെടുത്ത് നേരെ നിർത്തി. ഇല്ല, അതവൻ കുഴഞ്ഞു വീഴുന്നു. എഴുന്നേൽക്കണേ. പക്ഷേ ചജിത് എഴുന്നേറ്റില്ല. അയാൾ ചജിത്തിനെ പൊക്കിയെടുത്ത് ഒറ്റയേറി കട്ടിലപ്പടിയിൽ തലയിടിച്ച് വീണുപിടഞ്ഞു. ബഹളം കേട്ട് അയാൾക്കാർ ഓടിക്കൂടി. ഒരു പട്ടി ഇങ്ങോട്ട് വരണ്ട, വെട്ടി അരിഞ്ഞ ഒരു ക്രൂരന്റെ കലിതുള്ളൻ. കലി കൊണ്ട് തുള്ളി കാട്ടാളൻ വിറപൂണ്ടു നിൽക്കുന്നു മക്കൾ. അലമുറ കൂട്ടുന്നൊരമ്മ ഭയമാർന്നു നിൽക്കും ജനങ്ങൾ. പക്ഷേ അയാൾക്കാർ സംയോജിതമായി ഉണർന്ന് പ്രവർത്തിച്ചു. ജീപ്പ് വരുന്നു. അയാൾക്കാർ ശബ്ദത്തിനെ വാരിയെടുത്തു. ആചാനുബാഹു ആക്രോശിച്ചു. അയാൾ ചജിത്തിനെ തൂക്കിയെടുത്ത് കയറി. അതാ ജീപ്പിലേക്ക്. അതാ ജീപ്പ് കുതിക്കുന്നു.
1: അന്ന് രാവിലെ ചൂരപ്പടവിലെ ഒരു വീട്ടിലും അന്ന് പത്രമെത്തിയില്ല. പക്ഷേ ഒരു വാർത്തയെത്തി. ചജിത്തിന്റെ അച്ഛൻ ചുമരിലടിച്ചു കൊന്നു. പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് ജനം ഇരമ്പിയെത്തി. പകൽ 11 മണി പുളിങ്ങ വൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ തിരുമുറ്റത്തെ ശജിത്തിന്റെ ശരീരം പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. പൊട്ടിക്കരയുന്ന സഹപാഠികൾ, കരച്ചിലൊതുക്കാൻ പാടുപെടുന്ന അധ്യാപകർ, നിലവിളിച്ചെത്തുന്ന അമ്മമാർ, ഏവരും കണ്ണീരൊഴുക്കിക്കൊണ്ട് ആ സൂര്യഗിരിയുടെ പൊന്മകനെ അന്ത്യമോപചാരങ്ങൾ അർപ്പിക്കുന്നു. ഒരു നാട് മുഴുവൻ വിതുമ്പിക്കരിഞ്ഞു. പ്രിയമുള്ളവരെ, കാക്കിയണിഞ്ഞ കാട്ടാളരെന്ന് നമ്മൾ എന്നും വിളിച്ച് കുറ്റപ്പെടുത്തുന്ന പോലീസുകാർ പയ്യന്നൂർ CI സുധാകരന്റെയും പെരിങ്ങോം SI മാരായ സുരേന്ദ്രന്റെയും നേതൃത്വത്തിൽ തന്റെ പോക്കറ്റിലിരുന്ന കാശെല്ലാം ഒരു തുകയാക്കി ആ പാവപ്പെട്ട കുടുംബത്തെ സഹായിക്കാൻ ഒരുങ്ങി. കണ്ണുണ്ടെങ്കിൽ, മനസ്സുണ്ടെങ്കിൽ, ഹൃദയമുണ്ടെങ്കിൽ ഈ അപേക്ഷ കേൾക്കുമോ? മദ്യം വിഷമാണ്. അത് നിങ്ങളെയും കുടുംബത്തെയും സമൂഹത്തെയും നശിപ്പിക്കും. അതിനകത്തി നിർത്തിക്കൂടെ? നമസ്തേ.
2: ലളിതഗാനം കേൾക്കാം.

0: റേഡിയോ ആറ്റ് സ്കൂൾ
1: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.

0: ഹോസ്പിറ്റൽ തലാപ്പ് കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തലാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
2: ഇതാരാപ്പ വിളിക്കുന്നേ ഇത്രയും സമയമായിട്ട്? വിളിച്ചോണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക് തിരക്കുള്ള സമയത്ത് ഞാൻ ഒരിക്കൽ എടുത്തിട്ടില്ലാന്ന് വെച്ചിട്ട് അപ്പാടങ്ങ് വിളിക്കാണ്ടിരിക്കുമല്ലോ വേണ്ടേ.
3: ഹലോ ഹലോ, ഇതാരാ?
4: ഹലോ, ഗീതയല്ലേ?
3: അതെ, എന്നേനു?
4: അല്ല, ഒരു കാര്യം അന്വേഷിക്കാനേനുവേ.
3: എന്നാ കാര്യം? നിങ്ങൾ വേഗം പറഞ്ഞാട്ടെ, കുറെ സമയമായി വിളിച്ചോണ്ടിരിക്കുന്നു.
4: നിങ്ങളൊരു സുഹൃത്തില്ലേനു? ആ ഒരു മല്ലിക.
3: ആ,
4: നമ്മളെ ജയദേവനെ കല്യാണം കഴിച്ച മല്ലിക, കുറേ പ്രായമായിട്ട് കഴിച്ചേ.
3: ആ, മനസ്സിലായി. അല്ല, അതിനിപ്പോ എന്നാ വേണ്ടേ?
4: ഒന്നും വേണ്ടപ്പാ, അവരെടി ഇപ്പൊ പോയിനേ.
3: അവരെടി പോയിന്ന് എന്നോട് കേൾക്കണ്ടേ? അത് അവരോടല്ലോ വിൽക്കണ്ടേ?
4: അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ അനിയത്തിന്റെ ഭർത്താവിനെ ട്രെയിന് കയറ്റാൻ വേണ്ടിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിന്.
3: റെയിൽവേ സ്റ്റേഷൻ അല്ലാണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്നാണോ തീവണ്ടി കയറ്റാൻ പോവാ? നിങ്ങൾ എന്ത് വർത്താനം പറയുന്നു?
4: നിങ്ങളിങ്ങനെ ചൂടാലപ്പാ. അന്നേരം ഞാനവിടെ മല്ലികനെയും ജയദേവനെയും കണ്ടിന്. അവരാണോന്ന് ഉറപ്പിക്കാനാ വിളിച്ചേ.
3: ഇത് പറയാനാണോ നിങ്ങളിപ്പോ എന്നെ വിളിച്ചേ? അവരെന്താ ഭാര്യയും ഭർത്താവും അല്ലേ, ഒളിച്ചോടുന്നൊന്നും ആയിരിക്കൂലല്ലോ.
4: അല്ലപ്പ, നിങ്ങളെ ഭർത്താവ് ദിനേശന്റെ സുഹൃത്തല്ലേ, നിങ്ങൾക്ക് അറിയായിരിക്കും എന്ന് വിചാരിച്ചിട്ടാന്ന്.
3: ദിനേശന്റെ സുഹൃത്ത് തന്നെ. അവരെടിങ്ങു പോയതായിരിക്കും, അതെന്തിനാ എന്നോട് ചോദിക്കുന്നത്?
4: അതേപ്പ, അത് ശരി തന്നെ. ശാന്ത ടീച്ചറാങ്ക് മരിച്ച്, മോളാങ്ക് കടലിൽ തുള്ളി മരിച്ച്, അവർക്ക് നിന്ന് അപ്പൊ എടിയും പോകുന്നതിനല്ലേ.
3: അല്ല, എന്നാലും നിങ്ങൾക്ക് അറിയായിരിക്കൂലേ. നിനക്ക് അത്രക്ക് നിർബന്ധം അങ്ങ്, നീ ഒരു കാര്യം ചെയ്. 896 വിളിക്ക്.
4: ആരെ നമ്പറാ?
3: അത് ആരെ നമ്പറൊന്നും അല്ല, അത് റേഡിയോ മലബാറിന്റെ നമ്പറാണ്. 89.6.
4: അതിൽ വിളിച്ചാ കിട്ടുവാ?
3: നീ വിളിക്കൊന്നും വേണ്ട, നീ അത് വെച്ചാ മതി. അടുത്തയാഴ്ച മുതൽ നെല്ലിക്കന്റെ രണ്ടാം ഭാഗം വരുന്നുണ്ട്. 89.6 എന്ന നമ്പറിൽ നീ വെച്ചാ മതിന്ന് ഞാൻ വെക്കുന്നേ. എനക്ക് തിരക്കുണ്ട്.
4: ഓ, എന്തൊരു ഡിമാൻഡാപ്പ. ആ, ഞാനറിയൂ, ഞാൻ റേഡിയോ മലബാർ വെക്കൂ. ഏടിയാന്ന് അവര് പോയെന്നു അറിയൂ, അവരെന്തിനാ പോയെന്നു അറിയൂ. ആ

0: മതി മതി മതി മതി, ഇത് മാറിപ്പോയതാവാൻ വഴിയില്ല.
1: നിനക്കെങ്ങനെ അറിയാ?
0: സൈക്കോളജി.
1: ഏ,
0: ഒരു ഗന്ധം വരുന്നുണ്ട് സുരേഷേട്ടാ, ഒരു ഗന്ധം വരുന്നുണ്ടല്ലോ, മല്ലികപ്പൂവിൻ മധുരഗന്ധം.
1: ഏ,

രഞ്ജിത് ഗോവിന്ദും ശ്രേയ ഘോഷാലും സംഘവും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം മൈലാഞ്ചി മുഞ്ചുള്ള വീട്. ഇനി കേൾക്കാം കൂട്ടുകാർ എന്ന ചിത്രത്തിനു വേണ്ടി ജി വേണുഗോപാൽ പാടിയ ഗാനം.

ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി കേൾക്കാം ദീപസ്തംഭം മഹാശ്ചര്യം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം.

0: പാടിനു മൗനം.
1: ചൂള എന്ന ചിത്രത്തിനു വേണ്ടി ഗാനഗന്ധർവൻ യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇനി കേൾക്കാം ഇനിയത്ര സന്ധ്യകൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം.

0: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
1: ദുബായ് എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനമാണ് അടുത്തത്.

0: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
1: ഇനി കേൾക്കാം ശ്രേയ ഘോഷാൽ പാടിയ ഗാനം, ചിത്രം വീരപുത്രൻ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
2: സ്മൃതി ഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ. സ്മൃതി ഗീതങ്ങൾ
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്മൃതി ഗീതങ്ങളിലേക്ക് സ്വാഗതം. സ്മൃതി ഗീതങ്ങളിലെ ആദ്യ ഗാനം അശ്വമേധം എന്ന ചിത്രത്തിലേത്. പാടിയത് ബി വസന്ത. രചന വയലാർ രാമവർമ്മ. സംഗീതം ജി ദേവരാജൻ മാസ്റ്റർ. ഈ ചിത്രം പുറത്തിറങ്ങിയത് 1967

യേശുദാസ് പാടിയ ഗാനം ചിത്രം പെൺപട. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ആർ കെ ശേഖറാണ് ഈണം നൽകിയത്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 1975 ആണ്.

എ.എം. രാജ, പി. ലീല എന്നിവർ പാടിയത്. ചിത്രം വിശപ്പിൻ്റെ വിളി. രചന അഭയദേവ്, സംഗീതം പി. എസ്. ദിവാകർ. 1952 ആണ് ഈ ചിത്രം പുറത്തിറങ്ങിയത്.

സ്നേഹസീമ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയത് പി ലീല. രചന അഭയദേവ്, സംഗീതം വി ദക്ഷിണാമൂർത്തി. ഈ ചിത്രം പുറത്തിറങ്ങിയത് 1954 ആണ്.

എല്ലാർ ഈശ്വരി പാടിയ ഗാനം ചിത്രം കാട്ടുമല്ലിക. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് MS ബാബുരാജാണ് ഈണം നൽകിയത്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 1966 ആണ്.

കമുകര പുരുഷോത്തമൻ, പി ലീല, എ പി കോമള എന്നിവർ പാടിയത്. ചിത്രം സർപ്പക്കാട്. രചന അഭയദേവ്, സംഗീതം എം എസ് ബാബുരാജ്.

സ്മൃതി ഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ സ്മൃതി ഗീതങ്ങൾ

സ്മൃതിഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്മൃതിഗീതങ്ങളിൽ അടുത്ത ഗാനം 1965 പുറത്തിറങ്ങിയ മായാവി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയത് KP ഉദയഭാനു, എസ് ജാനകി. P ഭാസ്കരൻ മാസ്റ്ററുടെ വരികൾക്ക് MS ബാബുരാജാണ് ഈണം നൽകിയത്.

ശാന്ത പി നായർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം അനിയത്തി. ഗാനരചന തിരുനായിനാർ കുറിച്ചി മാധവൻ നായർ. സംഗീതം ബ്രദർ ലക്ഷ്മണൻ.

0: ശരി, നവൾ
1: മത്സരിച്ചു മെല്ലെ മെല്ലെ ബാ, ഒന്നിച്ചു പന്താടി
0: തെറ്റിപ്പോയി, ബോൾ ഔട്ട്.

ഇണപ്രാവുകൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ചത് വയലാർ രാമവർമ്മയുടെ വരികൾക്ക് വിദക്ഷിണാമൂർത്തിയാണ് സംഗീതം നൽകിയത്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 1965 ആണ്.

യേശുദാസും സി ഒ ആൻഡോവും പാടിയത് ചിത്രം തിരിച്ചടി. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ആർ സുദർശനാണ് സംഗീതം നൽകിയത്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 1968.

അമ്പിളി രാജശേഖർ പാടിയ ഗാനം ചിത്രം ബീന. ബിച്ചുതിരുമലയുടെ വരികൾക്ക് കണ്ണൂർ രാജനാണ് സംഗീതം നൽകിയത്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 1978 ആണ്.

യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം തുലാഭാരം. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ മാസ്റ്ററാണ് ഈണം നൽകിയത്. ഈ ചിത്രം പുറത്തിറങ്ങിയത് 1968 ആണ്.

0: എടുക്കും.
1: സ്മൃതിഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
2: സ്മൃതിഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ. സ്മൃതിഗീതങ്ങൾ

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേവ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

0: ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.
1: വാനത്ത്

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിത സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പരന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനുവേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനുവേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ചേകവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം, ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. '1983 എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണിജ്യ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളീമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജി.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

സാഗരങ്ങൾ കടഞ്ഞു ഞാൻ, മണിമുത്തുപോലൻ മാറിൽ നീ ചായുറങ്ങ, ആളൊഴിഞ്ഞ തീരത്തെ തണൽ മരമായി നിനക്കാ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, എടവം 30, ഹിജറവർഷം 1447, ദുൽഹജ് 27, ശകവർഷം 1948, ജ്യേഷ്ഠം 23, 2026 ജൂൺ 13, ശനിയാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ്